ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 19, കൊല്ലവർഷം 1201, എടവം 26, 2026 June 9, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 51 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഉപേക്ഷയോടെ സ്വീകരിക്കുക എന്നൊരു മഹത് വചനമുണ്ട്. മഹാഗുരു ശ്രീബുദ്ധന്റേതാണ് ഈ വാക്കുകൾ. നാം ഇപ്പോൾ അനുഭവിക്കുന്നത് സമ്പന്നമായ ഒരു ജീവിതമായിരിക്കാം. ഒരുപക്ഷേ നാം സ്വയം അധ്വാനിച്ച് നേടിയത്, അല്ലെങ്കിൽ പരമ്പരാഗതമായി ലഭിച്ചത്. ഇതിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന് വിലയേറും. സമ്പത്ത് നമ്മെ ഊർജ്ജസ്വലരാക്കും, ഉന്മേഷവാന്മാരാക്കും, അന്തസ്സും ആഹ്ലാദവുമുള്ളവരാക്കും. പക്ഷേ കിട്ടിയ വഴിയെ അത് നഷ്ടപ്പെട്ടാലോ? ജീവിതമാണ്, അത് പ്രവചനാതീതമാണ്. ജീവിതം നമ്മുടെ കരങ്ങളിലല്ലോ. അങ്ങനെ അത് പോകുന്നതും നാം പ്രതീക്ഷിക്കണം. പക്ഷേ പണം ജീവിതം പോലെയല്ല. ബോധപൂർവം കൈകാര്യം ചെയ്താൽ ദരിദ്രനാകാതെ നോക്കാം. യാദൃച്ഛികമായി അത് പോകുന്നതും നാം പ്രതീക്ഷിക്കണം. അതോടൊപ്പം ജീവിക്കുവാനും ഒരുങ്ങിയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരേപോലെ വർത്തിക്കുവാനുള്ള ആർജവം നേടുന്നു. എന്തായാലും സമ്പത്ത് തന്നെയാണ് സുഖപ്രദം. പക്ഷേ സമ്പന്നനായ ഒരുവൻ ആ സമ്പത്തിനെ ഇനിയും ഇനിയും ഇരട്ടിപ്പിക്കുവാനുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണെങ്കിലോ? അവിടെയാണ് താളം തെറ്റുന്നത്. ആർത്തിയും അഹങ്കാരവും വർദ്ധിച്ച് സഹജരെക്കുറിച്ചാലോചിക്കാതെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ചിന്തയിൽ അവർ സ്വയം മറന്ന് മുന്നോട്ടു പോകുന്നു. പണവും അധികാരവും മനുഷ്യനെ ദുഷിപ്പിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതിൽ കാമ്പില്ല എന്നതാണ് സത്യം. പണമെത്തിപ്പെടുന്ന മനുഷ്യനിൽ അവനറിയാതെ ഉണരുന്ന ദുഷ്ചിന്തകളാണ് അതിന് കാരണം. അത് പണത്തിന്റെ കുറ്റമല്ല. അധികാരമോഹിയെ അഹങ്കാരിയാക്കുന്നതും പണമല്ല. തന്നിൽ ഉണർന്നുവരുന്ന ദുഷ്ചിന്തകളെ തിരിച്ചറിയുവാനുള്ള വിവേകമില്ലായ്മയാണ് കാരണം. ഭൗതികമായും ആത്മീയമായും സമ്പന്നനാവുക എന്നത് ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഇത് ഓരോരുത്തരും സ്വായത്തമാക്കേണ്ട ഒരറിവാണ്. ദാരിദ്ര്യം നമുക്കൊന്നും നൽകുന്നില്ല എന്നു മാത്രമല്ല, അത് നമ്മെ വില കുറഞ്ഞവനാക്കുന്നു, ആശ്രിതനാക്കുന്നു, പരിഹാസ്യനാക്കുന്നു, സർവോപരി ദുഃഖിതനാക്കുന്നു. മുൻകാലങ്ങളിൽ പണ്ഡിതൻ ദരിദ്രനാണേലും അയാൾ വിലമതിക്കപ്പെട്ടിരുന്നു, ബഹുമാനിക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് ഒരുവന് എല്ലാവിധത്തിലും സമ്പന്നനായിക്കൂടാ? ബോധമാർന്ന ഒരു ധനികന് ആർത്തി ഉണ്ടാകുന്നില്ല. അവൻ സ്വയം അറിയുന്നതിനൊപ്പം അപരനെയും അറിയുന്നു. സ്വയം കുന്നുകൂട്ടുന്ന ധനം മറ്റൊരുവന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടതാണ്. ഒരു ധനികനുണ്ടാകുന്നത് ദരിദ്രനുണ്ടാകുമ്പോൾ മാത്രമാണ്. ഈ അസന്തുലിതാവസ്ഥ ഒരു ജനത അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു രാജ്യം ശരിയായ രീതിയിലല്ല മുന്നോട്ടു പോകുന്നത്. നിന്റെ സഹോദരൻ ദരിദ്രനും നീ ധനികനുമാണേൽ പണമുണ്ടാക്കുവാനുള്ള ഒരടിത്തറ അവനുണ്ടാക്കിക്കൊടുക്കുക. അതിലൂടെ അവനും വളരട്ടെ. അങ്ങനെയുള്ള ശരിയായ പങ്കുവയ്ക്കലുകൾ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു രാജ്യം മുഴുവൻ എത്ര മനോഹരമാണത്! കുന്നുകൂട്ടുന്ന പണം ഒരുവനെ ഉത്തമ മനുഷ്യനാക്കുന്നില്ല. എന്നാൽ പങ്കുവയ്ക്കപ്പെടുന്ന ക്ഷേമം, സ്നേഹം ലോകം മുഴുവൻ ആദരിക്കുന്നു, ആഘോഷമാക്കുന്നു. സമതുലിതമായ സമ്പന്നതയിൽ വളർന്നുവരുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹം, ഒരു രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുള്ളൊരു സ്വപ്നമാണ്. ലോകത്തിലേറ്റവും ആനന്ദം പകരുന്ന ഒരു കാര്യമാണ് നൽകൽ. പൂർണ്ണഹൃദയത്തോടെ അറിഞ്ഞ് ഒരാൾക്ക് നാം നൽകുമ്പോൾ, അപരനത് ഹൃദയപൂർവം കൃതജ്ഞതയോടെ സ്വീകരിക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന അനിർവചനീയമായ ഒരാനന്ദമുണ്ട്. അത് അനുഭവിച്ചറിയുക. സ്നേഹസമ്മാനങ്ങൾ അർഹതയുള്ള

0: അവർക്ക് സമർപ്പിക്കുക. മഹത്തരമായൊരു ഗുണവിശേഷമാണത്. അനുഭവിച്ചറിയേണ്ടത്. ആശംസകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് തെന്നൽ.
3: ആകാശവാണി FM വാർത്തകൾ.
4: വിശാഖപട്ടണത്ത് ഇന്നലെ വൈകിട്ട് സ്റ്റീൽ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അവലോകനം ചെയ്തു. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കളക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിശാഖപട്ടണം അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ചെരുവാഞ്ചേരിക്ക് സമീപം പൂവത്തൂർ കണ്ണാടിച്ചാലിൽ വനത്തിലേക്ക് തുരത്തുന്നതിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. കണ്ണവം റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ ഷൈജുവിനാണ് പരിക്കേറ്റത്. UKയിലെ കാർഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന് മുന്നോടിയായ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 183 റൺസ് എടുത്തു.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, തിരുനയിനാർ കുറിച്ചിമാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ, പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിരാം ചന്ദ്രനുമായി അഭിമുഖം, തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അഷ്ടപതി, പാഴൂർ ജിതിന്മാരാരും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപ്പെഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ

0: Posted 179 for 8 in the stipulated 20 overs, powered by Bharti Fulmali's unbeaten 56 runs off 40 balls. India will next face host England in their next warm-up fixture tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ആദ്യം ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം അശോക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പി ജയചന്ദ്രൻ പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം സുരേഷ് ശിവപുരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ അവസാനമായി ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന, സംഗീതം ബി ശശികുമാർ.

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27:30. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഇന്ന് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിലെ കൃഷി ഉദ്യോഗസ്ഥരും ഗവേഷകരും കർഷകരും പങ്കെടുക്കുന്ന കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗം ചേരുന്നതായി അറിയിക്കുന്നു. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്: 04-812-52-44-21. 04-812-52-44-21. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.agriinfra.dac.gov.in. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി വിശദവിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം. നമ്പർ ഇതാണ്: 81-37-00-81-97. നമ്പർ ആവർത്തിക്കാം: 81-37-00-81-97. മറ്റൊരു നമ്പർ: 90-200-60-507. 90-200-60-507. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഇനി പറയുന്ന ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്: നേന്ത്രൻ, അമ്പല

0: കദളി റോബസ്റ്റ. വിശദവിവരങ്ങൾക്ക് 80 75 22 08 68 എന്ന നമ്പറിൽ വിളിക്കാം. 80 75 22 08 68. കാർഷിക നിർദ്ദേശം. കുരുമുളക് ചീച്ചൽ രോഗം മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. വിവിധ കാർഷിക വിളകളെ ബാധിക്കുന്ന വാട്ടരോഗങ്ങൾ, വേരുചീയൽ തുടങ്ങി മണ്ണിലൂടെ പകരുന്ന എല്ലാ കുമിൾ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി മണ്ണിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഉണങ്ങിയ ചാണകവും വേപ്പിൻ പിണ്ണാക്കും. 90 കിലോ ചാണകത്തിന് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്ന തോതിൽ 1 മുതൽ 2 കിലോ ട്രൈക്കോഡെർമയുമായി 25% ഈർപ്പത്തിൽ കൂട്ടിക്കലർത്തി തണലുള്ള സ്ഥലത്ത് കൂന കൂട്ടിയിടുക. ചാക്കോ പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് കൂന മൂടുകയും വേണം. 4 മുതൽ 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് കൂന ഇളക്കി വീണ്ടും മൂടിയിടുകയും ചെയ്യുക. 3 ദിവസം കഴിഞ്ഞ് ഈ മിശ്രിതം വിളകൾക്ക് മണ്ണിൽ ചേർത്ത് നൽകാവുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,700 രൂപ, കൊപ്ര 13,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,500 രൂപ, അൺഗാർബിൾഡ് 69,500 രൂപ, റബ്ബർ RSS 4 26,700 രൂപ, RSS 5 26,400 രൂപ. ശ്രോതാക്കൾ കേട്ടത് വിപണി. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 25 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. ഇന്ന് രാത്രി 11 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. ലഹരി മാഫിയയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ യജ്ഞത്തിന്റെ ഭാഗമായി ലഹരിവേട്ടയ്ക്കുള്ള രൂപരേഖ ആഭ്യന്തരവകുപ്പ് തയ്യാറാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് 26 റൺസിന്റെ വിജയം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് തിരുനയനാർക്കുറിച്ച് മാധവൻ നായരുടെ ആത്മശാന്തി എന്ന കവിത. ആലപിച്ചത് സരിത ആർ സി നായർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.

0: ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗമാണ്. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഐ

0: എ സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്കു നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ B. അശോകും N. പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം

0: ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാകും. ജില്ലയിലെ എംപിമാർ, എംഎൽഎമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് എൽപി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് എൽപി സ്കൂളിലെ എൽകെജി, യുകെജി വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റുശ്ശേരി എൽപി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ വി ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും പകരുന്ന വിവിധ ഇനം പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ചിന്താശകലം: അവർക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവർക്കെന്റെ ശരീരത്തെ തകർക്കാൻ കഴിയും, പക്ഷേ എന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഭഗത് സിംഗ്. അവർക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവർക്കെന്റെ ശരീരത്തെ തകർക്കാൻ കഴിയും, പക്ഷേ എന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഭഗത് സിംഗിന്റെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയത് ആര്? ചോദ്യം ആവർത്തിക്കാം. ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയത് ആര്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആഴ്ചവട്ടം. പ്രഭാഷണം മനസ്സാണ് മരുന്ന്. ശ്രീമതി സിനി ഡൊമിനിക് സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നു. വൈകിട്ട് 5:30. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. FM ഡയറി തുടരുന്നു. സേവന വാർത്തകളുമായി. കേരള സർവകലാശാലയുടെയും AICTEയുടെയും അംഗീകാരത്തോടെ ആലപ്പുഴ പുന്നപ്ര അക്ഷരനഗരി കേപ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആന്റ് ടെക്നോളജി പുന്നപ്രയിൽ 2026-28 വർഷത്തേക്കുള്ള ദ്വിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും നടത്തുന്നു. 50% മാർക്കോടുകൂടി ഡിഗ്രി പരീക്ഷ പാസ്സായവർക്കും SC/ST 45% മാർക്ക്, SEBC/OBC ഇവർക്ക് 48% മാർക്ക്, അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും KMAT, CMAT, CAT ഉള്ളവരും ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 91-88-06-76-01 നമ്പർ ആവർത്തിക്കാം. 91-88-06-76-01 വെബ്സൈറ്റ് വിലാസം www.imtpunnapra.org. ഇപ്പോൾ സമയം 7:20.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
2: പത്താമുദയം. മലയാള വർഷത്തിലെ മേടമാസം 10 പത്താമുദയം. അന്നേ ദിവസം സൂര്യൻ ഏറ്റവും ബലവാനായി അത്യുച്ച രാശിയിൽ വരുന്നു എന്നതാണ് ജ്യോതിഷപരമായ സങ്കല്പം. പ്രപഞ്ചത്തിന് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്ന ദിവസമായി പത്താമുദയത്തെ കണക്കാക്കുന്നു. വിത്ത് വിതയ്ക്കാനും ഞാറു നടാനും ഈ ദിവസം ഏറ്റവും ഉത്തമമായി കരുതുന്നു. ഇതിനായി പ്രത്യേക മുഹൂർത്തങ്ങളൊന്നും നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം. വിഷുദിനത്തിൽ പാടത്ത് നിലമുഴുത് വിത്തിടുന്ന കർഷകർ പത്താമുദയത്തോടെ വിത്ത് മുളച്ച് കൂടുതൽ സജീവമാകുമെന്ന് വിശ്വസിക്കുന്നു. കടുത്ത വേനലിനു ശേഷം മഴ ലഭിക്കുന്ന കാലമായതിനാൽ പുതിയ കാർഷിക വിളവെടുപ്പുകൾക്കും ഇതുവഴി തുടക്കം കുറിക്കുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. നിത്യപൂജയില്ലാത്ത കാവുകളിലും മറ്റും ഈ സമയത്ത് പൂജകൾ നടക്കുന്നു. വീട് പാല് കാച്ചലിന് ഈ ദിനം ഉത്തമമായി കരുതുന്നു. പത്താമുദയനാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം 10 സൂര്യനെ ഉദയസമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത്. ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസാദമായി കഴിക്കുകയും ചെയ്യും. പത്താമുദയ ദിനം തൊഴുത്തിൻ്റെ മൂലയിൽ അടുപ്പുകൂട്ടി ഉണക്കലരി പായസമുണ്ടാക്കി പശുക്കൾക്ക് നിവേദ്യം നടത്തുന്ന പതിവും ഉണ്ടായിരുന്നു. മലയാളികളെ സംബന്ധിച്ച് തുലാമാസം 10 ഒരു പത്താമുദയമുണ്ട്. ഇതിനെ തുലാപ്പത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മേടമാസത്തിൽ നിന്ന് വിപരീതമായി സൂര്യന് ഏറ്റവും ബലം കുറഞ്ഞ ദിവസമാണ് തുലാപ്പത്ത്. സൂര്യൻ്റെ അതിനീജം എന്നാണ് ജ്യോതിഷത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ വർഷം മേടമാസത്തിലെ 10 ഏപ്രിൽ 23 വ്യാഴാഴ്ചയായിരുന്നു. പരമ്പരാഗത കാർഷിക കലണ്ടറിലെ നടീൽ ദിനമായ മേടപ്പത്ത് കാർഷിക സംസ്കൃതിയുടെ അറിവടയാളമാണ്. ഇനി വരുന്ന പത്താമുദയ നാളുകളിൽ നമ്മുടെ പറമ്പിലും വീട്ടുമുറ്റത്തുമെല്ലാം ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 രാത്രി 8:50.
1: KCB അറിയിപ്പ്. ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ യശോറാം മുതൽ ചേരാനെല്ലൂർ ഫെറി വരെയും ഹൈവേയുടെ 2 രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം. 04842 42 63 97 അല്ലെങ്കിൽ 42 63 87. മറ്റൊരു നമ്പർ 94 46 45 58 88. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. നൂറ്റി 102.3 കൊച്ചി FM ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.

സേവന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ ബസ് ക്ലീനർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഏഴാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവിംഗ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സാകണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻ പരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 00 00 64 12. നമ്പർ ആവർത്തിക്കാം, 94 00 00 64 12. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. വിശദവിവരങ്ങൾക്ക് 04-952-36-50-91 എന്ന നമ്പറിൽ വിളിക്കാം. 04-952-36-50-91.

സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലേ നടത്തുന്ന തിരുവനന്തപുരം കിലേ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൌണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kile.kerala.gov.in/kile-IAS academy. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസിളവുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 04712-47-99-66 അല്ലെങ്കിൽ മറ്റൊരു നമ്പർ 80-75-76-85-37. നമ്പർ ആവർത്തിക്കാം, 04712-47-99-66 അല്ലെങ്കിൽ 80-75-76-85-37. വെബ്സൈറ്റ് വിലാസം www.kile.kerala.gov.in. www.kile.kerala.gov.in.

0: മംഗലം ഗവൺമെന്റ് ഐ ടി ഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വിശദവിവരത്തിന് 90 61 51 47 73 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. 90 61 51 47 73. മറ്റൊരു നമ്പർ 95 39 37 96 76. 95 39 37 96 76. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ജോൺ പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് ആശാൻ.

ജ്യോതിർ, ശോഭി തിലകൻ, മദൻ ഗൗരി, ബിബിൻ പെരുമ്പള്ളി, അബിൻ ബിനോ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്, പാടിയത് സൂരജ് സന്തോഷ്.

യും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 82 81 71 67 73 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 82 81 71 67 73. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24 രാവിലെ 10 മണിക്ക് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMS@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: വളരെ അപൂർവമെന്ന് കരുതിയിരുന്ന ഒരു രോഗത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതാണ് ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സർവ്വസാധാരണമാണ്. പ്രശ്നം എന്തെന്നാൽ ഈ അസുഖത്തിനെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ രോഗനിർണയം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെയും ഡോക്ടർമാരെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് June 9 ലോക ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം ദിനമായി ആചരിക്കുന്നത്. ഇത് രോഗപ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. രക്തത്തിലെ സാധാരണ പ്രോട്ടീനുകൾക്കെതിരെ, പ്രത്യേകിച്ച് ഫോസ്ഫോലിപിഡ് എന്ന പദാർത്ഥത്തിനെതിരെ രോഗപ്രതിരോധ ശേഷി ആന്റിബോഡികൾ ഉണ്ടാക്കുകയും തന്മൂലം നമ്മളുടെ ശരീരത്തിലെ ധമനികളിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. ഇത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആവർത്തിച്ചുള്ള ഗർഭമലസൽ, വിശദീകരിക്കാനാകാത്ത രക്തം കട്ടപിടിക്കൽ, ചെറിയ പ്രായക്കാരിൽ ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ, ഹൃദയാഘാതങ്ങൾ എന്നിവ ഇതിൻ്റെ സാധാരണമായ ലക്ഷണങ്ങളാണെന്നു. ചിലർക്ക് ചർമ്മത്തിൽ തിണർപ്പാണ് ഉണ്ടാകുന്നത്, ചിലർക്ക് വിട്ടുമാറാത്ത തലവേദന, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഹൃദയവാൽവുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചില സമയങ്ങളിൽ രക്തപരിശോധനയിൽ പ്ലേറ്റ്ലറ്റ് കൗണ്ട് വളരെ കുറവായിട്ട് കാണിക്കുന്നു. സ്ത്രീകളിലാണ് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും പുരുഷന്മാരിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ബാധിക്കാം. ഈ അസുഖം കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി ഈ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡികൾ രക്തത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ്. നിങ്ങൾക്ക് വിശദീകരിക്കാനാകാത്ത രക്തം കട്ടപിടിക്കുകയോ ആവർത്തിച്ചുള്ള ഗർഭം അലസിപ്പോകലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ അഥവാ രക്തപരിശോധനകൾ ചെയ്തു നോക്കാവുന്നതാണ്. നേരത്തെയുള്ള രോഗനിർണയം ഗുരുതരമായ സങ്കീർണതകൾ തടയാൻ സഹായിക്കുന്നു. നിർഭാഗ്യവശാൽ ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന അസുഖത്തിനെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയില്ല എങ്കിലും ചികിത്സയിലൂടെ ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള വാർഫാറിൻ, ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഗർഭിണികളായ സ്ത്രീകളിൽ കുറഞ്ഞ അളവിലുള്ള ആസ്പിരിൻ, ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എന്നിവ പലപ്പോഴും ഗർഭധാരണ സങ്കീർണതകളിൽ നിന്ന് തടയാനായിട്ട് സഹായിക്കുന്നു. അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് ഗൈനക്കോളജി, കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയ വിഭാഗങ്ങൾ റുമറ്റോളജിയും തമ്മിലുള്ള ആശയവിനിമയം വളരെ പ്രധാനമാണ്. അസുഖം കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പ്. ശരിയായ ചികിത്സാ പദ്ധതിയിലൂടെ പൂർണ്ണവും സജീവവുമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ അസുഖത്തിൻ്റെ സങ്കീർണതകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഉപദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക, ഡോക്ടർ പറയുന്ന പ്രകാരം രക്തപരിശോധനകൾ നടത്തുക, പുകവലി, മദ്യപാനം തുടങ്ങിയവ ഉപേക്ഷിക്കുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, സമീകൃതമായ ഭക്ഷണം ശീലമാക്കുക. നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ വിശദീകരിക്കാനാകാത്ത രക്തം കട്ടിപിടിക്കലോ ആവർത്തിച്ചുള്ള ഗർഭം അലസലുകളോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന അസുഖത്തെക്കുറിച്ച് വൈദ്യോപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു. ഓർക്കുക, നമ്മളുടെ ആരോഗ്യം നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിദഗ്ധരുമായി സംസാരിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ B. ഹരികൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: ഓ, കട്ടൻ ചായ സൂപ്പർ.
3: എന്തോ, എങ്ങനെ?
2: അല്ല, കട്ടൻ ചായക്ക് നല്ല രുചി, ഗംഭീരം.
3: ഓ, വരവ് വെച്ചു.
2: ഈ തങ്കമ്മയുടെ ചായക്കടയിൽ നിന്ന് കട്ടൻ കുടിച്ച എന്താന്നറിയില്ല, ഒരു പ്രത്യേക ഉന്മേഷ.
3: പതപ്പിക്കല്ലേ പതപ്പിക്കല്ലേ, കാര്യം പറ.
2: എന്നാ കാര്യം? ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ആളാ.
3: എന്നാ ഉള്ളതുപോലെ അങ്ങ് പറ, എന്നാ കാര്യം?
2: സത്യസന്ധനാ ഞാൻ, അതുകൊണ്ട് ആയുസ് കൂടും.
3: ടിഷിനെ പോലെ.
2: ആരായി ടിഷ്?
3: ഗോൾഡൻ ഫിഷിന്റെ പേരാ.
2: ആഹാ.
3: ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച് ഗിന്നസ് ബുക്കിൽ കയറിയ ഗോൾഡൻ ഫിഷ്.
2: എന്ന് വെച്ചാ എത്ര വർഷം വരും?
3: 43 വർഷം വർക്കിച്ചായ.
2: ഈ കുപ്പിയിൽ വളരുന്ന സ്വർണ മത്സ്യം 43 വർഷം ജീവിച്ചോ?
3: ആന്നേ, ശരിയായി പരിപാലിച്ച ഇവന്മാരങ്ങ് ജീവിക്കും.
2: എനിക്കും ജീവിക്കണം.
3: ജീവിച്ചോ, ഇഷ്ടം പോലെ ജീവിച്ചോ.
2: അല്ല, തങ്കമ്മയുടെ ചായക്കടയിൽ ചായ കുടിക്കാൻ ഒരുപാട് വലിയ ആൾക്കാർ വരുമല്ലേ?
3: വരും.
2: നമ്മുടെ സ്ഥലം SI ഇവിടാണോ ചായ കുടിക്കുന്നത്?
3: ആണെങ്കിൽ.
2: അല്ല, തങ്കമ്മയായി എങ്ങനെ സുഹൃത്ത് ബന്ധമാണോ?
3: കളിക്കാതെ കാര്യം അങ്ങ് തെളിച്ചു പറ. വർക്കിച്ചായ,
2: എന്റെ കാര്യം ഒന്ന് പറയണം.
3: പിടിച്ചകത്താക്കണോ?
2: അല്ലന്നേ, എനിക്ക് ജീവിക്കാൻ പറ്റാതായി, നാട്ടുകാർ സമ്മതിക്കുന്നില്ല.
3: ഓ, എന്നതാ പ്രശ്നം?
2: ഞാൻ ഈയിടെ വീടിന്റെ മതില് കിട്ടിയല്ലോ, അവന്മാര് പറയുവാ അത് റോഡിലോട്ടാണ് മാറ്റിക്കെട്ടണം.
3: ശരിക്കും റോഡിലോട്ടാണോ കെട്ടിയിരിക്കുന്നേ?
2: അല്ല,
3: സത്യം പറ. വർക്കിച്ചായ,
2: ഒരു കിർമിണി അത്രേ ഉള്ളൂ.
3: അതിനിപ്പോ എന്നതാ, ഇപ്പം തന്നെ SI വിളിച്ച് ഞാൻ സെറ്റാക്കാം. വർക്കിച്ചാൻ അങ്ങ് സമാധാനായിട്ടൊന്നും ഇരിക്ക.
2: മുത്താണ് തങ്കമ്മ, വെറും മുത്തല്ല, പവിഴ മുത്ത്.
3: ഒരു മിനിറ്റ്. ഹലോ, ആ SI സാറെ, തങ്കമ്മയാ. ആ മതില് റോഡിലോട്ട് കേറ്റി കെട്ടിയവനെ കിട്ടി, ഇവിടെ കടയിലുണ്ട്. ഇപ്പം വന്ന അങ്ങ് പോക്കാം.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ, പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിരാം ചന്ദ്രനുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈനിൽ.

കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് എം എസ് ഓഫീസ് കോഴ്സിലേക്ക് എസ് എസ് എൽ സി യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. വിശദവിവരത്തിന് 85 90 60 52 73 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 85 90 60 52 73. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 36 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ മടങ്ങിയെത്താം ഈ നിലയത്തിലേക്ക് 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ.

0: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡ്ഡ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1 ലക്ഷം ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം

0: ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 20 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. ഇപ്പോൾ
1: സമകാലികം.
2: കായികവേദി

0: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം.
1: ലോകകപ്പ് ഫുട്ബോൾ ആവേശമാണ് ലോകമെങ്ങും. ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന്. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് അണിനിരക്കുന്നത്. 11 മുതൽ തുടങ്ങുന്ന പോരാട്ടം ജൂലൈ 19 വരെ 39 ദിവസം നീളും. ആകെ 104 മത്സരങ്ങൾ. മെക്സിക്കോയിലെ ബനോർട്ടി സ്റ്റേഡിയത്തിൽ 11 ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 കിക്ക് ഓഫ്. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ കളി. അമേരിക്കയിലെ ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. സാധ്യതകളിൽ ഫ്രാൻസും അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും സ്പെയിനും ഇംഗ്ലണ്ടുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. വൻ താരനിരയാണ് ഇക്കുറി കളത്തിലേക്കെത്തുന്നത്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അവസാന ലോകകപ്പിനാണ് ഇറങ്ങുന്നത്. ബ്രസീൽ സൂപ്പർ താരം നെയ്മറുടെയും അവസാന ലോകകപ്പായിരിക്കും. മെസ്സി, റൊണാൾഡോ, മെക്സിക്കോ ഗോൾ കീപ്പർ ഗിലർമോ ഒച്ചോവോ എന്നിവർക്ക് 6th ലോകകപ്പാണ് ഇത്. സ്കോട്ട്ലൻഡിന്റെ ക്രെയ്ഗ് ഗോർഡനാണ് പ്രായം കൂടിയ താരം. 43 വർഷവും 162 ദിവസവുമാണ് സ്കോട്ട്ലൻഡ് ഗോൾ കീപ്പറുടെ പ്രായം. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറയാണ് പ്രായം കുറഞ്ഞ താരം. 17 വർഷവും 240 ദിവസവുമാണ് പ്രായം. കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, വിനീഷ്യസ് ജൂനിയർ, റഫീനിയ, ജൂലിയൻ അൽവാരസ് തുടങ്ങിയ ഗോളടിക്കാരുടെ ലോകകപ്പ് കൂടിയായിരിക്കും ഇത്.
2: പരിക്കാണെങ്കിലും സ്പെയിനിന്റെ 18-കാരൻ ലെമിൻ യമാലാണ് ലോകം കാത്തിരിക്കുന്ന യുവതാരം. ബ്രസീലിന്റെ 19-കാരൻ എൻട്രിക്കും അത്ഭുതങ്ങൾ കാട്ടാൻ കെൽപ്പുള്ള കളിക്കാരനാണ്. തുർക്കിയുടെ അർദ ഗുലേറാണ് മറ്റൊരു താരം. ഫ്രാൻസും പോർച്ചുഗലും താരസമ്പന്നമാണ്. എംബാപ്പെ നയിക്കുന്ന ഫ്രഞ്ച് ടീമിൽ ഉസ്മാൻ ഡംബേല, മൈക്കൽ ഒലീസെ, ദിസിരെ ദുവെ, ദയോദ് ഉപമെക്കാനോ, ലൂക്കാസ് ഫെർണാണ്ടസ്, യുലെസ് കുന്തെ, എൻഗോലോ കാന്റെ തുടങ്ങിയ മികവുറ്റ കളിക്കാരാണുള്ളത്. 2018 ചാമ്പ്യന്മാരും നിലവിലെ റണ്ണറപ്പുമായ ഫ്രഞ്ച് ടീം 1st റാങ്കുകാരാണ്. ആദ്യ ലോകകപ്പ് നേട്ടമെന്ന സ്വപ്നവുമായി എത്തുന്ന റൊണാൾഡോയുടെ പോർച്ചുഗലിന് മധ്യനിരയിലും മുന്നേറ്റത്തിലും പ്രതിഭകളുടെ ആധിക്യമാണ്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, ജോയോ നെവെസ്, വിറ്റീനിയ, റൂബസ് നെവെസ്, ജോയോ ഫെലിക്സ്, റഫേൽ ലിയാവോ എന്നിവരും റൊണാൾഡോക്കൊപ്പം പന്ത് തട്ടാനുണ്ട്. കിരീടം നേടിയ ടീമിലെ 17 കളിക്കാരെ നിലനിർത്തിയാണ് ലയണൽ സ്കലോണി അർജന്റീന സംഘത്തെ തയ്യാറാക്കിയത്. കാർലോ ആൻസലോട്ടിയുടെ പരിശീലന മികവും ആക്രമണ നിരയുടെ ചടുലതയുമാണ് ബ്രസീലിന്റെ ആത്മവിശ്വാസം. യുവത്വവും പരിചയസമ്പത്തും സമന്വയിപ്പിച്ച് സ്പെയിൻ എത്തുന്നു. ഇംഗ്ലണ്ടിനും സമ്പൂർണ്ണ സംഘമാണ്. 891 കളിക്കാർ ഈ ലോകകപ്പിൽ അരങ്ങേറും. കേപ്പ് വെർദെയും കുറാസോവയും ജോർദാനും ഉസ്ബെക്കിസ്ഥാനുമാണ് അരങ്ങേറ്റ രാജ്യങ്ങൾ. പരിശീലകരിൽ ഖാന കോച്ച് കാർലോസ് ക്യൂറോസ് തുടർച്ചയായ 5th ലോകകപ്പിനാണ് എത്തുന്നത്.
1: ഇറ്റലി തുടർച്ചയായി 3rd തവണയും ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയില്ല. മത്സരങ്ങൾ 90% ഇന്ത്യൻ സമയം അർദ്ധരാത്രിയിലാണ്. രാത്രി 9:30 രാവിലെ 9:30 ഇടയിലാണ് കളികൾ. സന്നാഹ മത്സരങ്ങളിൽ അർജന്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബെൽജിയം, ജർമ്മനി ടീമുകൾ ജയം നേടി. 18-കാരൻ എൻട്രിക്കിന്റെ ഗോളിൽ ബ്രസീൽ ഈജിപ്തിനെ 2-1 തോൽപ്പിച്ചു. ബ്രൂണോ ഗിമറസാണ് ആദ്യ ഗോളടിച്ചത്. ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീന ഹോണ്ടുറാസിനെ 2 കീഴടക്കി. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായി പന്ത് തട്ടി. ചിലിക്കെതിരെ 2-1 ജയമാണ് പോർച്ചുഗലിന്. ജർമ്മനി ആതിഥേയരായ അമേരിക്കയെ 2-1 മറികടന്നു. ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ 1, ബെൽജിയം ട്യൂണീഷ്യയെ 5 കീഴടക്കി.
2: ലോകകപ്പിൽ പന്ത് തട്ടുന്ന ആദ്യ മലയാളി എന്ന സ്വപ്നവുമായി തഹസീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ചു. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ആദ്യ കളി. കാനഡയും ബോസ്നിയ ഹെർസഗോവിനയുമാണ് മറ്റു ടീമുകൾ. കളിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തഹസീൻ. ഇടത് വിങ്ങിലാണ് കളി. ഖത്തറിൽ സ്റ്റാർസ് ലീഗിൽ പന്ത് തട്ടിയാണ് തഹസീന്റെ തുടക്കം. 2024 അൽ ദുഹൈൽ ക്ലബിന്റെ സീനിയർ കുപ്പായത്തിൽ അരങ്ങേറി. ഖത്തറിലെ ആസ്പയർ ഫുട്ബോൾ അക്കാദമിയിലായിരുന്നു പരിശീലനം. ഖത്തറിന്റെ വിവിധ പ്രായ വിഭാഗത്തിലുള്ള ടീമുകൾക്കായി കളിച്ചു. ഖത്തർ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനായി. 2024 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു ഖത്തർ ടീമിലെ അരങ്ങേറ്റം. ഇന്ത്യയുമായുള്ള കളിക്കുള്ള ടീമിലും ഉൾപ്പെട്ടു. ഈ ലോകകപ്പിൽ കളിക്കുന്ന 4th ഇന്ത്യൻ വംശജനാണ് തഹസീൻ.
1: ലോകകപ്പിന് തയ്യാറെടുക്കും മുമ്പ് ജർമ്മനിക്ക് കനത്ത തിരിച്ചടി കിട്ടി. മധ്യനിരക്കാരനും ഭാവി വാഗ്ദാനവുമായ ലെനാർഡ് കാൾ പരിക്കേറ്റ് പുറത്തായി. പരിശീലനത്തിനിടെയാണ് 18-കാരന് പരിക്കേറ്റത്. അർജന്റീന പ്രതിരോധക്കാരൻ ലിയനാർഡോ ബലേർദിയും പരിക്കിനെ തുടർന്ന് ലോകകപ്പിൽ നിന്ന് പുറത്തായി. 26 അംഗ ടീമിലുണ്ടായിരുന്ന ബലേർദിക്ക് പരിശീലനത്തിനിടെയാണ്

0: ആണ് പരിക്കേറ്റത്. മാർക്കോ സെനസി, ലൂക്കാസ് മാർട്ടിനസ് ക്വാർട്ട എന്നിവരിലൊരാളെ പകരക്കാരനായി ഉൾപ്പെടുത്തും. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം സി നെറ്റ്വർക്കിന് ലഭിച്ചു. സി എന്റർടൈൻമെന്റിന്റെ യുണൈറ്റ് 8 സ്പോർട്സ് ചാനലിലാണ് കളി. ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾക്കൊപ്പം 2 HD ചാനലുകളിലും കളി കാണാം. C5 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും കളിയുണ്ട്. 2034 വരെയുള്ള ഫിഫ ടൂർണമെന്റുകളെല്ലാം കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ സി നെറ്റ്വർക്കിനാണ് കിട്ടിയിരിക്കുന്നത്. 2030 ലോകകപ്പും ഇതിൽ ഉൾപ്പെടും. ഇംഗ്ലീഷ് മധ്യനിരക്കാരൻ ജെയിംസ് മിൽനർ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. പ്രതിരോധക്കാരനായും മധ്യനിരക്കാരനായും കളിച്ച ഈ 40-കാരൻ അവസാന 3 സീസണുകളിലായി ബ്രൈറ്റണിലായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരത്തിനിറങ്ങിയ താരമാണ്. 24 വർഷത്തിൽ 658 മാച്ചുകൾ കളിച്ചു.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം റഷ്യയുടെ മിറ ആൻഡ്രീവ സ്വന്തമാക്കി. പോളണ്ടുകാരി മയ ക്വാലൻസ്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് 19-കാരിയായ ആൻഡ്രീവ ചാമ്പ്യനായത്. 8th സീഡായ റഷ്യക്കാരി മോണിക്ക സെലസിന് ശേഷം ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് മിറ വനിതകളിൽ നിലവിലെ ചാമ്പ്യൻ കൊക്കോ ഗഫും 4 ചാമ്പ്യനായ ഇഗ ഷാറ്റക്കും നേരത്തെ പുറത്തായിരുന്നു. 1 റാങ്കുകാരി അരീന സബലങ്കയ്ക്ക് മുന്നേറാനായില്ല. പുരുഷ സിംഗിൾസിൽ ജർമ്മൻ താരമായ അലക്സാണ്ടർ സ്വരേവ് കരിയറിലെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി. 1996 ബോറിസ് ബക്കർ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചതിനു ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം നേടുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇതിനു മുമ്പ് 2020 US ഓപ്പൺ, 2024 ഫ്രഞ്ച് ഓപ്പൺ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നിവയിൽ ഫൈനലിൽ കടന്നിട്ടുണ്ട്. പക്ഷേ കിരീടം കൈവിടുകയായിരുന്നു. പുരുഷ റണ്ണറപ്പായ യാനിക് സിന്നറും 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുള്ള നൊവാക് ജോക്കോവിച്ചും സെമിയിലെത്തും മുൻപ് പുറത്തായിരുന്നു. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് പരിക്ക് കാരണം പിന്മാറുകയും ചെയ്തു.
0: അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചു. 1 ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. 2 ദിവസം കളി നിർത്തുമ്പോൾ അഫ്ഗാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺ എന്ന നിലയിൽ തകർച്ചയിലാണ്. ഇന്ത്യയുടെ അരങ്ങേറ്റക്കാരനായ ഇടംകയ്യൻ സ്പിന്നർ മാനവ് സുതാർ 15.5 ഓവറിൽ 21 റൺ വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. പേസർ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 2 വിക്കറ്റുണ്ട്. 126 റണ്ണെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും 100 റണ്ണുമായി ഓപ്പണർ KL രാഹുലുമാണ് ഇന്ത്യൻ സ്കോർ 500 കടത്തിയത്. 81 റണ്ണുമായി ഋഷഭ് പന്തും 52 റണ്ണോടെ വാഷിംഗ്ടൺ സുന്ദറും പിന്തുണ നൽകി. സായ് സുദർശൻ 81 റണ്ണടിച്ചു. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ നിയമിച്ചു. ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച സൂര്യകുമാർ യാദവിന് പകരമാണ് 31-കാരൻ എത്തുന്നത്. സൂര്യകുമാർ ടീമിൽ നിന്നും പുറത്തായി. 15-കാരൻ വൈഭവ് സൂര്യവംശി ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തി. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ലോകകപ്പിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ടീമിൽ തുടർന്നു. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിനെയും ഇതിനൊപ്പം പ്രഖ്യാപിച്ചു. ഈ ടീമിൽ പേസർ ജസ്പ്രീത് ബുംറയും ഉൾപ്പെട്ടു. ഒളിമ്പിക്സും 2028 2020 ലോകകപ്പും ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ഒരുക്കം. വലംകയ്യൻ ബാറ്ററായ ശ്രേയസ് 2023 ഡിസംബറിന് ശേഷം ഇന്ത്യക്കായി 2020 കളിച്ചിട്ടില്ല. IPL പഞ്ചാബ് കിങ്സ് നായകനായിരുന്നു.
1: ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. 16 വയസ്സ് തികയുന്നതിന് മുൻപ് ഇന്ത്യക്കായി കളിച്ച ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കും. സച്ചിന്റെ രാജ്യാന്തര ക്രിക്കറ്റിലെ അരങ്ങേറ്റം 16 205 ദിവസവും ഉള്ളപ്പോഴായിരുന്നു. ടെസ്റ്റിലായിരുന്നു ഇത്. ഏകദിനത്തിൽ 16 238 ദിവസവും ഉള്ളപ്പോൾ അരങ്ങേറി. വാഷിംഗ്ടൺ സുന്ദറാണ് 2020 കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അരങ്ങേറുമ്പോൾ 18 വയസ്സായിരുന്നു. ഈ മാസം 26 അയർലൻഡുമായുള്ള ആദ്യ കളി. 15 ദിവസവുമാണ് വൈഭവിന്റെ ഇപ്പോഴത്തെ പ്രായം. ഈ സീസൺ IPL 776 റൺ അടിച്ചുകൂട്ടിയ ഇടംകയ്യൻ ബാറ്റർ മികച്ച താരവും യുവതാരവും മികച്ച റണ്ണടിക്കാരനുമായി.
0: അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് വിരാട് കോഹ്ലി പരിക്കു കാരണം പുറത്തായി. IPL ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഫൈനലിലാണ് പരിക്കേറ്റത്. ഈ മാസം 13 ആദ്യ ഏകദിനം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ. കോഹ്ലിക്ക് പകരം ഇടംകയ്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ടീമിലെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പിൻ കോച്ചായി മുൻ താരം സായ്രാജ് ബഹുതുലയെ നിയമിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റിൽ ചുമതലയേറ്റു. ഏകദിന പരമ്പരയിലും തുടരും. IPL പഞ്ചാബ് കിങ്സിന്റെ സ്പിൻ പരിശീലകനായിരുന്നു. കേരളത്തിന്റെയും ബംഗാളിന്റെയും മുഖ്യ കോച്ചായിരുന്നു. ഇന്ത്യയ്ക്കായി രണ്ട് ടെസ്റ്റും

0: ഏകദിനവും ബഹുതുലെ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ തോൽവി വഴങ്ങി. 3 മത്സര പരമ്പര 2-1 തോറ്റു. നിർണായകമായ അവസാന കളിയിൽ 6 വിക്കറ്റിനാണ് കീഴടങ്ങിയത്. ആദ്യം ബാറ്റെടുത്ത ഇന്ത്യ 40 പന്തിൽ 56 റണ്ണെടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെ കരുത്തിൽ 180 റണ്ണെടുത്തെങ്കിലും കാര്യമുണ്ടായില്ല.
1: നോർവേ ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിട്ട് ആർ പ്രജ്ഞാനന്ദ. ഫൈനൽ റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസൻ ഗെയ്മറെ തോൽപ്പിച്ചാണ് നേട്ടം. തകർപ്പൻ ജയത്തോടെ 18 പോയിന്റുമായി കിരീടം സ്വന്തമാക്കുകയായിരുന്നു പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിനോ നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനോ സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. 2013 വിഖ്യാത ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം. 7 തവണ ചാമ്പ്യനും ലോക 1 നമ്പറുമായ നോർവേയുടെ മാഗ്നസ് കാൾസനെ 2 പ്രജ്ഞാനന്ദ തോൽപ്പിച്ചു. ഗുകേഷ് അവസാന കളിയിൽ കാൾസനോട് തോറ്റു. ഫുട്ബോളിൽ ഇന്ത്യയുടെ മോശം പ്രകടനം തുടർന്നു. സൌഹൃദ മത്സരത്തിൽ തജിക്കിസ്ഥാനോട് കൂറ്റൻ തോൽവി വഴങ്ങി. 3-1 തജിക്കിസ്ഥാൻ തോൽപ്പിച്ചു. തുടർച്ചയായ 3 തോൽവിയാണ് ഇന്ത്യക്ക്. ISL ഫുട്ബോളിൽ പുതിയ സീസൺ സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം April 11 വരെ നടക്കും. 7 നീളും. കഴിഞ്ഞ പതിപ്പ് 3 മാസമായിരുന്നു. അടുത്ത സീസണിൽ സൂപ്പർ കപ്പിന് പകരം ഫെഡറേഷൻ കപ്പാണ് നടത്തുക. April 20 മുതൽ May 10 വരെയാണ് ടൂർണമെന്റ്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് October 9 മുതൽ March 14 വരെയും വനിതാ ലീഗ് September 3 മുതൽ January 24 വരെയും അരങ്ങേറും. ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റായ ഡ്യൂറൻ കപ്പ് July-August മാസങ്ങളിലാണ്. സന്തോഷ് ട്രോഫിയുടെ യോഗ്യതാ റൌണ്ട് നവംബറിൽ തുടങ്ങും. ഫൈനൽ റൌണ്ട് ജനുവരിയിലാണ്.
0: ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു പുറത്തായി മടങ്ങി. പ്രീ ക്വാർട്ടറിൽ ദക്ഷിണ കൊറിയയുടെ അൻസേ യങ്ങിനോടാണ് സിന്ധു തോറ്റത്. ബാസ്കറ്റ്ബോൾ ലീഗ് 1 സീസൺ കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്റർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. Under-14-19 വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് മത്സരം. തിരുവനന്തപുരം ക്യാപിറ്റൽസ്, ആലപ്പുഴ ഡോൾഫിൻസ്, കോട്ടയം ബൈസൺസ്, കൊച്ചി സ്റ്റാലിയൻസ്, തൃശൂർ ടസ്കേഴ്സ്, കാലിക്കറ്റ് വാരിയേഴ്സ് എന്നിവയാണ് ടീമുകൾ. 10 72 കളികളാണ് ഉള്ളത്. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സിൽ തുടർച്ചയായ 4 വർഷവും പാലക്കാട് ജേതാക്കളായി. 174 പോയിന്റുമായാണ് നേട്ടം. എറണാകുളം 2-ഉം കോട്ടയം 3-ഉം. 2 നടന്ന മീറ്റിൽ ആകെ 13 റെക്കോർഡുകൾ പിറന്നു.
2: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം. അവതരണം ആർ ഉണ്ണികൃഷ്ണൻ. സംഗീത ആർ നാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242 63 97 അല്ലെങ്കിൽ 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 18 സെക്കൻഡും.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കടവത്ത് നിന്നും ഇടവഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നിഗൂഢതകളാണ്. എത്ര പോയാലും വീട്ടിലേക്കുള്ള വഴികൾ ഒരിക്കൽ പോലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നായകൾ പോവുമ്പോൾ എല്ലാ വഴിത്തിരിവിലും മൂത്രമൊഴിച്ചുകൊണ്ട് പോകുന്നത് അവയ്ക്ക് പെരിയ തെറ്റാതിരിക്കാനാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അതുപോലെ മൂത്രമൊഴിച്ചു പോവാൻ ഒക്കത്തുനിന്നും ഇറക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ ചോദിച്ചു, നായേനെപ്പോലെ നിനക്ക് മൂത്രത്തിന്റെ മണം പിടിക്കാൻ പറ്റുമോ പൊട്ട? അമ്മ ചിരിച്ചുകൊണ്ട് തുടയിൽ പതുക്കെ കൈകൊണ്ട് തല്ലുകയും ചെയ്തു. വഴി തിരിച്ചറിയാൻ ഓരോ അടയാളം കണ്ടുവച്ചിട്ടാണ് പിന്നെ പോവുക.

0: ഒരു വളവിൽ മരക്കൊമ്പിലിരുന്ന് നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുയിൽ, മറ്റൊരു വളവിൽ അപ്പുറത്തേക്ക് ചാടാൻ നിൽക്കുന്ന ചാരനിറത്തിലുള്ള ഒരു പൂച്ച, ഏറ്റവും അവസാനത്തെ വളവിൽ അമ്മയെ കാണാതെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൈക്കുട്ടി, എല്ലാറ്റിൻ്റെയും ചിത്രം കോറിയിട്ടതുപോലെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അമ്മ പോയതോടെ ചിത്രങ്ങൾ വിസ്മൃതമാവുകയും വഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിഗൂഢതയിലേക്ക് തള്ളിയിടപ്പെടുകയും ചെയ്തു. വിവാഹ വീട്ടിലെത്തുമ്പോൾ ചെക്കനെ ആനയിച്ചുകൊണ്ടുള്ള സംഘം പെണ്ണിന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആറു നാഴിക അപ്പുറത്താണ് എത്തേണ്ടത്. ഇടവഴികളും മലയും തോടും വയലും കടന്നു വേണം എത്താൻ. സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാരണവന്മാർ നേരത്തെ ഇറങ്ങി. അതിനു പിറകെ ചെക്കനും സംഘവും, പിന്നെ സ്ത്രീകൾ. അത്തരത്തിലുള്ള ഒരു നടത്തവും രാമറിനെ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്നതായിരുന്നു. പഴയ കുയിലിനെയും പൂച്ചയെയും പൈക്കുട്ടിയെയും ഏതെങ്കിലും ഒരു വളവിൽ കാണാൻ കഴിയുമോ എന്നയാൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. പോയ കാലത്തിലേക്ക് ഒരു മടക്കയാത്ര അങ്ങനെയേ സാധ്യമാവൂ. കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് രാമർ വേഗത്തിൽ നടന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ സംഘത്തിലെ കാരണവന്മാർ മുറ്റത്തുനിന്നും വിളിച്ചു ചോദിച്ചു, കഞ്ഞികുടിയും ഇന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പുറത്തുനിന്നും മറുപക്ഷത്തിൻ്റെ മറുപടി, എന്നാൽ ഇന്ന് തന്നെ നിങ്ങൾ അങ്ങെത്തണം, ഞാള് പുറപ്പെടട്ടെ. എന്നാൽ അങ്ങനെ തന്നെ. പെണ്ണിനെയും കൂട്ടി ചെക്കൻ്റെ സംഘം പുറപ്പെട്ടു. വീട്ടിലെത്തി തെല്ലിട കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർ അവിടെ എത്തും. അവർക്ക് സൽക്കാരമുണ്ട്. ഇതിനെയാണ് കഞ്ഞികുടി എന്ന് വിശേഷിപ്പിക്കുന്നത്. സമൃദ്ധമായ ഉച്ചസദ്യയ്ക്ക് പിറകെയുള്ള ഭക്ഷണമായതുകൊണ്ടാകാം കഞ്ഞികുടി എന്ന് ഇതിനെ വിളിക്കുന്നത്. തോടും കടന്ന് ഇടവഴിയിലേക്ക് കയറുന്നതിന് മുമ്പായി വയലിൻ്റെ കരയിൽ കള്ളുഷാപ്പ്. അതിനു മുമ്പിൽ എത്തിയതോടെ കാരണവന്മാർ ഒന്നടങ്കം നേരെ ഷാപ്പിനുള്ളിലേക്ക് കടന്നു. പോകണമോ വേണ്ടയോ എന്നറിയാതെ മറ്റുള്ളവർ ഷാപ്പിനു മുമ്പിൽ പരുങ്ങി നിന്നു. ചെക്കനും പെണ്ണും അപരിചിതരെപ്പോലെ സംഘത്തിന്റെ രണ്ടറ്റത്തായിട്ടാണ് നിന്നിരുന്നത്. അവർ വെയിൽ കൊള്ളുന്നുമുണ്ടായിരുന്നു. കള്ളു കുടിക്കാത്തവരുടെ ശ്രദ്ധ മുഴുവൻ ഷാപ്പിനകത്തേക്കായിരുന്നു. ഉള്ളിൽ ഇരുട്ടായിരുന്നതിനാൽ ഒന്നും വ്യക്തമായിരുന്നില്ല. കാരണവന്മാരുടെ ഉച്ചത്തിലുള്ള സംസാരം പുറത്തേക്ക് ഇഴഞ്ഞെത്തുന്നുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പോൾ കള്ളിന്റെ പുളിച്ച ഗന്ധവും ഇടയ്ക്കിടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാമറിന് മനസ്സിലായില്ല. മറ്റുള്ളവരെ അങ്ങനെ വഴിയിൽ നിർത്തിക്കൊണ്ട് ചിലർ കള്ളു കുടിക്കുവാൻ പോയത് ഒട്ടും പന്തിയായില്ല എന്നു മാത്രം അയാൾക്ക് തോന്നി. അതിനെക്കുറിച്ച് അടുത്തുനിന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ മറുചോദ്യം ഉന്നയിക്കുകയായിരുന്നു, ഇങ്ങൾ പെണ്ണ് തേടി മുമ്പൊന്നും പോയിട്ടില്ലേ?
1: ഇല്ല.
0: അതാണ് ഇങ്ങക്ക് അങ്ങനെ തോന്നുന്നത്. ഇതൊരു പതിവാണ്. പെണ്ണിനെയും കൊണ്ട് വരുന്ന വൈ കാരണവന്മാര് കാണുന്ന കള്ളുഷാപ്പിലൊക്കെ കാരും. ഓരുടെ അവകാശമാണത്. അതിൻ്റെ പണോ ചെക്കൻ വീട്ടുകാർ കൊടുക്കണോ? കാരണവന്മാര് പിണങ്ങിയാല് പിന്നെ കുടുംബത്തിലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാ എല്ലാവരും ഇണ്ടാതിരിക്കുന്നത്. കഞ്ഞികുടിക്കുള്ള ആൾക്കാരെത്തിയിട്ടും പെണ്ണ് വീട്ടിലെത്താത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാമറിന് തോന്നിയത് കാരണവന്മാർ ചെയ്യുന്നത് വലിയ അഹമ്മതി തന്നെയാണെന്നാണ്. ചോദിക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നവർ എല്ലാവരും അസ്വസ്ഥരായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വേഗത്തിൽ നടന്നാലും രാത്രിക്ക് മുമ്പേ ചെക്കൻ്റെ വീട്ടിലെത്താൻ കഴിയില്ല. കള്ളുഷാപ്പിലെ സംസാരത്തിന്റെ ഒച്ച കൂടി വരികയാണ്. കാരണവന്മാർ പുറത്തിറങ്ങാനുള്ള ഭാവമില്ല. അസ്വസ്ഥത കൂടി വന്നത് കാരണം അതൊഴിവാക്കാൻ രാമർ ഓരോരുത്തരെയും രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വെയിലിൽ ഏറെ നേരം നിന്നത് കാരണം എല്ലാവരും തളർന്നിരിക്കുകയാണ്. ഇരിക്കുവാൻ ഇടം കിട്ടാതെ അവർ വിഷമിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കെ വയൽ അവസാനിക്കുന്നിടത്ത് അല്പം ഉയർന്ന മൺതിട്ടയിൽ കയറി നിൽക്കുന്ന ഒരു വാല്യക്കാരത്തി പെട്ടെന്ന് രാമറിന്റെ കൺമുന്നിൽ വന്നു നിന്നു. അവൾ തന്റെ കൺമുമ്പിലാണോ താൻ അവളുടെ കൺമുമ്പിലാണോ ചെന്നുപെട്ടതെന്ന സംശയം അപ്പോൾ അയാളിലുണ്ടായി. തീർച്ചയായും അവൾ തന്നെ നോക്കുകയായിരുന്നു. ഈ സംഘത്തിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നോ? ഇപ്പോഴാണ് താൻ ഇവളെ കാണുന്നത്. ഇങ്ങനെ അവളെ നോക്കുന്നതിൽ തെല്ലു പന്തികേട് രാമറിന് തോന്നുന്നുണ്ടായിരുന്നു. അവളെയല്ല നോക്കുന്നതെന്ന നാട്യത്തിൽ അലക്ഷ്യമായി ചുറ്റും കണ്ണുകൾ ചുഴറ്റിയതിനു ശേഷം വീണ്ടും പലവട്ടം അവളിലേക്ക് തന്നെ രാമറിന്റെ നോട്ടം എത്തിച്ചേർന്നു. എന്തോ ചില പ്രത്യേകതകൾ അവൾക്കുണ്ടെന്ന് രാമർ അതിനിടയിൽ തിരിച്ചറിഞ്ഞു. എന്തിനാണ് താനിങ്ങനെ അവളെ മാത്രം ശ്രദ്ധിക്കുന്നതെന്ന് രാമറിന് മനസ്സിലായില്ല. അവളുടെ കൺവെട്ടത്ത് താനുണ്ടെന്ന തോന്നൽ എങ്ങനെയോ രാമറിൽ ഉറക്കുകയായിരുന്നു.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

നിയമിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നാം ക്ലാസ്സോടെ ബിരുദവും മറ്റ് വിഷയങ്ങൾക്ക് ഒന്നാം ക്ലാസ്സോടെയുള്ള ബിരുദാനന്തര ബിരുദവുമാണ് കുറഞ്ഞ യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങൾക്ക് നാളെ രാവിലെ 10 മണിക്കും ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് ഈ മാസം 11 രാവിലെ 10 മണിക്കും കോളേജിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 00 50 86.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് കൃഷ്ണ എന്നാണ്, തൃപ്പൂണിത്തുറ എന്നാണ് വിളിക്കുന്നത്. മോൾക്ക് വേണ്ടിയാ വിളിക്കുന്നത്. മോള് ബിഫാം ഇപ്പം ലാസ്റ്റ് സെം എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. എല്ലാ സെമസ്റ്ററിലും ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു. ജി പാറ്റ് എഴുതി, അത് 541 റാങ്കിൽ വന്നിട്ടുണ്ട്. ജി പാറ്റ്
2: എഴുതി
3: അവൾക്ക് ഇപ്പൊ പുറത്തു പോയി ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. നമ്മുടെ നാട്ടിലെങ്ങാനുള്ള ഒരു ഇപ്പൊ ഈ പഠിത്തം കൊണ്ട് അങ്ങനെ ആവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് സാർ.
2: ബിഫാം പഠിച്ച് ജോലിക്ക് പോകാൻ പറയാ, പുറത്തൊന്നും പോണ്ട, പക്ഷെ കേരളത്തിൽ നൈപ്പറില് കിട്ടിയാ പോയിക്കോളൂ. ഇന്ത്യയിലെ നമ്പർ വൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. നൈപ്പറില് എംഫാം കിട്ടിയാ പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജി പാറ്റ് വഴി ആദ്യത്തെ 10 കോളേജ് NIFR റേറ്റിംഗ് ഓഫ് ഫാർമസി കോളേജസ് നൈപ്പറിൽ എംഫാം കിട്ടിയാ പോയിക്കോളുക. പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആ ബ്രാഞ്ച്. ജി പാറ്റ് എഴുതി ആദ്യത്തെ 10 ബിഫാം കോളേജസിന് NIFR എന്ന സൈറ്റ് ഉണ്ട്, റേറ്റിംഗ്, NIRF റേറ്റിംഗ് പറഞ്ഞിട്ട്. അതിൽ പോയിട്ട് ആദ്യത്തെ 10 കോളേജിൽ കിട്ടുകയാണെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ എംഫാമിന് പോകണ്ട എന്നാ എന്റെ അഭിപ്രായം കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പറ്റുകയാണെങ്കിൽ കേരളം വിട്ടുപോയാൽ കുറച്ച് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് പോലും ചെയ്തോ. എവിടെയാ ചെയ്തത്?
3: തൃശ്ശൂർ.
2: നല്ലതാണ് ഇന്റേൺഷിപ്പ്. ഇപ്പൊ നിങ്ങക്ക് ഇന്റേൺഷിപ്പ് കിട്ടില്ല നീ എന്ന് വെച്ചാൽ, കോഴ്സ് കഴിയാറായാൽ പിന്നെ ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയും, അത് പെയ്ഡ് ആണ്, ചെറിയൊരു ശമ്പളം കിട്ടും. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, Fortune 500 കമ്പനീസ് എന്ന് ഗൂഗിൾ അടിച്ചാൽ 500 കമ്പനിയുടെ ലിസ്റ്റ് കിട്ടും. അവരുടെ സൈറ്റിൽ പോവാ, സൈറ്റിൽ പോയിട്ട് പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുക. ബിഫാം നല്ല മാർക്കുള്ള അപ്ലോഡ്, എനിക്ക് അപ്രന്റീസ്ഷിപ്പ് താല്പര്യമുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പറഞ്ഞാൽ, ഇവിടെ എങ്ങാനും ഒരു മാസം കൊണ്ട് തന്നെ ഓഫർ കിട്ടും, അത്രയും ഡിമാൻഡാണ്. അവിടെ എങ്ങാനും പോയി ചേരുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ബിഫാം പഠിച്ചുകൊണ്ട് ജോലി കിട്ടില്ല, ബിഫാം നല്ല കോഴ്സാണ്, സ്കില് ഉണ്ടെങ്കിൽ ജോലി കിട്ടും. ബിഫാം പഠിച്ച് സ്കില്ലുണ്ടെങ്കിൽ നാളെ ജോലി കിട്ടും, ബിഫാം വേണ്ട. അപ്പൊ അത് കാരണം സ്കില് ഡെവലപ്പ് ചെയ്യാൻ അപ്രന്റീസ്ഷിപ്പിന് പോവുക, നൈപ്പറിൽ അഡ്മിഷൻ കിട്ടിയാൽ പോവുക, ആദ്യത്തെ 10 ടോപ്പ് കോളേജസ് ആണെങ്കിൽ പ്ലേസ്മെന്റ് ഉണ്ടാവും, പോവുക. ക്ലിയർ ആയോ?
3: ഓക്കെ,
2: ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയതായി കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത.

0: പിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഷിഗെല്ല രോഗവ്യാപന പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. അസാപ് കേരളയുടെ തൃശൂർ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 12 ആരംഭിക്കുന്ന ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്ലസ് ടു, ഐടിഐ, ഡിപ്ലോമ, ഡിഗ്രിക്കാർക്ക് നാളെയും മറ്റന്നാളുമായി സ്കിൽ പാർക്കിൽ നിന്ന് നേരിട്ട് പ്രവേശനം തേടാം. യുകെയിലെ കാർഡിഫിൽ ഐസിസി വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മേഘങ്ങൾ. ആകാശക്കാഴ്ച എന്ന് പറയുമ്പോൾ നക്ഷത്ര നിരീക്ഷണത്തിനാണ് ഏറെ പ്രാധാന്യമെങ്കിലും മേഘങ്ങളും ഒട്ടും പിന്നിലല്ല. കവികൾക്കും കഥാകാരന്മാർക്കും അവരുടെ കൃതികളിൽ ഇവയെ വിഷയമാക്കുവാൻ വളരെ ഇഷ്ടമായിരുന്നു. കാളിദാസന്റെ മേഘസന്ദേശം പ്രണയദൂതുമായി പോകുന്ന മേഘത്തെ വ്യക്തിപരിവേഷമുള്ളതാക്കി മാറ്റി. യഥാർത്ഥത്തിൽ എന്താണ് മേഘം? അന്തരീക്ഷത്തിൽ ജലസാന്നിധ്യമുണ്ടെങ്കിലും നഗ്ന നേത്രങ്ങളാൽ നമുക്ക് അത് കാണുവാനാവില്ല. ഇത് ഖനീകരണത്തിന് വിധേയമായി ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് നമുക്കവ ദൃശ്യമാകുന്നത്. അന്തരീക്ഷം ജലപൂരിതമാകുമ്പോഴാണ് ഖനീകരണം ആരംഭിക്കുന്നത് തന്നെ. ഖനീകരണത്തിന്റെ പ്രധാനപ്പെട്ട രൂപമാണ് നാം കാണുന്ന മേഘങ്ങൾ. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയാണ് മേഘത്തെ കൂടാതെയുള്ള വിവിധ ഖനീകരണ രൂപങ്ങൾ. അന്തരീക്ഷത്തിലെ താപനില, ഈർപ്പം, ഉയരം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് വിവിധതരം മേഘങ്ങൾ രൂപീകൃതമാകുന്നത്. മേഘങ്ങളെ വിവിധ മാനദണ്ഡങ്ങളിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവ കാണപ്പെടുന്ന ആകൃതിയുടെ അടിസ്ഥാനത്തിലും ഈരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിഭജന രീതിയാണ് സാധാരണയായി അവലംബിച്ചു വരുന്നത്. 19 ശതകത്തിൻ്റെ ആദ്യം ലാമാർക്കാണ് മേഘങ്ങൾക്കുള്ള നാമകരണത്തിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. പിന്നീട് 1887 ആബേർ കോംബി, ഹിൽഡി ബ്രോൺസൺ എന്നീ ശാസ്ത്രജ്ഞർ ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പേരിടൽ പ്രക്രിയ നിലവിൽ വരുത്തിയത്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ കണ്ടിട്ടില്ലേ? ഇവയാണ് സിറസ് മേഘങ്ങൾ. മിനുമിനുത്തൊരു സിൽക്ക് ഷോൾ പോലെ നിശ്ചലമായി ഒരേ സ്ഥലത്ത് വളരെ നേരം കാണപ്പെടുന്ന ഭംഗിയുള്ള മേഘങ്ങൾ. നാരുപോലെ എന്നർത്ഥം വരുന്ന സിറസ് എന്ന ലാറ്റിൻ വാക്കു തന്നെയാണ് ഇതിൻ്റെ പേരും. ഭൗമാന്തരീക്ഷത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവും കുറയുമല്ലോ. ക്രമമായ താപനഷ്ടനിരക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഏകദേശം 6 കിലോമീറ്ററിനു മേൽ താപനില -40°C താഴെയുള്ള മേഖലകളിൽ ഇവ കാണപ്പെടുന്നതിൽ നിന്നും ഇവ ഐസിന്റെ പരലുകൾ തന്നെയാണെന്ന് പറയാം. ഇനി താഴ്ന്ന വിധാനങ്ങളിലേക്ക് വരാം. ഇവിടെ കനത്ത പാളികളായി രൂപീകൃതമാകുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശം മുഴുവൻ പരന്നുകിടക്കുന്ന ഇവയെ ഉദ്ദേശിച്ചാണ് ആകാശം മേഘാവൃതമായിരിക്കും എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ ഇവ മഴമേഘങ്ങളായി പരിണമിക്കും. ഉദയാസ്തമന വേളകളിൽ ഇവയിൽ ചുവന്ന സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇവ ചെമ്മാനങ്ങൾ തീർക്കുന്നു. ഉയർന്ന തോതിലുള്ള സംവഹന പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. അടുത്ത ഒരിനം നമുക്ക് സുപരിചിതങ്ങളാണ്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ രൂപം കൊള്ളുന്ന ഇരുണ്ട മഴമേഘങ്ങളായ നിംബസ് മേഘങ്ങളാണവ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ അതാര്യമായി നിലകൊള്ളുന്നതിനാലാണ് ഇവ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഈ മേഘങ്ങളൊന്നും പലപ്പോഴും സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഇവ മറ്റു മേഘങ്ങളുമായി കൂടിച്ചേർന്ന് സിറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോ സ്ട്രാറ്റസ് തുടങ്ങിയ കമ്പൈൻഡ് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയവൻ മേൽപ്പറഞ്ഞവയിലെ ക്യുമുലോ നിംബസ് ആണ്. അന്തരീക്ഷത്തിന്റെ താണവിധാനങ്ങളിൽ തുടങ്ങി ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ തൂണുകൾ പോലെ കാണപ്പെടുന്ന ഈ മേഘഭീമരെ തുലാവർഷത്തിലും കാലവർഷവേളകളിലും നമുക്ക് കാണാവുന്നതാണ്.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.

0: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
2: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലക്ക, എറണാകുളം.
3: ഇന്ന് ഈ പരിപാടിയിൽ മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ അഭിരാം ചന്ദ്രനുമായി അഭിമുഖം.
4: എല്ലാ ശ്രോതാക്കൾക്കും SNIMS FM ഹെൽത്ത് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മഴക്കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ്. മഴക്കാലം പൊതുവെ ഒരു രോഗകാലമായിട്ടാണ് കാണുന്നത്. മഴക്കാലത്ത് ഈ ജലം മലിനമാകുന്നു, പിന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് കുട്ടികളുണ്ടാക്കുന്ന കാര്യമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ജനറലായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
5: നമസ്കാരം. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ജൂൺ മാസത്തിലാണ് മൺസൂൺ വരുന്നത്. അതേസമയം നമുക്ക് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതാണ്. കുട്ടികളെ വെക്കേഷന് വീട്ടിൽ പോയതിന് ശേഷം കുട്ടികൾ തിരിച്ചെത്തി സ്കൂളുകളിലോട്ട് വന്നു തുടങ്ങുന്ന ഒരു കാലവും കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ സാധാരണഗതിയിൽ കുറച്ചുകൂടെ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സിലുള്ളത് തണുപ്പ് കാലത്താണ് അസുഖങ്ങൾ കൂടുതലായിട്ടുള്ളത്. നമുക്ക് തണുപ്പ് കാലം ഇല്ല, നമ്മുടെ തണുപ്പ് കാലം
4: മഴക്കാലം.
5: അപ്പോൾ തണുപ്പ് കാലത്ത് സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന അസുഖം മറ്റു കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധാരണഗതി പകർച്ചവ്യാധികൾ വളരെയധികം കാണാനുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് ജലജന്യ രോഗങ്ങള്, പിന്നെ ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങള്, വെള്ളം കെട്ടിക്കിടന്നുണ്ടാകുന്ന രോഗങ്ങള്, ഇതുപോലെയുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് മഴക്കാലത്ത് കാണാൻ സാധ്യത.
4: ഈ കാലത്ത് തന്നെയാണ് അലർജിയും കൂടി വരുന്നതെന്ന് തോന്നുന്നു. കുട്ടികളിൽ പൊതുവെ കോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി, ജലദോഷം, പനി, ഇതൊക്കെ കൂടി വരുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ പകർച്ചവ്യാധികൾ കൂടിയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ?
5: സാധാരണഗതിയായിട്ട് നമുക്ക് പലതരത്തിലുള്ള വൈറൽ പനികളാണ് സാധാരണയായി മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാണാം. കാരണം പനി, ചുമയായിട്ട് വരുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സാധാരണയായിട്ട് മഴക്കാലത്ത് വരാറുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസ് കോവിഡ് ആണല്ലോ. കോവിഡ് സമയത്ത് നമുക്ക് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ അതുപോലെ, ഇപ്പം കൈ കഴുകുക, നമ്മൾ അസുഖമുള്ളവരിൽ നിന്ന് കുറച്ച് അകലം പാലി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സോപ്പിട്ട് നമ്മൾ കൈ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലും, പക്ഷേ കുട്ടികളിലെ ഈ പ്രശ്നം നമുക്ക് അത്ര കൃത്യമായിട്ടങ്ങ് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം പിള്ളേരെ എത്ര ദിവസം സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റും? സാധാരണഗതിയിൽ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് അസുഖങ്ങൾ കണ്ടുവരുന്നത്.
4: ഈ വൈറൽ പനി വരുമ്പോൾ പ്രത്യേകിച്ച് വൈറസ് ആകുമ്പം മെഡിക്കേഷൻ അധികം ഇല്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതിന് റെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് ഇല്ലാത്തൊരു കാലമാണ്. ഈ സ്കൂൾ തുറക്കുന്നു, അതിൻ്റെ ഒരു തിരക്കുകളിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഈ റെസ്റ്റ് എടുക്കുന്ന രീതി അത് എങ്ങനെയാണ് പോസിബിൾ ആവുക?
5: അല്ല, സാധാരണഗതിയിൽ വൈറൽ പനികൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ ചില വൈറസുകൾക്ക്, ഇപ്പോൾ ഇൻഫ്ലുവൻസയൊക്കെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അല്ലാതെയുള്ള അതും നമ്മൾ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ പ്രശ്നത്തിന് മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളൂ. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പോൾ കുട്ടികൾ റെസ്റ്റ് എടുക്കാനുള്ള കണ്ടീഷനാണെങ്കിൽ അവർ റെസ്റ്റ് എടുക്കും, അത്രയ്ക്ക് ക്ഷീണമാണെങ്കിൽ. അല്ലാത്തപ്പോൾ അവർ ഓടിച്ചാടി നടക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ
4: പറ്റുള്ളൂ.
5: നമുക്ക് പനിക്ക് മരുന്ന് കൊടുക്കാം, ജലദോഷത്തിനുള്ളൊക്കെ മരുന്നുകൾ. പക്ഷേ ജലദോഷത്തിൻ്റെ മരുന്നുകളും ചുമയുടെ മരുന്നുകളും നമ്മൾ സാധാരണ 4 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലെ കൊടുക്കാറുള്ളൂ. കുഞ്ഞുകുട്ടികളിലെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ രീതിക്ക് അവരെ വിടുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ.
4: പിന്നെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ, ജലമലിനീകരണം കൊണ്ടുണ്ടാകുന്ന. കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
5: സാധാരണഗതിയിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുകയാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും വലിയ പരിഹാരം. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിയുന്നത്ര വീടുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. പക്ഷേ ഇത് പലപ്പോഴും സ്കൂളിൽ പോകുന്ന പിള്ളേരിൽ നമുക്ക് പറ്റാറില്ല. കാരണം നമ്മൾ വെള്ളം കൊടുത്തു വിട്ടാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുടിക്കുക, അല്ലെങ്കിൽ പൈപ്പിൽ പോയി വെള്ളം കുടിക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര നമ്മൾ പരമാവധി കൈ കഴുകുക. എന്തെങ്കിലും ജലദോഷമുണ്ട്, മൂക്കി പിടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കൈ കഴുകുക എന്നുള്ളത്, സോപ്പിട്ട് കൈ കഴുകുക എന്നാണ് ഉചിതം. എന്നാലും പിള്ളേരുടെ പ്രായം അനുസരിച്ച്, അപ്പോൾ ഒരു വെറും വെള്ളം കൊണ്ട് കഴുകിയാലും അതിന് കുറച്ചൊരു

0: വരുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില രോഗങ്ങൾ ഇത് പ്രതിരോധിക്കാൻ പറ്റും. അപ്പം നമുക്ക് വാക്സിനുള്ള ചില രോഗങ്ങളുണ്ട്, അപ്പോൾ ആ വാക്സിനേഷൻസ് ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഒരുവിധമുള്ള എല്ലാ വാക്സിൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ചില പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ അതുപോലെ ടൈഫോയിഡ് മുതലായ രോഗങ്ങൾ മഴക്കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനുള്ള വാക്സിനുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഗവൺമെൻറ് പ്രോഗ്രാമിനുള്ളതല്ല, നമ്മൾ ഡോക്ടറെ പീഡിയാട്രിഷനെ കണ്ടിട്ട് അതിനുള്ള വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ, ഇപ്പം മഴക്കാലത്തിന് മുമ്പ് നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധം നമുക്ക് അതിന് ഇൻഫ്ലുവൻസക്കെതിരെ നമുക്ക് കിട്ടുന്നതാണ്.
1: ഈ മഴക്കാലത്ത് കൊതുകുകൾ പെരുകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മുടെ കേരളത്തിലിപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൊതുകുജന്യ രോഗം ഡെങ്കു ആണ്. അത് ഈ ഒരു മൂന്നാല് വർഷം കൂടുമ്പോൾ ഉള്ള ഒരു സീസണിലാണ് വളരെ ശക്തമായി കണ്ടു തുടങ്ങുന്നത്. മൂന്നാല് വർഷം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ശക്തമായി വരാറുള്ള, ഇടയ്ക്കിടയ്ക്ക് വളരെ വലുതായിട്ട് വരാറില്ല. പക്ഷേ അത് നല്ല മഴ പെയ്യുമ്പോൾ അത് പ്രശ്നം വരില്ല, കാരണം ഈ വെള്ളം ഒലിച്ചു പോകും. ചെറിയ മഴയൊക്കെ പെയ്ത് പിന്നെ വെയിൽ വന്ന് അങ്ങനെയുള്ള സമയത്താണ് അത്. ഡെങ്കു കൊതുക് മുട്ടയിടുന്ന ക്ലീൻ വാട്ടറാണ്, അപ്പോൾ അത് ചെറിയ ചെറിയ കളക്ഷൻസിലാണ്, വലിയ കളക്ഷൻസിലല്ല. അപ്പോൾ അത് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളതൊരു ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കൊതുക് വളരാനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്താൽ, കാരണം ഈ കൊതുകിൻ്റെ ലാർവ വളരാൻ 7 ദിവസത്തെ കൂടുതൽ വേണം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താലും അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ പിള്ളേരെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഫുൾ സ്ലീവ് ഡ്രസ്സസ് കൊതുകടി അവോയ്ഡ് ചെയ്ത്, കാരണം ഇത് ഡേ ബൈറ്റിംഗ് മസ്കിറ്റോ ആണ്, ഡെങ്കുവിൻ്റെ മസ്കിറ്റോ. അപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സസ്, കഴിയുന്നത് ഉപയോഗിക്കുക, കാരണം ഇപ്പോൾ തണുപ്പും കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കടി അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക.
1: കുട്ടികളിൽ ഈ ഡെങ്കു വ്യാപകമായിട്ട് കാണുന്നുണ്ടോ?
0: കുട്ടികളിലും ഡെങ്കു വരാം, അത് വളരെ സീരിയസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാല് വർഷം കൂടുമ്പോഴാണ് ഈ വലിയ സീരിയസ് വേവ്സ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള കാലങ്ങളിൽ ചിലപ്പോൾ വലുതായിട്ട് പ്രശ്നം ഉണ്ടാകാതെ പോകാറുണ്ട്. ഡെങ്കു 4 സീറോ ടൈപ്പ് ഉണ്ട് ഡെങ്കുവിൻ്റെ വൈറസ്. അപ്പം ഒരു വർഷം എല്ലാവർക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ 0 ടൈപ്പ് പിന്നെ വരില്ല, പിന്നെ അപ്പോൾ 2-3 വർഷം വലിയ പ്രശ്നമില്ലാതെ പോകും. പിന്നെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ.
1: ഈ ഡെങ്കു കുട്ടികളിൽ വരുമ്പം കൂടുതൽ പിന്നെ മുതിർന്നവരേക്കാൾ കൂടുതൽ സീരിയസ് ആവുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു?
0: അത് ഡിപ്പെൻഡ് ചെയ്യും, കാരണം ചില കുട്ടികളിലും സീരിയസ് ആകാം, അതിന് വ്യത്യാസമില്ല. മുതിർന്നവരിൽ വരുന്ന പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഡെങ്കു കുട്ടികളിലും വരാം. കുട്ടികളിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം ചെറിയ കുട്ടികളിൽ നമുക്ക് വെള്ളം എത്രത്തോളം കുടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്.
1: ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ മഴക്കാലത്ത് സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആധിക്യം ഇതിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയൊന്നും
0: അല്ല. ഇപ്പോൾ ഈ ഡൈനിങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മുടെ ഒരു ഭാഗമായി, ഒരു ഇതിൻ്റെ കൾച്ചറിൻ്റെ തന്നെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി, അത് മാത്രം പറയാൻ പറ്റില്ല. കാരണം വീട്ടിലെ പേരൻസിനും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ കടയിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡായിട്ട് കഴിച്ചില്ലെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത്, അപ്പോൾ അത് നമ്മൾ പരമാവധി നമുക്ക് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ മഴക്കാലത്ത് കടക്കാർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനും അങ്ങനെ കീപ്പ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. തണുപ്പായതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പരമാവധി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എയും ടൈഫോയിഡും നമുക്ക് വാക്സിൻ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറ്റുമോ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. ബാക്കിയുള്ള അസുഖങ്ങൾ നമ്മൾ പരമാവധി വരാതെ സൂക്ഷിക്കാൻ പറ്റുകയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വിളിയുന്ന ഫുഡേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പരമാവധി സൂക്ഷിക്കുക.
1: പിന്നെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസസ്, അതിൻ്റെ ഒരു പകർച്ചയും പകരാനുള്ള സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ്?
2: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്.
0: ഒരുപാട് നേരം നനഞ്ഞ സോഫ്റ്റ് മഴ നനഞ്ഞിട്ട്.
2: ഗുഡ് മോർണിംഗ്, ഐ എം സരബ്ജീത് കൗർ. ദി ഹെഡ്ലൈൻസ്: യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ടു ലോഞ്ച് ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ന്യൂഡൽഹി.
0: നനഞ്ഞ് തുണി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കക്ഷങ്ങളിലോ ഇടുപ്പിന്റെ ഭാഗങ്ങളിലോ ഒക്കെ നമ്മൾ തുണി നനഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർവെയർ ഇടുന്നൊക്കെ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പം ഉള്ളൊരു പ്രശ്നം വരാം. അപ്പോൾ ത്വക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത്ര, അപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലിപ്പം തന്നെ മഴയുണ്ടെങ്കിൽ നമ്മൾ ഷൂ ഇടണം എന്ന് നിർബന്ധിക്കാറില്ല, അവർ സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. മഴയുള്ള സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഷൂ മാറ്റിയിട്ട് സ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലെളുപ്പം ഉണങ്ങാനുള്ള സാധ്യത, നമുക്ക് ഊരിയിടാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഇപ്പോൾ വാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ വാക്സിനാണ് പൊതുവെ ഈ മഴക്കാല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ എടുത്താൽ നല്ലത് എന്ന് ഡോക്ടർ കരുതുന്ന
0: സാധാരണഗതിയിൽ നമ്മൾ ഗവൺമെന്റ് ഇപ്പം എല്ലാ മിക്കവാറും എല്ലാ വാക്സിൻസ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അല്ല പ്രൈവറ്റിൽ നടക്കുന്നവർക്കായിട്ട് അതങ്ങനെ എടുക്കാം. അപ്പോൾ ആ വാക്സിൻസ് എല്ലാം എടുത്തിരിക്കണം. അപ്പോൾ അത് ഒരുപാട് രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് എടുത്തിരിക്കണം. അതിൻ്റെ

0: കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന വാക്സിൻസ് ആണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ എടുക്കാം. പിന്നെ ടൈഫോയിഡ്, ഇതൊക്കെ ജലജന്യ രോഗങ്ങൾ, ഭക്ഷണത്തിൽ കൂടെ വരുന്ന രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ മഴക്കാലത്ത് തന്നെ, അല്ലാതെ തന്നെയും സീസണുകളിൽ ചിലപ്പോൾ ചിക്കൻ പോക്സ് പെട്ടെന്ന് പിടിക്കുക, അപ്പോൾ ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ, നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കണം. അപ്പം മഴ തുടങ്ങുന്നതിന് മുമ്പ് അത്, നമ്മൾ വെക്കേഷൻ തീരാറാവുന്ന സമയത്ത് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാതെ നമ്മൾ വേറൊരു വാക്സിൻ കൂടെ ഉണ്ട്, അതിപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അത് സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് അഡോളസെൻ്റ് ഗേൾസിലാണ് നമ്മൾ കൊടുക്കുന്നത്.
1: കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾ, ഇപ്പം നമ്മൾ കുറേ അധികം രോഗങ്ങളെ പറ്റി പറഞ്ഞു, അതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ?
0: ഏത് സമയത്ത് വരെ, ഇപ്പം നമ്മൾ ആസ്മ വരുന്ന

0: തീരാറാവുന്ന സമയത്ത് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുകയാണെങ്കിൽ അത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാതെ നമ്മൾ വേറൊരു വാക്സിൻ കൂടെ ഉണ്ട്, അതിപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, അത് സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് അഡോളസെൻ്റ് ഗേൾസിലാണ് നമ്മൾ കൊടുക്കുന്നത്.
1: കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾ, ഇപ്പം നമ്മൾ കുറേ അധികം രോഗങ്ങളെ പറ്റി പറഞ്ഞു, അതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ?
0: ഏത് സമയത്ത് വരെ ഇപ്പം നമ്മൾ ആസ്മ വരുന്ന പിള്ളേർക്ക് ആസ്മ കൂടുതലായിട്ട് മഴക്കാലത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന് തണുപ്പിൻ്റെയാണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷപ്പനി അങ്ങനെയൊക്കെ വന്നതിന് ശേഷം അതുകൊണ്ട് അലർജിക് ഇതായിട്ട് വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ചുമ, പനി, അങ്ങനെ ജലദോഷം മുതലായ വൈറസുകളാണ്. അത് സാധാരണ ചെറിയ കുട്ടികളിലാണ് കൂടുതൽ, കാരണം അവർക്ക് എക്സ്പോഷർ കുറവായതുകൊണ്ട് അവർക്കത് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പിള്ളേരെ വിടുന്നത്, അപ്പം പറ്റുമെങ്കിൽ നമ്മൾ അസുഖമുള്ള സമയത്ത് വിടാതിരിക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ അസുഖം തുടങ്ങി രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക, വിടാതിരിക്കുക. അതിനുശേഷം വേറെ ഡോക്ടറുടെ, നമ്മൾ പീഡിയാട്രിഷനെ കണ്ടതിന് ശേഷം പീഡിയാട്രിഷൻ്റെ നമ്മൾ അഡ്വൈസ് അനുസരിച്ച് നമുക്ക് സ്കൂളിൽ വിട്ടു തുടങ്ങാവുന്നതാണ്. പിന്നെ വേറെ കാണുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സമയങ്ങളിൽ വരുന്ന ഏത് രോഗവും ഈ സമയം കാണാറുണ്ട്. എലിപ്പനി സ്പെഷ്യലി നമ്മൾ ഈ വെള്ളം കെട്ടി കിടക്കുന്നിടത്താണ് നമ്മൾ അത്. അപ്പോൾ പിള്ളേരെ ഈ മഴയത്ത് നമ്മുടെ റോഡുകളിലെല്ലാം ചെളിവെള്ളം കെട്ടി കിടക്കുകയാണ്.
1: അപ്പോൾ
0: അതുവഴി അതുവഴി നടക്കുമ്പോൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പടരാനുള്ള സാധ്യതയുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കണ്ടീഷൻ നോക്കി, കുട്ടിയുടെ കണ്ടീഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ലെപ്റ്റോസ്പൈറസ് ഒക്കെ പനി മാത്രമായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു അഞ്ച് ദിവസമൊക്കെ പനിയുണ്ട്, ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന്, കാരണം ഇപ്പോൾ ലെപ്റ്റോസ്പൈറസിൻ്റെ കാര്യത്തിലായാലും ഡെങ്കുവിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഈ സീവിയർ ആകുന്ന കുട്ടികളെ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഡോക്ടറെ കാണുമ്പോഴാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമുക്ക് സിവിയറിറ്റി കുറയ്ക്കാനും പ്രശ്നങ്ങളിലോട്ട് പോകാതിരിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ കൂടുതൽ പനി ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണുക നല്ലതായിരിക്കും.
1: മഴക്കാലത്തെ ഭക്ഷണക്രമം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഡോക്ടർ ഒന്ന് വിശദമാക്കാമോ?
0: നമ്മുടെ ഭക്ഷണം കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും ഭക്ഷണം ബാലൻസ്ഡ് ഡയറ്റായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ടി വിയിലുള്ള അഡ്വർടൈസ്മെന്റുകളും അങ്ങനെയുള്ള എക്സ്പോഷർ ഉള്ളതുകൊണ്ട് എപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ പ്രതിരോധശേഷി കുറയാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടാതിരിക്കും എന്നുള്ള രീതിയിൽ.
1: പിന്നെ ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾ,
0: വയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കഴിയുന്നത്ര ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം എസ്പെഷ്യലി കൊച്ചുകുട്ടികളിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 ദിവസം വീട്ടിലെ ഫുഡ് കഴിക്കുക, കൃത്യമായി നല്ല ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് കഴിക്കുക, അവർക്ക് ഒരു ദിവസം ഒരു അവധി കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരത് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും, ഇപ്പോൾ സീസണൽ മാംഗോയുടെ സീസണാണ്, മാങ്ങ സീസണൽ ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കുക. സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതും വെജിറ്റബിൾസ് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അതുപോലെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാനും ആവശ്യമാണ്.
1: മഴക്കാലങ്ങളിൽ ഈ പനി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ്. കുട്ടികളുടെ പനി എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക?
0: മഴക്കാലത്ത് മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിൽ സാധാരണഗതിയിൽ പനി ഒരു വളരെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ്, മനസ്സിലായി? എന്ത് അസുഖം വന്നാലും പനി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ പനി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. വലിയ ആളുകളെ പോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനി മാനേജ് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പനിക്ക് വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കും. അപ്പോൾ ഒരു ദിവസത്തെ പനി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ദിവസം വലിയ കുഴപ്പമില്ലാത്ത പനി, ആക്റ്റീവായിട്ടുള്ള കുട്ടി പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ, പനി കുറഞ്ഞു കഴിയുമ്പോൾ കുട്ടി ആക്റ്റീവാണ്, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ വേറെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു വൈറൽ ഫീവർ തന്നെ ആയിരിക്കും, സാധാരണതയിലുള്ള സീരിയസ് അല്ലാത്തൊരു പനി തന്നെ ആയിരിക്കും. പക്ഷേ രണ്ട് മൂന്ന് ദിവസം പനിയുണ്ട്. ഈ പാരസെറ്റമോൾ കൊടുത്തതിന് ശേഷവും കുട്ടി ആക്റ്റീവ് അല്ല, പനി കുറഞ്ഞതിന് ശേഷം കുട്ടി ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം, ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുക, ഡോക്ടർ പറഞ്ഞ പോലെ ഡോസിൽ തന്നെ കൊടുക്കുക. അപ്പോൾ സാധാരണഗതിയിൽ പാരസെറ്റമോളിൻ്റെ ആക്ഷൻ 6 മണിക്കൂർ നേരത്തേക്കാണ്. അപ്പോൾ പലപ്പോഴും അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരുന്ന് കൊടുത്തു എന്നിട്ടും അസുഖം മാറുന്നില്ല എന്നുള്ളത്. കാരണം പാരസെറ്റമോൾ ഒരു വൈറൽ ഫീവറിൻ്റെ മരുന്നല്ല, അത് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ഒരു മരുന്ന് മാത്രമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ അതിൻ്റെ ആക്ഷൻ കഴിയുമ്പോൾ വീണ്ടും പനി വരും. ഈ ഒരു വൈറൽ ഫീവർ സാധാരണഗതി കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 5 ദിവസമാണ് സാധാരണഗതിയിൽ വളരെ സിമ്പിളായിട്ട് വരുന്ന വൈറൽ ഫീവറുകൾ. അപ്പം അത് മാറാൻ അത്രയും സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പനി കുറയുന്നു, അപ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത മാറുന്നു, കുട്ടി ആക്റ്റീവായി മാറുന്നു. അതിനുശേഷം വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നു, അതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനി വരുന്ന സമയത്ത്, ഇപ്പോൾ 6 മണിക്കൂറോടൊട്ട് പനി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ദിവസം 1 2 നേരം പനി കാണുള്ളൂ, അപ്പോൾ ആ സമയത്ത് പാരസെറ്റമോൾ കൊടുക്കുക.

0: കുട്ടിയുടെ അസ്വസ്ഥത കുറയും, കുട്ടി ആക്റ്റീവായിരിക്കും, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ താനെ ഈ അസുഖങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് സാധാരണഗതിയിൽ വരുന്ന അസുഖങ്ങളുടെ കാര്യം. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ പ്രൊളോങ്ഡ് ആയിട്ട് ഇപ്പം 4-5 ദിവസമായിട്ടും പനി മാറുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ നമുക്ക് സ്ഥിരം കാണുന്നതല്ല, കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് കാണുമ്പോൾ ശ്വാസം മുട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വയറിളക്കം വന്നിട്ട് ഭയങ്കരമായിട്ട് വയറിളക്കി പോവുകയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്, അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണ വൈറൽ പനികൾക്ക് നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം വീട്ടിൽ വെച്ച് നോക്കാവുന്നതാണ്. എന്നാലും നമ്മുടെ സൗകര്യം പോലെ അനുസരിച്ച് നമ്മൾ ഡോക്ടറുടെ ഉപദേശം
1: തരുന്നതാണ്.
0: ഒരു വൈറൽ ഫീവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണഗതിയിൽ ഒരു 3-5 ഡേയ്സ് ആണ് മാക്സിമം വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, വിട്ട് കഴിയുമ്പോഴത്തേക്കും കുട്ടി വീണ്ടും ആക്റ്റീവായി ഒട്ടച്ചാട്ടം എല്ലാത്തോളം, കൊച്ചുപിള്ളേരാകുമ്പോൾ എസ്പെഷ്യലി അവരടങ്ങിയിരിക്കില്ലല്ലോ, അപ്പോൾ ഒട്ടച്ചാട്ടമൊക്കെ കാണും. അപ്പോൾ ഈ ഫീവറിനിടയ്ക്കുള്ള സമയം, പനിക്കിടയ്ക്കുള്ള സമയത്ത് കുട്ടി ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് സീരിയസ് ലക്ഷണമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്.
1: മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ, ഇതേക്കുറിച്ചായിരുന്നു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഡോക്ടർക്ക് നന്ദി പറയുന്നു.
2: മഴക്കാല രോഗങ്ങൾ കുട്ടികളിൽ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ അഭിരാം ചന്ദ്രനുമായി ഇതുവരെ സംസാരിച്ചത് ആർ ഉണ്ണികൃഷ്ണൻ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. ശ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
5: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
6: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലജാലകം, 11 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് അഷ്ടപതി, പാഴൂർ ജിതിന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. വൈകിട്ട് 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കരുമാലൂർ സ്വദേശി പി പി ജീസൺ. പരിമിത സ്ഥലത്ത് സമൃദ്ധ വിളവ്, മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ സ്വദേശിനി രജനീചന്ദ്രന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:35 എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. രാത്രി 8:50 മഹിതം മലയാളം, 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:30 കഥാപ്രസംഗം.

സംഘം തിരുവനന്തപുരം റിലേ. കല്ലുവാതിക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച കഥ ചന്ദനക്കട്ടിൽ. രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. രാത്രി 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹി റിലേ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയത് ആര്? ഉത്തരം, 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ഭിക്കാജി കാമയാണ് ആദ്യമായി ഒരു വിദേശ മണ്ണിൽ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയത്. പച്ച, കുങ്കുമം, ചുവപ്പ് വരകളും മധ്യത്തിൽ വന്ദേമാതരം എന്നും ആലേഖനം ചെയ്തിരുന്നു ഈ ത്രിവർണ പതാകയുടെ ആദ്യകാല പതിപ്പിൽ. ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയതാര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ഭിക്കാജി കാമയാണ് ആദ്യമായി ഒരു വിദേശ മണ്ണിൽ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയത്. ചിന്താശകലം. അവർക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവർക്കെന്റെ ശരീരത്തെ തകർക്കാൻ കഴിയും, പക്ഷേ എന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഭഗത് സിംഗിന്റെ വാക്കുകൾ. അവർക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവർക്കെന്റെ ശരീരത്തെ തകർക്കാൻ കഴിയും, പക്ഷേ എന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഭഗത് സിംഗ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 2 സെക്കൻഡും. ഇപ്പോൾ

ഹലോ വി പി എസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ് ശത്രു. അതായിരുന്നു ഇന്നലത്തെ നമ്മുടെ വിഷയം. എപ്പോഴാണ് നമുക്കുള്ളിൽ ശത്രുഭാവം ഉണ്ടാവുക? നമ്മളോട് വല്ല തെറ്റും ചെയ്താലാണോ? അല്ലേയല്ല. പിന്നെയോ പറയാം, കാലത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാവ് കടിച്ചു പോയി. കടിച്ചു എന്ന് മാത്രമല്ല, മുറിയുകയും ചെയ്തു. ഉടനെ നമ്മൾ ചുറ്റികയെടുത്ത് പല്ലിനെ അടിച്ചു പൊട്ടിക്കുവോ? ഇല്ല. പോട്ടെ, അടുത്ത ചോദ്യം കൂടി ചോദിക്കാം. നടന്നു പോകുന്ന സമയത്ത് കാല് വെച്ച് കുത്തുന്നു, കാല് മുറിഞ്ഞു, സഹിക്കാൻ പറ്റാത്ത വേദന. എന്നാ പിന്നെ ശ്രദ്ധിക്കാതെ ഇത് വരുത്തി വെച്ച കണ്ണ് നമ്മൾ കുത്തിപ്പൊട്ടിക്കോ? ഇല്ല.

0: ഒന്നും ശത്രുത്വമില്ല. മറിച്ച് വേറെയൊരു വ്യക്തി ഇങ്ങനെ ചെയ്താലോ, അയാളെ വെറുതെ വിടുവോ? ക്രിമിനൽ കേസായിരിക്കും നടക്കുക. ചിന്തിക്കേണ്ട കാര്യമാണ്, പല്ലിനെയും കണ്ണിനെയും നമ്മൾ അന്യമായി കാണുന്നില്ല, മറിച്ച് ആളുകളെ നമ്മൾ അന്യമായി കാണുമ്പോഴാണ് ശത്രു ഉണ്ടാവുന്നത്. അതുകൊണ്ട് അന്യദൃഷ്ടി വെടിഞ്ഞ് അനന്യദൃഷ്ടി കൈവരാനായി എല്ലാവരും ശ്രമിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാലേ. ഹലോ, വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ് ആണ് പ്രോഗ്രാം പ്രസന്റേഴ്സ്. ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ശ്രീദേവിയാണോ?
2: അല്ല,
0: ഇത് ഹലോ വി പി എസ് ലേക്ഷോറിൽ നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ശ്രീദേവി ഉണ്ടോ വീട്ടില്? അപ്പൊ ഇത് തന്നെയാണ് ശ്രീദേവി അല്ലേ? എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? കള്ളത്തി ആളെ പറഞ്ഞപ്പം വേഗം ഞാനാണ്. ആ ശ്രീദേവി ഉണ്ട്. അല്ല, ശ്രീദേവി ഇപ്പൊ അങ്ങോട്ട് പോയി. ഇത് ആരാന്ന് വെച്ചിട്ടാ കളവ് പറഞ്ഞത് ആദ്യം?
2: അത് ഞാൻ എന്തോന്നറിയുമോ, എലൈസി ഏജന്റ. അപ്പൊ എനിക്ക് ഒരുപാട് ഇങ്ങനെ കോള് ഇതായിട്ട് വരാറുണ്ടേ. അപ്പൊ എനിക്ക് ട്രൂ കോളർ വന്നു. വേറെ പേരാ വരുന്നല്ലോ,
0: ഡാനി എന്നല്ലേ വരുന്നത്?
2: ഡാനി കെ ജെയിംസ്. പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടിയിട്ടാ ഡാനിനെ.
0: നിങ്ങൾ ഓടില്ല, ഓടണം. ആരാണ്? രശ്മി.
2: രശ്മി മോളാണ്.
0: രശ്മിയാണ് പറഞ്ഞത് അമ്മയെ വിളിക്കണം കേട്ടോ. പക്ഷെ വിളിക്കുമ്പോ അമ്മ കളവ് പറയുന്ന മോള് പറഞ്ഞില്ല.
2: ഒരുപാട് ഇഷ്ടട്ടോ, ഒരുപാട് ഇഷ്ടം.
0: താങ്ക് യു. എൽ ഐ സി ഏജന്റ് ആയിട്ട് എവിടെയാ വർക്ക് ചെയ്യുന്നേ?
2: ഞാൻ എൽ ഐ സി ഏജന്റ് ആയിട്ട് തൃശ്ശൂര് ശക്തനില് ബ്രാഞ്ച് നമ്പർ 1 ഓഫീസിലാണ് വർക്ക് ചെയ്യണത്.
0: നിങ്ങളെ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പേരെന്താ?
2: പി ജെ ബ്രിസ്റ്റോ.
0: ഓ,
2: എറണാകുളംകാരനാ വയറ്റിലകാരനാ?
0: ആണോ, കോടിപതിയൊക്കെ ആയോ ശ്രീദേവി?
2: കോടിപതിയൊക്കെ ആദ്യമൊക്കെ ആവാറുണ്ട്. ഇപ്പൊ 29 വർഷമായി ഞാൻ ഏജൻസി എടുത്തിട്ട്.
0: അപ്പൊ കോടി വേണ്ടെന്ന് വെച്ചോ? അല്ല, ആൾക്കാർ ചേരുന്നില്ലേ?
2: അല്ല, ഇപ്പൊ കോടിപതിക്കൊന്നും ഒരു വേലയില്ല, മാത്രമേ വേലയുള്ളൂ ഇപ്പൊ.
0: അതാണ്, എല്ലാവരെയും ചേർത്തുന്ന കൂട്ടത്തിൽ നമ്മള് ചേർന്നിട്ടുണ്ടോ?
2: പിന്നെന്താ, തീർച്ചയായിട്ടും. നമ്മളല്ലേ ആദ്യം.
0: ശരി, എത്ര കുട്ടികളാ?
2: രണ്ട് മക്കള്.
0: എന്ത് ചെയ്യുന്നു അവര്?
2: രശ്മി, ലക്ഷ്മി.
0: രശ്മി എന്താ ചെയ്യുന്നേ?
2: രശ്മിയെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണു അത്താണി.
0: ലക്ഷ്മി?
2: ലക്ഷ്മി ബോംബെയില.
0: കല്യാണം കഴിച്ചു പോയതാണോ അല്ലെ ജോലിയാണോ?
2: കല്യാണം കഴിച്ചു പോയതാ. അവളവിടെ
0: രണ്ടു കുട്ടികളും കല്യാണം കഴിഞ്ഞ കുട്ടികളാണോ?
2: അതെ അതെ അതെ, രശ്മിക്ക് രണ്ട് കുട്ടികളുണ്ട്. മോൻ, മൂത്ത മോൻ 9 ഇപ്പോ, രണ്ടാമത്തെ മോൻ 3.
0: ഓക്കെ.
2: രശ്മിയുടെ ഹസ്ബൻഡ് ധനലക്ഷ്മി ബാങ്കില് വർക്ക് ചെയ്യണു. ഫരീദാബാദിലാണ് മോൻ.
0: ലക്ഷ്മിക്ക് കുട്ടികളായോ?
2: ലക്ഷ്മിക്ക് കുട്ടികളായിട്ടില്ല.
0: ശരി, ഇവരുടെ അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ പോസ്റ്റ് ഓഫീസിന്ന് റിട്ടയർ ചെയ്തിട്ട് വീട്ടില് സ്വസ്ഥം.
0: അപ്പൊ വീട്ടില് ബാങ്കർ ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, പോസ്റ്റ് ഓഫീസിന്റെ ആളുണ്ട്. അപ്പൊ കണക്കൊക്കെ പറഞ്ഞു തരൂ.
2: മറ്റേ മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്.
0: പുള്ളി ഇങ്ങനെ ഇടപെടൂല, ബാക്കി എല്ലാ ഈ കാര്യത്തിലൊക്കെ എല്ലാരും ഇടപെടും.
2: മോന്റെ അമ്മ ജി എസ് ടി കമ്മീഷണർ ആയിട്ട് റിട്ടയർ ചെയ്തയുടെ.
0: നല്ല സംശയവും ഓഫീസ് സംബന്ധമായിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിനെ വിളിച്ചു വെച്ചാലും മതി. എനിക്ക് വയ്യ. ശ്രീദേവി ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
2: എനിക്ക് ഇന്നലെ നീ ഒരു സുന്ദര, അത് എന്റെ ഒരു ഫേവറേറ്റ് ഗാനാട്ടോ.
0: എനിക്ക് വയ്ക്കാം.
2: നല്ല പാട്ടാ. അതന്നെ അതന്നെ, അതെപ്പാ കേട്ടാലും എനിക്ക് പഴയ പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം.
0: ആയിക്കോട്ടെ, ഞങ്ങള് പഴയ പാട്ട് വെച്ചുതരാൻ റെഡിയാണ്. അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് ഇരുന്നോളൂ. വെക്കട്ടെ.
2: ശരി ശരി, ഓക്കെ.
0: ഇനി ആര് വിളിച്ചാലും കളവ് പറയരുത് കേട്ടോ, അട്ടിക്കിട്ടും.
2: അത് എന്താന്നറിയോ, ഇടയ്ക്ക് ആശയിച്ച് പറ്റിക്കാറുണ്ടല്ലോ.
0: അതുപോലെ ശരി,
2: നമ്മളും അങ്ങനെ ഒരു കൂട്ടത്തിൽ പെട്ടതാ.
0: നന്നായിട്ടുണ്ട് മോളെ. ശരി എന്നാലും, ബൈ.
2: അമ്മൂമ്മിയാട്ടോ.
0: ആണോ, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മമാരെ ഇപ്പൊ സ്മാർട്ട്.
2: അപ്പൊ സന്തോഷം, സന്തോഷം വിളിച്ചു, ഒരുപാട് സന്തോഷം ട്ടോ. താങ്ക് യു.
0: ശരി എന്നാ ചേച്ചി.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ് ബാലേട്ടാ.
2: ഗുഡ് മോർണിംഗ്.
0: ഇന്ന് ഞാൻ നാളെ മറ്റന്നാൾ, ഇന്നലെ പഠിച്ചതാ.
2: പ്രിയപ്പെട്ട ഹലോ VPS ലേക് ഷോർ ആശിച്ചി ബാലേട്ട ഡാനി, കല്യാണത്തിന് വണ്ടി മാറിപ്പോയതിന്റെ പേരിലുണ്ടായ ഒരു ഒന്നൊന്നര പുകിലാണ് ഞാൻ എഴുതുന്നത്. ഞായറാഴ്ചയാണ് നാട്ടിലെ പഴയൊരു കൂട്ടുകാരന്റെ കല്യാണ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ടൗണിലെ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയത്. എന്റെ കറുത്ത നിറത്തിലുള്ള ബൈക്ക് ഓഡിറ്റോറിയത്തിന് പുറത്ത് മറ്റു വണ്ടികളുടെ കൂട്ടത്തിൽ പാർക്ക് ചെയ്തു. കല്യാണ തിരക്കും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ വെളിച്ചക്കുറവുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് ലോക്കിലിട്ട് ഒന്ന് തിരിച്ചതേയുള്ളൂ. വണ്ടി ദേ അൺലോക്ക് ആകുന്നു. സാധാരണ എന്റെ വണ്ടിയുടെ കീഹോൾ അല്പം പഴകിയതായതുകൊണ്ട് ഏത് താക്കോലിട്ടാലും തിരിയും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ ഇരുട്ടിൽ ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. വണ്ടിക്ക് നല്ല സുഗമമായ ഓട്ടം, എഞ്ചിൻ സൗണ്ടൊക്കെ പക്ക. എന്റെ വണ്ടിക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ വീട്ടിലെത്തി വണ്ടി മുറ്റത്ത് വെച്ച് സുഖമായി കിടന്നുറങ്ങി. പൂരം തുടങ്ങിയത് പിറ്റേന്ന് രാവിലെയാണ്. പുലർച്ചെ 6 മണിക്ക് വീടിന്റെ മുൻപിൽ ഒരു വണ്ടി വന്ന് നിർത്തുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ജനാലയിലൂടെ നോക്കുമ്പോൾ ഇതാ മുറ്റത്ത് പോലീസ് ജീപ്പ്. ഞാൻ അമ്പരപ്പോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന SI

0: കടുപ്പത്തിൽ ചോദിച്ചു. ആ മുറ്റത്ത് കിടക്കുന്ന വണ്ടി തന്റേതാണോ?
1: അതെ സർ,
0: എന്റെ സ്വന്തം വണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു തീർക്കും മുൻപേ എസ് ഐ പറഞ്ഞു, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിക്കേ. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് ബോധം പോയത്. വണ്ടിയുടെ മോഡലും നിറവും ഒക്കെ എന്റെ വണ്ടി തന്നെ, പക്ഷെ നമ്പർ വേറെ. എന്റെ വണ്ടിയുടെ നമ്പർ KL 07 ആണെങ്കിൽ ഇതിൽ കിടക്കുന്നത് KL 36 ആണ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് അരികരികിലായി ഒരേ മോഡലിലും ഒരേ നിറത്തിലുമുള്ള രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ താക്കോലിട്ടപ്പോൾ അത് കൃത്യമായി തുറന്നു. വണ്ടി മാറിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. അപ്പുറത്ത് വണ്ടി കാണാതായാൽ നേരെ സ്റ്റേഷനിൽ പോയി CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിരുന്നു. പോലീസ് ആ നമ്പർ ട്രാക്ക് ചെയ്താണ് പുലർച്ചെ എന്റെ വീട്ടിലെത്തിയത്. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സർ മനഃപൂർവ്വം ചെയ്തതല്ല, ഒരേ കമ്പനിയുടെ ഒരേ വണ്ടി ആയതുകൊണ്ട് ഇരുട്ടിൽ മാറിപ്പോയതാണ്. ഭാഗ്യത്തിന് SI കാര്യം മനസ്സിലായി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തന്റെ വണ്ടി ഇപ്പോഴും ആ ഓഡിറ്റോറിയത്തിന്റെ മുൻപിൽ ഇരിപ്പുണ്ട്, വേഗം വന്ന് അതെടുത്ത് മറ്റേയാളുടെ വണ്ടി കൊടുത്ത് കേസ് ഒതുക്കാൻ നോക്ക്. അങ്ങനെ രാവിലെ തന്നെ പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടെ സ്റ്റേഷനിൽ ചെന്ന് വണ്ടികൾ പരസ്പരം കൈമാറിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അന്ന് വൈകുന്നേരത്തെ പ്രാദേശിക പത്രത്തിന്റെ 3rd page ഒരു ചെറിയ വാർത്ത വന്നു. മദ്യപിച്ചെത്തി ബൈക്ക് മാറി വീട്ടിലെത്തി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് പോലീസ്. വാർത്തയിൽ മദ്യപിച്ചെത്തി എന്ന് പത്രക്കാരൻ സ്വന്തം വകയായി
2: ചേർത്തതായിരുന്നു.
0: അല്ല, മദ്യം കൈകൊണ്ട് തൊടാത്ത എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. ഇനി കത്ത് വായിക്കുമ്പോ ചില ആളുകൾ പറയും, മദ്യം കൈകൊണ്ട് തൊടുന്നില്ലെങ്കിലും ഗ്ലാസ്സിലൊഴിച്ചു കുടിക്കുന്നുണ്ടല്ലോ എന്ന്. ബിജു KP ശാന്തിപുരത്ത് നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
2: എന്റെ ബിജു, ഇന്നലെയും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി, അതൊരു SI തല്ലിയേ ഉണ്ടായിരുന്നു. ഇന്ന് ഉദ രാവിലെ കത്ത് വായിക്കുമ്പോ പോലീസ് സ്റ്റേഷൻ. ഇതിപ്പോ എന്താ ദിവസം പോലീസ്
0: സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പോണ്ടി വരുമോ?
2: പോലീസ് സ്റ്റേഷനിലൊന്നും എനിക്ക് വേണ്ട കാര്യമില്ല.
0: ആശേച്ചി ഒരു തവണ പോലീസ് സ്റ്റേഷനിൽ പോയ വിവരം ആശേച്ചി ഞങ്ങളോട് പറഞ്ഞു.
2: വെറുതെ കഥ ഉണ്ടാക്കിട്ട് പറയണ്ട കേട്ടോ, ഞാൻ എവിടെയും പോയിട്ടില്ല. ഒന്നാമത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവാൻ അത് നമ്മളെ വളർത്തിയതിന്റെ ഒരു കുറവ് കൊണ്ടായിരിക്കും.
0: പോലീസ്
2: സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ അങ്ങോട്ട് പോവാൻ പാടില്ല എന്നൊക്കെ എന്റെ ചിന്ത. അവിടെ പോയാൽ മോശമെന്നൊക്കെ. ഒരിക്കലും അശ്വിന്റെ ഒരു പാസ്പോർട്ട് പോയതിന് ശേഷം ഞങ്ങൾക്ക് പോണ്ടി വന്നു. അപ്പൊ ഞാൻ അശ്വിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞു, ഇതാണ് പറയുന്നത്, എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോകുന്നത്. അപ്പൊ അശ്വിൻ, മമ്മി, ഇതൊക്കെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ്, കോടതി, മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് പോവാനാളില്ലേ, പിന്നെ ആ സ്ഥാപനം ഇവിടെ വേണ്ടല്ലോ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ഒരു കത്തിനോടനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടി ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് പോയി സാധനമൊക്കെ വാങ്ങി. അവളൊരു ബാസ്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വലിയൊരു ട്രോളി
0: എടുത്തിട്ടുണ്ടായിരുന്നു.
2: ഇല്ല, അവിടെ പോയി അവസാനം ബില്ല് എടുക്കാൻ നോക്കുമ്പോ ഒരു പെണ്ണുങ്ങൾ വന്ന്, ഹലോ. അപ്പൊ ഇവള് തിരിഞ്ഞു നോക്കി, ദിസ് ഇസ് മൈ ബാസ്കറ്റ്.
0: ഞങ്ങൾക്ക് സ്ഥിരമായി ഇത് പരിപാടിയാണ്.
2: അല്ല, അപ്പൊ
0: സുഹൃത്തെടുത്തോന്നല്ലോ? അല്ലെങ്കിൽ
2: ഞാനല്ല, അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് സൂസൻ, ഞാൻ അവളോട് പറഞ്ഞു, വെരി ഗുഡ്.
0: പൈസ ഫ്രണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം എന്താ, നിങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്ക് ഒറ്റ ഫ്രണ്ട്. ണെങ്കിൽ ഫ്രണ്ട്സ് നോക്കിയാ ഡാനി ആണോ, രഘു ആണോ, മധു ആണോ,
2: ബാലേട്ടാ,
0: പവി ആണോ എന്നൊക്കെ ചോദിക്കും.
2: മധു പവി ഒന്നും വേണ്ട, എനിക്ക് അന്നുള്ള ഫ്രണ്ട്സ് ഇന്നുണ്ട്, കുറച്ച് മതി. അല്ല, അപ്പോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. ഇനി ബൈക്ക്
0: സ്ഥിരം പറ്റുന്നതിന് അബദ്ധം എന്ന് പറയാറില്ല കേട്ടോ.
2: ഇല്ല, സ്ഥിരം പറ്റുന്നത്
0: വേറെ പേരുണ്ട്.
2: എന്തെന്നാ?
0: സ്വഭാവ ദൂഷ്യം.
2: സ്വഭാവ ദൂഷ്യം. ഈ ചേട്ടൻ ചെയ്ത ഒരു കാര്യം ആലോചിക്കുമ്പോ ആദ്യം തന്നെ നമുക്ക് താക്കോലിട്ടപ്പോ മനസ്സിലായില്ലേ ഇത് വളരെ ഈസി ആയിട്ട് താക്കോലിടാൻ പറ്റുന്ന, അപ്പൊ തന്നെ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി അതിന്റെ ആ ഒരു രീതികളൊക്കെ നമുക്ക് എപ്പോഴും കാണാ പാഠമല്ലേ, അത് എന്തുകൊണ്ട് മാറി എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ VPS ലേക് ഷോർ. ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഓർമ്മകളായി മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ മായാതെ അതുപോലെ തന്നെ കിടപ്പുണ്ടാകും. അങ്ങനെ ഒന്നാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. ഞാൻ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിരുന്ന കാലം. എനിക്കന്ന് മണ്ടത്തി പൊട്ടത്തി എന്നുള്ള ഓമന പേരുകൾ കൂടെ പിറപ്പായി തന്നെയുണ്ട്. പേരിനെ അന്വർത്ഥമാക്കുന്ന കയ്യിലിരിപ്പാണ് അന്നെന്റെ കൈവശം ഉണ്ടായിരുന്നതും. ഇന്നും ചില കാര്യങ്ങളിൽ എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മണ്ടത്തരങ്ങളുടെ പട്ടികയിൽ ഒരു പൊന്തൂവൽ കൂടി ചേർക്കപ്പെടുന്ന ദിനമാണിതെന്ന് നിരീക്ഷിച്ചില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് പറമ്പിലേക്കും ഇറങ്ങിയതാണ് ഞാൻ. പറമ്പിന്റെ ഒരു ഭാഗത്ത് കുറേ ചേമ്പ് വളർന്നു നിൽക്കുന്നത് കണ്ടു. വളർന്നു നിൽക്കുന്ന ചേമ്പുകൾ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത കൗതുകം. ഞാൻ അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് അവ ഓരോന്നായി വെട്ടിയിട്ടു. ആഹാ, എന്ത് രസം! അങ്ങനെ ആസ്വദിച്ചുള്ള കൊലപാതകം ഒരായാസവുമില്ലാതെ എത്ര പെട്ടെന്ന് എല്ലാം അരിഞ്ഞു വീഴുന്നത്! കാട് പിടിച്ചു നിന്ന ചേമ്പിൻ കൂട്ടങ്ങളെ നിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്ത നിർവൃതിയോടെ ഞാൻ ഒരു ചേമ്പിന്റെ ഉടലും വഹിച്ചുകൊണ്ട് വീടിന്റെ അരികിലൂടെ മുൻവശത്തേക്ക് നടന്നു. താൻ ചെയ്ത കൃത്യത്തിനൊരു ദൃക്സാക്ഷി ഉണ്ടെന്നറിയാതെ ആ കത്തിയും ചേമ്പിൻ കഷ്ണവും അവിടെ ഉപേക്ഷിച്ച് വീടിനകത്തേക്ക് കയറി. വൈകിട്ട് ഉമ്മാടെ ശബ്ദം കേട്ടു. എന്റെ റബ്ബേ, ആ ചേമ്പ് പൊത്തൊരു ആര വെട്ടിയേക്കണത്! ഗൗരവമുള്ള എന്തോ ഒന്ന് ഞാൻ ചെയ്തു എന്ന് വിറയലോടെ ഞാൻ മനസ്സിലാക്കി. എന്റെ പൊട്ടബുദ്ധി അത് കൃഷിയാണെന്നത് അപ്പം മാത്രമാണ് തിരിച്ചറിഞ്ഞത്. പടച്ചോനെ, പിന്നൊന്നും പറയേണ്ട പുകില്, പ്രതികൾ എന്ന് സംശയിക്കപ്പെട്ട 3 പേർ, ഞാൻ, എന്റെ അനിയത്തി, എന്നേക്കാൾ 2 മാസം മാത്രം പ്രായക്കൂടുതലുള്ള എന്റെ ഇളാപ്പ, ഉപ്പയുടെ മുന്നിൽ 3 പേരും നിരത്തി നിർത്തപ്പെട്ടു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. താൻ ചെയ്ത കുറ്റത്തിന് ഭാഗികമായെങ്കിലും ഒരു സാക്ഷിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. 3 പേരും കുറ്റം നിഷേധിക്കുക തന്നെ ചെയ്തു. ഇളാപ്പ എന്നെ ചൂണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൾ കത്തിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാ. ഭയം എന്റെ കാലുകളിലൂടെ ശരീരത്തിലേക്ക് പടർന്ന് വിറയലായി മാറി. കുറ്റം തെളിയിക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമെന്നോണം ഉപ്പ ഒരു മുട്ട കൊണ്ടുവന്നു. തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ മുട്ട ഞാൻ ആ കല്ലിൽ എറിഞ്ഞുടയ്ക്കും. ആരുടെ മേലേക്കാണോ അത് തെറിക്കുന്നത് അയാളാണ്.

0: പ്രതി. ഞാൻ ആകെ വിയർത്തു നിന്നു. പൊതുവെ ഒരു പ്രശ്നങ്ങൾക്കും പോകാത്ത ഞാൻ ഈ കാര്യത്തിലും നിരപരാധിയാണെന്ന് പാവ എന്റെ ഉമ്മ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടി അത് ചെയ്യൂല എന്നും പറഞ്ഞു ഉമ്മ എന്റെ രക്ഷകനായി. എനിക്ക് ശ്വാസം നേരെ വീണു. മറ്റു രണ്ടു പേർ പ്രതി ചേർക്കപ്പെടുകയും ഞാൻ കുറ്റവിമുക്തയാക്കപ്പെടുകയും ചെയ്തു. പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോൾ എനിക്ക് മനസാക്ഷിക്കുത്ത്. ഞാൻ ഉമ്മയോട് കാര്യം പറഞ്ഞു. വല്യപ്പയെ കണ്ട് കാര്യം പറയാൻ ഉമ്മ എന്നെ ഉപദേശിച്ചു. തൊണ്ട വരണ്ട് സിറ്റ് ഔട്ടിൽ ചെന്ന് വല്യപ്പയോട് അത് പറയുമ്പോൾ ഞാൻ ആകെ പരവശപ്പെട്ടു. ഇനി അത് ആവർത്തിക്കരുതെന്ന താക്കീത് മനസ്സിനെ തെല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചത്. ചെറിയൊരു പുഞ്ചിരിയോടെ മാത്രമേ ഇന്നെനിക്കത് ഓർക്കാനാവൂ. ഞാൻ നസ്രീന, തൃശൂർ മൂന്ന് പിടികയിലെ വെൽ ഫാർമ മെഡിക്കൽസിലെ ഫാർമസിസ്റ്റ് ആണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫിനും ആശീച്ചി ബാലട്ടൻ ഒരു ഹായ് തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് നസ്രീന.
1: നസ്രീന, നമ്മൾ അങ്ങനെയാണ്, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കള്ളത്തരം പിടിക്കാൻ നമ്മുടെ രക്ഷിതാക്കള് പല രീതിയിലുള്ള മാർഗങ്ങളും ചെയ്യാറുണ്ട്. അഞ്ഞനം നോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മുടെ ഭാഗത്തൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഈ അഞ്ഞനം നോക്കിയിട്ടും വെറ്റില ഇട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രശ്നചിന്തകൾ നടത്തിയിട്ടൊക്കെ കള്ളനെ പിടിക്കുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട ഒട്ടുമിക്ക കള്ളന്മാരും നിരപരാധികളായിരിക്കും. പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോ ഒരു സെമി കള്ളനാണെങ്കിൽ അപ്പൊ തന്നെ കുറ്റസമ്മതം നടത്തി സർ ഞാനാണ് ഇനി ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. പൊതുവേ അത് പൊതുസമൂഹത്തിനില്ലെങ്കിലും അച്ഛനും അമ്മയും പിടിക്കപ്പെടുന്ന കേസിൽ മക്കൾക്കത് ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മുടെ നസ്രീനയും പെട്ടിരിക്കുന്നത്.
0: നസ്രീന, കുറ്റബോധം തോന്നി ഉമ്മയോട് സത്യം പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി കേട്ടോ. കാരണം അല്ലെങ്കിൽ അലാപ്പയ്ക്ക് ഒരു വിഷമം ഉണ്ടാവുമായിരുന്നു. അലാപ്പ കണ്ടതല്ലേ പോണത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിത് കൃഷിയാണെന്നൊന്നും ആരും ചിന്തിക്കൂലല്ലോ. ചെറിയ കുട്ടികളൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മയൊക്കെ രാവിലെ എന്തെങ്കിലും വിത്തൊക്കെ വിതച്ച് അത് വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നനയ്ക്കാനായിട്ടൊക്കെ പോകുമ്പോ അവരുടെ കൂടെ ഇങ്ങനെ പോവാന്നുള്ളത് ഒരു സ്ഥിര പരിപാടിയാണ്. മുന്നിൽ ഇങ്ങനെ മുത്തശ്ശനും അല്ലെങ്കിൽ അച്ഛനും അമ്മമ്മയൊക്കെ പോവും. കുട്ടികൾ ഇങ്ങനെ പുറകെ ടൗഷുരുട്ടിട്ട് ഇങ്ങനെ ചെല്ലും. ഇതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ അച്ഛനോടി പോയി. നാലാമത്തെ ദിവസം മൂപ്പര് സ്വന്തം പോവും. എന്നിട്ട് എല്ലാം പറിച്ചു നോക്കും. അപ്പൊ ആദ്യം അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇത് വളരുന്നുണ്ടോ നോക്കാനാന്ന്, അതിന് വേര് വരുന്നൊക്കെ. പിറ്റേന്ന് നോക്കുമ്പോ മൊത്തം വലിച്ചിട്ടിട്ടുണ്ടാവും. ഇതെന്താന്ന് വെച്ചാൽ വേര് വന്നിട്ടുണ്ടോ നോക്കിയതാ. കുറ്റം പറയാൻ പറ്റൂലല്ലോ.
1: ഇത് ആശേച്ചി മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണല്ലോ. ആശേച്ചിയുടെ വീട്ടിൽ കപ്പ നട്ടു.
0: പറഞ്ഞു
1: വേരായിട്ടാണ് കപ്പ വരിക, അപ്പൊ അത് അടിയിലാണ് പിടിക്കുക. അപ്പൊ അത് സമയമാകുമ്പോ നോക്കിയാ മതി എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും അത് പൊരിച്ചു നോക്കിയ ആളുടെ പേരാണ് ആശേച്ചി എന്നുള്ളത്.
0: ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ലോകത്തെ ഓറ് നടത്തിയാലും ഡാനി നടത്തിയാലും ഓർ അവിടെ കണ്ടാലും ചെയ്യുന്നത് ഞാൻ. അതാണ് എന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.
1: അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല.
0: എല്ലാ കപ്പാസിറ്റി ഉള്ള ആളാ. പാട്ട് വെച്ചോ ഡാനി.

0: ഞാൻ വിചാരിക്കും ഇങ്ങനെ എന്നെ പറ്റി വേണ്ടാതീനം പറയുമ്പോഴേ നാഴിയിൽ പാതി ആടില്ല എന്ന്. എന്തായാലും അറിയാണ്ട് എന്തെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞും പോവും.
1: നാഴിയിൽ
0: പാതി ആടില്ല എന്ന് വിചാരിക്കും.
1: എന്നയുടെ കാര്യമാണോ?
0: അല്ല,
1: നമ്മൾ നിങ്ങളുടെ നാട്ടില് മാത്രമല്ല പഴഞ്ചൊല്ലായതുകൊണ്ടാണ്.
0: നാഴിന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ?
1: ആ നാഴി ഇടങ്ങഴി ഒക്കെ കണ്ടിട്ടുണ്ട്.
0: നാഴിയിൽ പാതി നിശ്ചയെന്താ?
1: ഇടങ്ങഴിയുടെ പാതി, നാഴിയുടെ പാതി, പിന്നെന്താണ് അതിന്റെ പാതി?
0: നാഴിയുടെ പാതിക്ക് എന്താ പറയാ?
1: അരനാഴി.
0: അരനാഴി എന്നല്ല, ഉരി.
1: നിങ്ങളെ നാട്ടിൽ കൊള്ളാത്ത ഭാഷയാണ്
0: നാഴി. ഉരി എന്നൊക്കെ പറയും, നാഴി ഉരി പാല് എന്ന് പറയില്ലേ?
1: അത് നിങ്ങളുടെ അവിടെ
0: ഇല്ല. അപ്പൊ നാഴിയിൽ പാതി ആടിയില്ല എന്ന് പറഞ്ഞാല് ഉരിയാടിയില്ല.
1: പണ്ഡിതേ, പോവാനുള്ള സമയമായി,
0: പോകാനുള്ള സമയമായി,
1: വന്നോളൂ. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 1950കളിൽ മലയാള സിനിമയുടെ മുഖമായി മാറിയ മിസ് കുമാരിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ത്രേസ്യാമ തോമസ് എന്ന മിസ് കുമാരി 1949 വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്ക എന്ന സിനിമ മുതൽ മിസ് കുമാരി എന്ന പേര് സ്വീകരിച്ചു. അനിയത്തി, ആന വളർത്തിയ വാനമ്പാടി, നീലക്കുയിൽ, പാടാത്ത പൈങ്കിളി, രണ്ടിടങ്ങഴി, മുടിയനായ പുത്രൻ എന്നിങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ മിസ് കുമാരി തന്റെ അഭിനയ മികവ് കാഴ്ചവച്ചു. 1954 മലയാളത്തിന് ദേശീയ അവാർഡ് നേടിത്തന്ന നീലക്കുയിൽ എന്ന ചിത്രത്തിലെ നീലി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി മിസ് കുമാരി. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇന്ന് ആദ്യം നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് മെഹബൂബ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

1955 ഇറങ്ങിയ അനിയത്തി, 1961 ആന വളർത്തിയ വാനമ്പാടി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മിസ് കുമാരിക്ക് മികച്ച നടിക്കുള്ള 2 മദ്രാസ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിലെ ഗാനമാണ് എ എം രാജ, പി ലീല എന്നിവർ പാടിയത്. ഗാനശില്പികൾ തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ, ബ്രദർ ലക്ഷ്മണൻ.

തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, ബ്രദർ ലക്ഷ്മണൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ മറ്റൊരു ഗാനം കേൾക്കാം. അനിയത്തി എന്ന ചിത്രത്തിൽ പി. ലീല പാടിയത്.

പി ലീല പാടിയ മറ്റൊരു ഗാനം കൂടി നല്ല തങ്ക എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന അഭയദേവ്, സംഗീതം രാമറാവ്, ദക്ഷിണാമൂർത്തി.

0: മിസ് കുമാരി അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി കമ്മാര സംഭവം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഹരിചരൺ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമ്മൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242 6397 അല്ലെങ്കിൽ 4263 87 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 0484242 6397 അല്ലെങ്കിൽ 0484242 6387 അല്ലെങ്കിൽ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. BR പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം വെട്ടം.

0: നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാത മോഹനും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
1: ചില്ലുജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: സമയം 9 കഴിഞ്ഞ് 41:33. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് യേശുദാസും സുജാത മോഹനും പാടിയ ഗാനമാണ് ഇനി ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി കളിമണ്ണ് എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: കഴിഞ്ഞ 12 വർഷമായി സബ്കാ സാത് സബ്കാ വികാസ് എന്ന ആശയത്തിൽ ഊന്നി നടത്തിവരുന്ന നിരന്തരമായ ശ്രമങ്ങൾ

0: ങ്ങളിലൂടെ രാജ്യം ശക്തവും സ്വയം പര്യാപ്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിൽ ഒരു സംസ്കൃത ശ്ലോകം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധിക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖമുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഡോക്ടർ രതൻ യു കേൽക്കർക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി നൽകി. DVISIRE തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹാജിമാരുടെ ആദ്യ സംഘം വെള്ളിയാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെയാണ്. ലഹരിമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാനിൽ കോഴിക്കോട് സിറ്റി പോലീസ് ഒരാഴ്ചക്കിടെ 171 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 171 പേർ അറസ്റ്റിലായി. ഇടുക്കി ബോഡിമെഡ് എക്സൈസ് ചെക്ക്പോസ്റ്റ് വഴി കഞ്ചാവ് കടത്തിയ കേസിൽ 3 പ്രതികൾക്ക് 3 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. തൊടുപുഴ NDPS കോടതിയുടേതാണ് വിധി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 59:40. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറെ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തില് മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും, ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെന്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പൊ തടുക്കാനുള്ള ഒരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും

ഒക്കെ പനി എന്ന് പറയാറുണ്ട്, മഴയത്ത് നടന്ന് പനി പിടിച്ചു. അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറെ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പൊ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറെ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തില് ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിന്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിന്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ഇപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിന്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിന്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിന്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പൊ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിന്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിന്റെ കാര്യമാണ്. ആ കൂട്ടത്തില് പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ്, അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിന്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പൊ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പൊ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിന്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിന്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി
അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണ് അത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വേറെ

ഒക്കെ ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാസ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയിലെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾക്കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പൊ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന്, കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിന്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പൊ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പൊ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പൊ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പൊ കെർച്ചീഫ് തൂവാല ഉപയോഗിക്കുന്ന ശീലം നമ്മൾ എല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാര് ഡേ കെയർ സെന്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും.
ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം

0: ഇട്ടിരിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്. സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്ന് അറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ബിഗ് ബ്രദർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി അമിത് ത്രിവേദി, ഗൌരി ലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്.

പൈങ്കിളി എന്ന ചിത്രത്തിൽ ലളിത വിജയകുമാർ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വിനായക് ശശികുമാറിന്റെ വരികൾ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി കുർബാനി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. വരികൾ അജീഷ് ദാസൻ, സംഗീതം അഫ്സൽ യൂസഫ്.

0: ശ്രോതാക്കൾ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24 രാവിലെ 10 എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴി RMS@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7 വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7 പാസ്സായിരിക്കണം. കുറഞ്ഞത് 1 മുൻപരിചയം ആവശ്യമാണ്. വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് 9400006412 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 9400006412.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാം 04842 57 60 30. 04842 57 60 30. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ്

0: ഓഫീസ് പ്രോസസിംഗ് ഇൻ ഹിന്ദി ഈ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സെൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദവിവരത്തിന് ഫോൺ നമ്പർ 89 21 76 61 77. നമ്പർ ആവർത്തിക്കാം, 89 21 76 61 77. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79 94 92 60 81. നമ്പർ ആവർത്തിക്കാം, 79 94 92 60 81. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 135 രൂപ കൂടി 14,040 രൂപ നിരക്കിലും പവന് 1,12,320 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: അയാൾ കഥ എഴുതുകയാണ്. ഏതോ ശക്തി തന്നെ എഴുതിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഇന്നേ വരെ തനിക്കുണ്ടായിട്ടില്ലാത്ത അനുഭവം. കഥയിലെ കഥാപാത്രങ്ങൾ പിറക്കുന്നതും ജീവിക്കുന്നതും എല്ലാം തന്നെ പേനത്തുമ്പിൽ നിന്ന് കടലാസിലേക്ക് പടരുന്ന മഷിത്തുള്ളികളിലൂടെയായിരുന്നു. അതിനുമേൽ ഇത്തരം കഥാപാത്രങ്ങൾക്ക് താൻ ഒരിക്കലും സ്ഥാനം നൽകിയിരുന്നില്ല. പക്ഷേ ഈ കഥയിലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അവ ജീവിക്കുമ്പോഴും തൻ്റെ ഹൃദയം എന്തേ മിടിക്കുന്നു? അറിയാത്ത എന്തോ ഒന്ന് തന്നെ ഈ കഥയിലേക്ക് നയിക്കുന്നില്ലേ? പേനത്തുമ്പിൽ നിന്നടർന്നു വീണ അക്ഷരങ്ങൾ വാക്കുകളായി അവ കഥാപാത്രങ്ങളായി ജീവിക്കുന്നത് താൻ അറിയുന്നു. ആ വാക്കുകളിൽ മിടിക്കുന്ന താളം തൻ്റെ ഹൃദയതാളമാണെന്ന് ഒരു വേള തനിക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു തനിക്കറിയില്ല.

0: കഥാപാത്രമായ ഈ കൊച്ചു പെൺകുട്ടി ചിരിക്കുമ്പോൾ തന്റെ മനസ്സ് സന്തോഷത്താൽ നിറയുന്നത് താൻ അറിയുന്നു. അവളുടെ ഓരോ കുസൃതികളിലൂടെയും കണ്ണുപായിച്ച് അവ കണ്ടാസ്വദിച്ച് എന്തിനാണ് ചിരിച്ചത്? കഥകളുടെ ലോകത്ത് നിന്ന് ആദ്യമായിട്ടുണ്ടായ ഈ അനുഭവം തന്നെ അമ്പരപ്പിക്കുന്നില്ലേ? ക്രമേണ പൊട്ടിച്ചിരികൾ ഗദ്ഗദത്തിന് വഴിമാറിയപ്പോൾ തന്റെ കണ്ണു നിറയുന്നത് അയാൾ അറിഞ്ഞു.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി.

കഥകളും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നിറഞ്ഞ തന്റെ ജീവിതത്തെ ഒരിക്കലും ഒരു കഥയുടെ നാലതിരുകളിൽ തളച്ചിടാൻ മോഹിച്ചവനായിരുന്നില്ല താനെന്ന് അയാൾ ഓർത്തു. കഥാപാത്രങ്ങളിലൂടെ മാത്രം കഥ പറഞ്ഞ തന്നെ ഈ കഥ എന്തേ അലോസരപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനായി തന്റേതാണെന്ന് തോന്നിയവയെല്ലാം ഉപേക്ഷിച്ചു പോയതാണല്ലോ താൻ. പക്ഷേ ഈ കഥ എന്തിനാണ് തന്നെ മാടി വിളിക്കുന്നത്?

വാക്കുകൾ പരന്നൊഴുകുകയാണ്, ചിതറിത്തെറിക്കുകയാണ്, ഏതോ ഒരു ഉൾപ്രേരണയാൽ എന്ന പോലെ. ഇത് തന്റെ വാക്കുകൾ തന്നെയോ? തനിക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ കടലാസിൽ കിടന്ന് സ്പന്ദിക്കുന്നു. ഈ സ്പന്ദനങ്ങൾ തന്നെ ഹൃദയത്തിൽ എവിടെയോ കുത്തിമുറിവേൽപ്പിക്കുന്നു. ജീവിതമില്ലാത്ത കഥകളുടെ ലോകത്ത് ചുറ്റിത്തിരിഞ്ഞ തനിക്ക് ജീവനുള്ള വാക്കുകൾ സമ്മാനിക്കുന്നത് വേദന നിറഞ്ഞ അനുഭവമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു.

ഒരു തേങ്ങൽ. ഈ തേങ്ങൽ എവിടെയോ കേട്ടിരുന്നത് പോലെ, ഈ തേങ്ങൽ തന്റെ ഹൃദയത്തിൽ വീണ് പൊള്ളുന്നത് പോലെ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഏതോ ജീവിത സാഹചര്യത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഉയർന്ന ഈ തേങ്ങൽ തന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൾ ഒരമ്മയാണ്. ജീവിതയാത്രയുടെ ഏതോ നിമിഷത്തിൽ ഏകയായിപ്പോയ അവരുടെ നിസ്സഹായ അവസ്ഥ തന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി.

ഒരമ്മയും കുഞ്ഞും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ മനസ്സുലയുന്നത് എന്താണ്? ഇതിനു മുൻപ് എത്രയോ കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഇവരുടെ സന്തോഷ സന്താപങ്ങൾ എങ്ങനെ തന്റേതായി? ഈ കഥാപാത്രങ്ങൾ തനിക്ക് ചുറ്റും ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ നിന്ന് ഓടിയൊളിച്ച തനിക്ക് ഈ അവസ്ഥ തികച്ചും അന്യമാണ്. കഥയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ തന്റെ നിശ്വാസങ്ങൾ ഉച്ചത്തിലായി, തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കണ്ണിൽ കണ്ണുനീരിന്റെ ഭാരം സൃഷ്ടിച്ച അവ്യക്തതയിൽ അയാൾ കടലാസിലെ അക്ഷരങ്ങൾക്കും അപ്പുറമുള്ള ജീവിതത്തിന്റെ നേര് മനസ്സിലാക്കാൻ തുടങ്ങി.

തനിക്ക് ചുറ്റും മലയടിച്ച ഗദ്ഗദങ്ങൾ, പൊട്ടിയ വീണക്കമ്പികളെ പോലെ കാതിൽ ചിലമ്പിച്ച ശബ്ദങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അയാൾ കഥയെഴുത്ത് നിർത്തി. മുറിക്ക് പുറത്തിറങ്ങി ആദ്യമായി അയാൾ ചുറ്റുമുള്ള ലോകത്തെ കണ്ടു. തന്റെ കണ്ണിലൂടെ, തന്റെ വാക്കുകളിലൂടെ കാണുന്ന ലോകത്ത് നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഈ ലോകം, അയാൾ ഓർത്തു. ഈ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ഏടുവെപ്പുകളെ തേടി അയാൾ നടന്നു നീങ്ങി. അപ്പോഴും മഷിയുണങ്ങാത്ത അക്ഷരങ്ങൾ ആ കടലാസിൽ കിടന്ന് സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. ഒരു പൂർണ്ണത തേടി.

ചില്ലുജാലകം സമാപിക്കുന്നു. നാം അറിയാതെ നമ്മെ പിന്തുടരുന്ന കഥാപാത്രങ്ങളുടെ കഥകളുമായി വീണ്ടും വരാം. അതുവരെ വിടാം.

0: ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ബിന്ദു റോമി. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആഴ്ചവട്ട പ്രഭാഷണം മനസ്സാണ് മരുന്ന്. ശ്രീമതി സിനി ഡൊമിനിക് സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നു. വൈകിട്ട് 5:30.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
5: ആകാശവാണി FM വാർത്തകൾ.
1: ആരോഗ്യമേഖലയെ സ്വകാര്യവത്കരിക്കില്ലെന്നും എന്നാൽ ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് സന്ദർശനം നടത്തും. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ DR മേഘശ്രീ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. CMRL എക്സാലോജിക് മാസപ്പടിക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിന് സെൽഫ് എൻയൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എൻയൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. ഇന്ന് രാത്രി 11 മുതൽ നാളെ രാവിലെ 6 വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. തൃശൂർ ചേരൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി, ആളപായമില്ല. കണ്ണൂരിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു, ആളപായമില്ല. സ്വർണവില പവന് 1,080 ര�പ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്.
5: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 2:40. ഇപ്പോൾ
6: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അഷ്ടപതി. ആലാപനം പാഴൂർ ജിതിൻ മാരാർ, പെരുമ്പുള്ളി ശ്രീരാഗ് മാരാർ, ആയാംകുടി ജിഷ്ണു, ഇടയ്ക്ക രാകേഷ് കൊടുങ്ങൂർ.
7: 12-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിയായിരുന്നു ജയദേവർ. അദ്ദേഹം രചിച്ചതാണ് അഷ്ടപതി അഥവാ ഗീതാഗോവിന്ദം. നമ്മളിത് പ്രധാനമായിട്ടും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സോപാനത്ത്, മാരാർ അഥവാ സംബന്ധി, എടക്കയിൽ കൊട്ടി പാടുന്നതാണ് അഷ്ടപതി. 24 അഷ്ടപതികളും 90 ശ്ലോകങ്ങളുമാണ് ഇതിൽ ജയദേവ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഷ്ടപതി.
1: നിർവഹണം NS ജയമോഹൻ, സഹായം ടീന ജോജോ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. അറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 94 46 45 58 88.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 9447562212.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര. സാഹിത്യ സുരഭി,
3: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
0: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
3: കേൾക്കൂ.
0: സാഹിത്യ സുരഭി
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
0: സാഹിത്യ സുരഭി
3: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
0: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
3: സാഹിത്യ സുരഭി
0: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
0: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: ദിവസവും രാവിലെ 7:00 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7:00.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग।
2: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
3: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: ആകാശവാണി FM വാർത്തകൾ.
1: അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാറമേൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. തെക്കൻ ഫിലിപ്പീൻസിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ 37 ഉയർന്നു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്നലെയായിരുന്നു. 500-ലധികം പേർക്ക് പരിക്കേറ്റു. വയനാട് ചീരാലിൽ വീണ്ടും കടുവ ആക്രമണം. പുളിഞ്ചാൽ കല്ലിങ്കരയിലാണ് കടുവ പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ് ജേതാക്കളായി. KUWJ സ്റ്റേറ്റ് ടീമിനെ ആണ് കണ്ണൂർ കീഴടക്കിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 2:38. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ ദ്വിതീയ പാതിരാമണ്ണ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിംഗ് ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയയും സ്പോർട്സ് മെഡിസിനും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരമൽ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ,

0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരംഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കരുമാലൂർ സ്വദേശി പി ജീസൺ, പരിമിത സ്ഥലത്ത് സമൃദ്ധ വിളവ്, മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ സ്വദേശിനി രജനീചന്ദ്രന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഇവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ: 9:00 News@9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹി റിലേ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സുദീപ് കുമാർ പാടിയത്, രചന പൂവച്ചൽ ഖദർ, സംഗീതം ആൽബർട്ട് വിജയൻ.

0: സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സേവന വാർത്തകൾ. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം. നാളെ 10 അപേക്ഷിക്കാം. എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PG BEd സെറ്റ് രേഖകൾ സഹിതം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട്, ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO 688003, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 94 96 23 23 99. നമ്പർ ആവർത്തിക്കാം 94 96 23 23 99.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: പാലക്കാട് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇവരുടെ അഭാവത്തിൽ 55% കുറയാത്ത മാർക്ക്, ബിരുദാനന്തര ബിരുദ തലത്തിൽ നേടിയവരെ പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക 82 81 71 67 73. നമ്പർ ആവർത്തിക്കാം 82 81 71 67 73.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: അയലൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗ BNYS, സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, BSc ഇൻ യോഗ. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി നാളെ രാവിലെ 10:30 അയലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക 04 92 32 44 27 4. നമ്പർ ആവർത്തിക്കാം 04 92 3 24 42 74. പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട് അല്ലെങ്കിൽ ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04 91 29 10.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത,

0: 3 6 6. നമ്പർ ആവർത്തിക്കാം: 0491291030366. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:29:49. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അഭാഗതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും.

0: എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥ്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
0: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ

0: വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു.
1: ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കേട്ടു തുടങ്ങും ഈ പരാതി, കുട്ടി പഠിക്കുന്നില്ല, എഴുതുന്നത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, പഠനത്തിൽ ഉഴപ്പാണ് എന്നൊക്കെ. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പഠന മികവിനും പെർഫോമൻസിനുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഠന വൈകല്യം എന്നതിനെക്കുറിച്ചും ഏറെ മാതാപിതാക്കൾ ആകുലപ്പെടാറുണ്ട്. മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവരുടെ കുറഞ്ഞ മാർക്കും പഠനത്തിലെ പിന്നോക്കാവസ്ഥയും മറ്റു ചില പ്രശ്നങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളാകാം. ഇവ യഥാസമയം കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ചികിത്സിക്കുകയും ചെയ്താൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ കഴിയും. പഠനത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂന്നോ നാലോ ക്ലാസുകളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വ്യക്തമാകാറുള്ളത്. ചിലപ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെയും കണ്ടെന്നു വരാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രയാസങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളും മനോരോഗങ്ങളും പഠന വൈകല്യങ്ങൾ എന്നിവയാണ് മുഖ്യമായവ. കാഴ്ചശക്തിയും കേൾവിയും ഭാഗികമായി കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പിന്നോക്കാവസ്ഥയുണ്ടാകാം പഠനത്തിൽ. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ വൈകല്യങ്ങളോടെ അവർ വളരുകയും പിന്നീട് പഠന പ്രശ്നങ്ങളായി മാറുകയും ചെയ്യാം. ADHD പോലുള്ള പലതരം വളർച്ചാ വൈകല്യങ്ങളോട് ചേർന്നും ഒരു പരിധിവരെ പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഉത്കണ്ഠ, ഭയം, വിരക്തി, പ്രതികൂല വിദ്യാലയ അന്തരീക്ഷം, അമിതമായി ശിക്ഷിക്കുന്ന അധ്യാപകർ, അച്ഛനമ്മമാരെ പിരിയാനുള്ള ഭയം, സ്കൂളിൽ പോകാനുള്ള മടി, വീട്ടിലെ ചില സാഹചര്യങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം, പലതരം ഉത്കണ്ഠ രോഗങ്ങൾ, ഇവയൊക്കെ പഠനം മോശമാകാൻ കാരണമായേക്കാം. എന്നിരുന്നാലും പഠനത്തെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നതാണ് ഒരു സ്ഥിരം പ്രവണത. അതിനാൽ തന്നെ പഠന വൈകല്യം എന്നത് ആദ്യ നിഗമനമായി മിക്കവാറും കാണാറുള്ളത് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ വൈകല്യമുണ്ടെന്നോ ബൗദ്ധിക വെല്ലുവിളിയാണെന്നോ കരുതുന്നതും ഒരു തരത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈകല്യം വായനയിൽ അഥവാ ഡിസ്ലെക്സിയ. വായിക്കുന്നത് ഡിസ്ലെക്സിക് കുട്ടിയെ മടുപ്പിക്കും. ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരങ്ങൾ കണ്ടെത്തി മെല്ലെ അറച്ചറച്ചാവും അവന്റെ വായന. അക്ഷരങ്ങൾ വിട്ടുപോവുക, സ്വന്തമായി കൂട്ടിച്ചേർക്കുക, വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കായിക, ആദ്യത്തെ അക്ഷരം മാത്രം കാണുക, ബാക്കി ഊഹിച്ചു വായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന് സമത്വം എന്ന പദം അവൻ സമാധാനം എന്ന് വായിച്ചെന്നിരിക്കാം. പ്രൊപ്പോർഷൻ എന്ന പദം അവൻ പോർഷൻ എന്ന് ആയിരിക്കാം വായിക്കുക. വരിയും വാക്കുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നേരത്തെ വായിച്ച വരികൾ വീണ്ടും വായിച്ചെന്ന് വരും. ഇവർ ഒരേ താളത്തിൽ വായിക്കുകയാണ് പതിവ്. വൈകല്യം എഴുത്തിൽ ഡിസ്ഗ്രാഫിയ. ഇത്തരം കുട്ടികളിൽ മിക്കപ്പോഴും എഴുത്ത് എന്ന കഴിവ് പേടിസ്വപ്നമായി മാറാറുണ്ട്. വളരെ സാവധാനം എഴുതുക, മോശം കൈയക്ഷരം, വിചിത്രമായ രീതിയിൽ പെൻസിൽ പിടിക്കുക, വരികൾക്കിടയിലെ അകലം തെറ്റുക, വിരാമചിഹ്നങ്ങൾ ഇടാതിരിക്കുക, വലിയ അക്ഷരങ്ങൾ, ദീർഘം, വള്ളി എന്നിവ വിട്ടുപോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിക് കുട്ടിക്ക് ക്ലാസ് നോട്ട്സ് പൂർണ്ണമായി എഴുതാൻ കഴിയണമെന്നില്ല. ബോർഡിൽ നിന്ന് പകർത്തി എഴുതുക ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിംഗും വാക്യഘടനയും വ്യാകരണവും മോശമായിരിക്കാം. ചിലർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. വാക്കുകളും ഇവർക്ക് മാറിപ്പോകാം. ചിലർ സ്വന്തമായി സ്പെല്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. അക്ഷരങ്ങളുടെ ക്രമം തെറ്റി എഴുതുന്നവരാണ് ചിലർ. ഇനി വൈകല്യം കണക്കിൽ വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് 8 വയസ്സിന് ശേഷവും കൈവിരലുകൾ ഉപയോഗിച്ചേ കണക്ക് കൂട്ടാൻ കഴിയൂ. സങ്കലന ഗുണന പട്ടികകൾ ഓർത്തുവെക്കാൻ ഇവർക്ക് കഴിയണമെന്നില്ല. സംഖ്യകൾ ഇവർ മറിച്ച് വായിക്കാം. 16

0: അവർക്ക് 61 ആയി മാറിപ്പോകാം. 3-ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല എന്നിവർ ചിന്തിക്കുകയില്ല. ഉത്തരക്കടലാസിന്റെ ഒരു ഭാഗത്ത് ക്രിയ ചെയ്ത് ഉത്തരം എന്ത് എന്ന് കിട്ടിയാൽ എടുത്തെഴുതാൻ മറന്നേക്കാം. മറ്റു വൈകല്യങ്ങൾ. അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സമയം നോക്കി പറയലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം. ടീച്ചറുടെ പേരോർക്കാനും ഭൂപടം ഉപയോഗിക്കാനും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഒന്നിലേറെ നിർദ്ദേശങ്ങൾ ഒന്നിച്ചു നൽകിയാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സ്വന്തം വിലാസവും ഫോൺ നമ്പർ പോലും ഇവർ മറന്നെന്ന് വരും. പക്ഷേ മറ്റുള്ളവർക്ക് ആവശ്യമെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഓർത്തിരിക്കുകയും ചെയ്യും. ഇവർക്ക് അടുക്കും ചിട്ടയും അല്പം പ്രയാസമാകാം. പുസ്തകവും പേനയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോകാം. ഇതെല്ലാം തന്നെ എല്ലാ കുട്ടികളിലും ഏറിയും കുറഞ്ഞും കാണാമെന്നിരിക്കെ വൈകല്യ സാധ്യതയുള്ള കുട്ടികളിൽ എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠന വൈകല്യത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രായത്തിലും ക്ലാസ്സിനും അനുസരിച്ച പഠന കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുക. 6 വയസ്സ് കഴിഞ്ഞിട്ടും സ്കൂളിലെ പരിശീലനത്തിന് ശേഷവും ഈ പറയുന്ന പ്രയാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരിശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ തെറ്റിയെഴുതുക, വായിക്കുമ്പോൾ വാക്കുകൾ വിട്ടുകളയുക, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ മോശം കൈയക്ഷരം, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുക എന്നിവയാണ് പ്രധാനമായും കാണാറുള്ളത്. പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക അധ്യാപകരാണ്. ഒരു ക്ലാസ്സിലെ പല കുട്ടികളെ പഠനത്തിലെ കഴിവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. 1-ഉം 2-ഉം ക്ലാസ്സുകളിൽ വായിക്കുക, എഴുതുക, കണക്കുകൂട്ടുക എന്നിവയ്ക്ക് കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ വൈദഗ്ധ്യം നേടും. കുട്ടിയുടെ പൊതുവിലുള്ള ബുദ്ധിശക്തിയും വിപരീതമായി പഠനത്തിൽ മാത്രം കടുത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നെങ്കിൽ അതിലൊരു വൈകല്യ സാധ്യത പരിഗണിക്കാവുന്നതാണ്. സത്യത്തിൽ പഠനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല. പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ കുട്ടിക്ക് കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. മതിയായ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ടു പോകുന്നതായി കാണാം. എന്നാൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ അന്തരീക്ഷം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശരിയായ പ്രോത്സാഹനത്തിന്റെ കുറവ് എന്നിവ ഇതിന് കാരണമാകാം. ശരിയായ ശ്രദ്ധയും പരിശീലനവും നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ കുട്ടിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി 2 തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താം. പഠന വൈകല്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെസ്റ്റുകളും ഇതുകൂടാതെ IQ നിർണയവും നടത്തേണ്ടതുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് കണ്ടിട്ടോ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് കണ്ടിട്ടോ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഇനി വൈകല്യ നിർണയം നടത്തിയെന്നിരിക്കട്ടെ, കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നികത്തുവാൻ റെമഡിയൽ ട്രെയിനിങ്ങിൽ സ്പെഷ്യലിസ്റ്റായ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിനോടനുബന്ധിച്ച മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ട വിവിധ തെറാപ്പികളും കുട്ടികൾക്ക് നൽകി സഹായിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുകയും മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് കുട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായേക്കും. ചുരുക്കത്തിൽ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ടാവണമെന്നില്ല. കുട്ടിയുടെ പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധരുടെ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നതാവും ഏറ്റവും ഉചിതം.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകുവഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതി

0: ഉണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേരൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 53 സെക്കൻഡ്. ഇപ്പോൾ ഗാനോത്സവം

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന്. ആദ്യ ഗാനം നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ചിത്രം ആദാമിന്റെ മകൻ അബു. പാടിയത് ശങ്കർ മഹാദേവനും രമേശ് നാരായണും. രചന റഫീഖ് അഹമ്മദ്. സംഗീതം നൽകിയത് രമേശ് നാരായണൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഗാനോത്സവത്തിലിനി നയൻ, നയമി, സതീഷ്, സരള എന്നിവർ ഉദയം പേരൂരിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്, വരികളെഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഓറിഗാമി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഇണമിട്ടത് ജോൺസൺ. ഈ ഗാനത്തിനായി കത്തയച്ചത് കെ വി സുദർശനൻ, കരുമാലൂർ.

ഗാനോത്സവത്തിലിനി രതിലയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് പി ജയചന്ദ്രൻ, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ഡോക്ടർ ഗോവിന്ദൻ, കാഞ്ഞങ്ങാട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്തതായി ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ലതിക, യേശുദാസ്. വരികളെഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഇണമിട്ടത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ഷാരോൺ ഷാജി, രേവു അമ്പാടി, സുവർണലക്ഷ്മി, ജെമിനി, ജയലക്ഷ്മി.

ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം കേൾക്കാം. വരികളെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് പാണാവള്ളിയിൽ നിന്നും കണ്ണൻ, നില, അഞ്ജു, ആതിര, ഉണ്ണി, രമ, മുകുന്ദൻ.

ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹൗ ഓൾഡ് ആർ യു. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ഗോപി സുന്ദർ. ഈ ഗാനത്തിനായി കത്തയച്ചത് സ്റ്റെഫി പുത്തൻപുരയ്ക്കൽ.

വീണപ്പൂവ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണമിട്ടത് വിദ്യാധരൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ഹരിവേലായുധൻ, ഗീത കൃഷ്ണപ്രിയ, നെല്ലാട്.

നീ എത്ര ധന്യ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. വരികളെഴുതിയത് ONV കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ആദിദേവ് വിനു, തുരുത്തിക്കര.

മകൾക്ക് എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു സിന്ധു ശിവൻ, മലയാറ്റൂർ. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രമേശ് നാരായൺ, പാടിയത് മഞ്ജരി.

അടുത്തതായി മുറപ്പെണ്ണ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ശാന്ത പി നായർ, എസ് ജാനകി. വരികളെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ബി എ ചിദംബരം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മനോഹരൻ തോപ്രാംകുടി.

0: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04842 86 23 01. നമ്പർ ആവർത്തിക്കാം, 04842 86 23 01.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 47 00 500. നമ്പർ ആവർത്തിക്കാം, 85 47 00 500.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ആഗസ്റ്റ്. വിശദവിവരത്തിനായി വിളിക്കേണ്ട നമ്പർ 04772 25 17 28. നമ്പർ ആവർത്തിക്കാം, 04772 25 17 28. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04812 56 25 03. നമ്പർ ആവർത്തിക്കാം, 04812 56 25 03. ഷോർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നു. പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ട്രേഡ്മാൻ, ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 10 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 04662 22 0 45 0. ശ്രോതാക്കൾ കേട്ടത്

0: സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 രണ്ടാമത്തെ സിവിൽ ഇന്റർവെൻഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. ജയിൽ മാനുവലും റൂളും പരിഷ്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ വകുപ്പ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220 കോടി 51 ലക്ഷം രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. രാത്രി 11 മുതൽ നാളെ രാവിലെ 6 വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിൽ കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ 7 വാർഡിൽ ഉൾപ്പെട്ട മുണ്ടംപോയിലിൽ വീട് തകർന്നു. പഴക്കമുള്ള വീടാണ് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നത്. ഓഹരി വിപണിയിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73,727 നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23,192 വ്യാപാരം തുടരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ വെള്ളിത്തിരയാണ്. എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9444545588. മറ്റു നമ്പറുകൾ 04842 42 63 97, പിന്നെ 04842 42 63 87. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് സിനി.
0: സിനി?
1: ആ,
0: സിനി എവിടുന്ന സംസാരിക്കുന്നത്?
1: ഏനാദി എന്ന് പറയാം. ഏനാദി?
0: ആ, ഏനാദി. ഓ, കേട്ടിട്ടുണ്ട്, അറിയാം.
1: അറിയാലേ.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിരിക്കുന്നു.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ.
0: ആണല്ലേ. ആ, ശരി. എങ്ങനെയുണ്ട് മഴയൊക്കെ?
1: ആ, മഴയൊക്കെ നന്നായിട്ടുണ്ട്.
0: അവിടെ നല്ല മഴയാണല്ലേ?
1: ആ, നല്ല മഴയാ.
0: ശരി. ആ, അപ്പോ ഏതാ പാട്ട് വേണ്ടേ?
1: എനിക്ക് ദേവരാഗം സിനിമയിലെ ശിശിരകാല.
0: ആ, നല്ല പാട്ട്. ശരി, ആർക്ക് വേണ്ടിട്ടാ ഇത്?
1: ഇത് ഞങ്ങളുടെ എന്റെ മാമന്റെ മോളാണ്, സംഗീത എന്ന് പറയും, സംഗീത ബിജു. ആ, ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്.
0: ഓക്കെ.
1: ആ, പിന്നെ ഞാൻ എന്റെ കൂട്ടുകാർക്ക്, കുറെ പേര് കൂട്ടുകാരൊക്കെ ഉണ്ട്, എനിക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ഈ പാട്ട്. ഓക്കെ, ശരി. അപ്പൊ ഈ കൂട്ടുകാരൊക്കെ കേൾക്കുമോ ഇത് ഇപ്പോ?
1: ആ, എല്ലാവരും കേൾക്കും. ഞങ്ങൾ അവിടെ ഒരു തയ്യക്കടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അവര് അവിടെ കേട്ടോളൂ.
0: ആ, ശരി ശരി. അവിടെ എത്ര പേരാ ഉള്ളേ?
1: അവിടെ ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ 10-20 പേരോളം ഉണ്ട്.
0: ആണല്ലേ. ആ, അപ്പൊ ഈ നമ്മുടെ സംഗീത ബിജു അവരും കേൾക്കുമോ ഇത്?
1: ആ, അവര് കേൾക്കും. ആ, ശരി, കേൾക്കണതാ.
0: ആ, ശരി. അപ്പോ
1: വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അപ്പൊ ഒത്തിരി പ്രാവശ്യം വിളിച്ചു.

0: പറഞ്ഞിട്ടുണ്ട്.
1: ശരി, ഓക്കെ. അപ്പൊ സംഗീതയ്ക്ക് ഒരു ഹായ്.
0: സംഗീത അമ്മായിടെ പേരാണ് മല്ലിക, മാമന്റെ പേര് ദാസൻ, പിന്നെ സംഗീത ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ബിജു, സംഗീത ബിജു എന്നാണ് പേര്. അപ്പൊ ചേച്ചിയാണ് എപ്പോഴും പറയും, ചേച്ചി വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അപ്പൊ എന്തായാലും കേൾക്കുന്ന സുഹൃത്തുക്കൾക്കും പിന്നെ സംഗീതയ്ക്കും കുടുംബത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പാട്ട് വെക്കാം.
0: പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ചായ നടത്തുന്ന ഒരു ബിച്ചേനുണ്ട്, ബിച്ചേനെ എപ്പോഴും പറയും ബിച്ചേനെ വിളിച്ചിട്ട് കിട്ടിയിട്ട് നമ്മൾ വിളിക്കുമ്പോ കിട്ടും, എന്നിട്ട് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നും പറയുമായിരുന്നു.
1: ഓക്കെ, അപ്പൊ ബിജു ചേട്ടനും കൂടെ ഇരുന്നോട്ടെ ഈ പാട്ട്.
0: ആ ആയിക്കോട്ടെ,
1: ശരി എന്നാ.
0: ആ ആയിക്കോട്ടെ.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് കെ സി ഗംഗാധരൻ.
0: കെ പി ഗംഗാധരൻ. ഓക്കെ, ശരി. ആ, പറഞ്ഞോളൂ
1: പേര്
0: വിശേഷങ്ങളൊക്കെ.
1: ഓർമ്മയുണ്ടോ?
0: ഇത് സ്ഥിരമായിട്ട് വാട്സാപ്പിൽ വരാറുണ്ട് ഇല്ലേ?
1: അത് ഞാൻ വേറൊരു പേര് പറയാം, അപ്പൊ മനസ്സിലാവും.
0: എന്താണത്?
1: മായാ സിനിമ ടി വി ശ്രദ്ധിച്ചാറ്?
0: ഓ,
1: ടി വി ന്യൂസ്
0: എനിക്ക് ഓർമ്മയുണ്ട്, താങ്കൾ പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിക്കുകയും ഫോൺ ഔട്ടിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി. എവിടെയാ സ്ഥലം എന്നും കൂടെ ഒന്ന് പറയാമോ? ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്തോ ക്ലിയർ ആവുന്നില്ല.
1: കൊടുങ്ങല്ലൂർ.
0: കൊടുങ്ങല്ലൂർ. ഓക്കെ, ശരി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? മഴ തന്നെയാണ് പ്രധാന വിശേഷം അല്ലേ?
1: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, മക്കള് രണ്ടുപേരാണ്. ആൺമക്കള് രണ്ടുപേരാണ്. മൂത്താള് എറണാകുളത്തൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു.
0: ശരി.
1: രണ്ടാമത്തെ ആള് ദുബായിലാണ്, അത് എഞ്ചിനീയർ തന്നെ, നേരെ വർക്ക് കച്ചുന്നത്.
0: ഓ, ശരി.
1: പിന്നെ രണ്ടുപേർക്കും ഈ രണ്ട് മക്കളുണ്ട്.
0: അവരൊക്കെ വിദേശത്ത് തന്നെയാണോ? എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരാൾ എറണാകുളത്തും മറ്റൊരു വിദേശത്തും, അങ്ങനെ തന്നെയാണോ?
1: അല്ലല്ല, അവര് വൈഫിന് മറ്റേ വൈഫ് പോയിട്ടില്ല.
0: ശരി.
1: ഫാമിലി ഇവിടെ
0: തന്നെയാണ്.
1: റെഡിയായിട്ട് നിൽക്കണം. അപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, യൂസത്തിന്റെ പ്രശ്നമൊക്കെ
0: ഉണ്ടായിരുന്നു. വന്നിരുന്നോ അത് കഴിഞ്ഞ്?
1: അല്ലല്ല, ഇപ്പൊ പോയിട്ടുള്ളു, ഒരു വർഷമായിരുന്നു. കമ്പനികള് മാറി മാറി പോയ ആളാണ്.
0: ഓ, ശരി. ആ, ഓക്കെ. അത് റോഡ് സൈഡിലാണോ വീട്? അവിടെ വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കാലോ.
1: റോഡ് സൈഡാണ്, മെയിൻ റോഡായിട്ടുള്ള ബൈപ്പാസിന്റെ അടുത്തായിട്ടാണ്.
0: ആണല്ലേ.
1: സ്ഥലം?
0: അതെ അതെ.
1: ഞാനൊക്കെ പണ്ട് വന്നിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ലാട്ടെ. 28-ൽ
0: ആണല്ലേ.
1: ഒരു ഫ്രണ്ട് ഫെഡറൽ ബാങ്കിലുള്ള ജോണി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു.
0: ഓ, ശരി. അപ്പൊ ഏതാ പാട്ട് വേണ്ട? ഏതാ ഇന്ന്
1: പാട്ട്? എനിക്ക് ഗീത ഹൃദയസഖി എന്ന് പറഞ്ഞിട്ട് പൂച്ചക്കണ്ണി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു.
0: പൂച്ചക്കണ്ണി അല്ലേ സിനിമയുടെ പേര്? എനിക്കറിയ കൂടിയില്ലായിരുന്നു അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന്.
1: അത് ഞാൻ പഴയത് തെരഞ്ഞെടുത്താണ്. അത് മാത്രല്ല, ഞങ്ങള് ഇതിനൊരു കാരണമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്രാവ് ഉണ്ടായിരുന്നു, മറ്റേ റെയിൻബോയില്. അപ്പൊ അതില് വിളിച്ചപ്പോ ഞാൻ വെറുതെ പറഞ്ഞതായതാ, എന്റെ പേരുള്ള ഒരു പാട്ട്
0: സ്റ്റേഷൻ,
1: യേശുദാസു എന്നെ വിളിക്കുന്ന ഒരു പാട്ട്, ഗന്നെ എന്ന് പറഞ്ഞു.
0: ശരി, വടക്കുന്നാഥനിലെ പാട്ട്.
1: ഗന്നെ എന്ന് പറഞ്ഞുള്ള പാട്ട് ഉണ്ടല്ലോ. അപ്പൊ വൈഫിന്റെ പേര് ഗീതാന്നാണ്. അപ്പൊ അന്ന് എന്നോട് പരിഭവം പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞു പറഞ്ഞിട്ട്.
0: ആ, പിണക്കം തീർക്കാനാണ് ഇന്ന് ഗീത എന്നുള്ള പാട്ട് അല്ലേ? അപ്പോ അവിടെ അന്വേഷണം പറയണോ കേട്ടോ ഗീത ചേച്ചിയോട്. ആ, ശരി. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കാൻ പോണത്, നമുക്ക് ഒന്നിച്ച് കേൾക്കാം. അപ്പൊ ശരി കേട്ടോ, സന്തോഷം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ആലപ്പുഴ നമസ്കാരം. ആലപ്പുഴ രാജേന്ദ്രനാണ് വിളിക്കുന്നത്.
0: ശരി ശരി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല മഴയാണ്, എനിക്ക് പനിയായിട്ടിരിക്കുന്നു.
0: ഓ, മാറിയോ എന്നിട്ട്?
1: എന്തോ
0: മാറിയോ, പനി മാറിയോ?
1: ഇല്ല, മാറിയില്ല. പിന്നെ ഈ തൊണ്ടയ്ക്ക് സൗണ്ട് വ്യത്യാസം വരുന്നു.
0: ആ ശരി, അപ്പൊ ഇതല്ല ആളുടെ യഥാർത്ഥ ശബ്ദം അല്ലേ?
1: അല്ലല്ലല്ല, ഞാനേ ഈ എഫ് എം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. മീഡിയം വേവിലായിരുന്നപ്പം വലിയ വിളിക്കുന്നതാണ്. ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല.
0: തിരുവനന്തപുരം മുതൽ വിളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ?
1: അയ്യോ, ഒന്നും പറയണ്ട, എനിക്ക് ആലപ്പുഴ ഒരു പ്രാവശ്യം, ആലപ്പുഴ മീഡിയം തുടങ്ങിയിട്ടാണെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളു. ഒരു കോൾ കണക്ട് ചെയ്യുന്നില്ല.
0: ഓ,
1: കൊച്ചി എഫ് എം ആണെങ്കിലും ഒരു 10-30 പ്രാവശ്യം ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തത് പകരെല്ലാനും ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കണം. ഞാൻ ഓർത്ത്
0: റെക്കോർഡ് ചെയ്യല്ല, നമ്മുടെ ലൈവ് പ്രോഗ്രാമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ?
1: ആ, ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ആരോട് പറയാം, ഞാൻ എപ്പോഴും ഇങ്ങനെ ചുമ്മാ വിളിച്ചോണ്ടിരിക്കും. ഇന്നലെ ആണെങ്കിൽ ഒരു 3-5 പ്രാവശ്യം ബെല്ലടിച്ച് കിട്ടുന്നില്ല.
0: എന്തായാലും ഇന്ന് കിട്ടിയപ്പോ സന്തോഷായില്ലേ?
1: സന്തോഷമായെന്ന ഭയങ്കര. ഞാൻ ഓർത്ത് ചെല്ലപ്പം വല്ല എലിക വിട്ട് മാത്രമല്ല കോൾ എടുക്കുന്നുള്ളന്ന് ഞാൻ വിചാരിച്ചത്.
0: ഏയ്, അങ്ങനെയൊന്നുമല്ല. ഇത് എന്താന്നറിയോ, ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, ഭാഗ്യമുള്ളവരുടെ ഇങ്ങനെ കേറി പോകും. അതൊക്കെയാണ് സംഭവിക്കുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരി, പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷം?
1: ഇവിടെ വിശേഷം എന്താ, ഞാൻ വെള്ളം നീന്തിക്കൊണ്ടിരിക്കേ.
0: നീന്തിക്കൊണ്ടിരിക്കേ?
1: വെള്ളവാ.
0: ആ ഓ, ശരി ശരി.

0: പക്ഷെ
1: ആലപ്പുഴയിൽ
0: ഇന്നാളത്തെ
1: എവിടെയായിട്ടാ വീട്?
0: ആലപ്പുഴ ഗുരുപുരം എന്ന് പറയും.
1: ഗുരുപുരം.
0: അതെ.
1: അപ്പൊ വെള്ളം കയറുവോ അവിടെ?
0: വെള്ളം കയറാൻ റോഡ് വന്നു. റോഡ് വന്നു കഴിഞ്ഞപ്പം വെള്ളം പോകാൻ യാതൊരു നിർവാഹവും ഇല്ല.
1: പെരേടാ
0: ചുറ്റും വെള്ളം നിൽക്കുക. നമ്മൾ പെരേടാത്ത് കിടന്നിട്ടാണെങ്കിൽ നമുക്ക് ജലദോഷം ഉണ്ടാകുന്നു. അതെല്ലാ വർഷവും ഇങ്ങനെ വരുന്നതാണ്. നമ്മളാരോട് പറയാനോ? വേറെ നെല്ലിട്ടോട്ട് ആരും നമ്മളെ സഹായിക്കുന്നില്ല. വെള്ളം ഇങ്ങനെ കിടക്കും. മെമ്പർമാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. വോട്ടിനെല്ലാരും തരും. ഇതൊക്കെയാണ് അവസ്ഥകൾ.
1: എന്തായാലും എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവട്ടെ.
0: ആ ഉണ്ടാക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, മക്കളുണ്ട്. ഒരാളാ പിന്നെ ചെങ്ങാനൂരാച്ചി. മൂത്ത മകൻ ട്രഷറി വർക്ക് ചെയ്യുന്നു. അങ്ങനെ.

0: വേറെ നെല്ലൂർ തൊട്ട് ആരും നമ്മളെ സഹായിക്കുന്നു ഇല്ല. വെള്ളം ഇങ്ങനെ കിടക്കും, മെമ്പർമാര് പോലും തിരിഞ്ഞു നോക്കത്തില്ല, വോട്ടിന് എല്ലാരും തരും. ഇതൊക്കെയാണ് അവസ്ഥകള്.
1: എന്തായാലും എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവട്ടെ.
0: ആ ഉണ്ടാകട്ടെ എന്ന് നമ്മള് വിശ്വസിക്കുന്നു. എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, മക്കളുണ്ട്. ഒരാളാ പിന്നെ തെങ്ങാനൂരായിരിക്കും, മൂത്ത മകൻ ട്രഷറി വർക്ക് ചെയ്യുന്നു. അങ്ങനെ സുഖമായിട്ട്
1: അതല്ലേ വേണ്ടത്, സുഖമായിട്ടുള്ള ജീവിതം എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.
0: ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ ഇവത്തെ ആദ്യത്തെ
1: സന്തോഷം ഞങ്ങൾക്കും ഇങ്ങനെ ഒരാളുടെ യഥാർത്ഥ സന്തോഷം കേൾക്കാൻ പറ്റിയല്ലോ.
0: ഞാൻ എപ്പോഴും വിളിക്കും, എപ്പോഴും വിളിക്കും. ഞാൻ കണ്ടു, ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം ഞാൻ മാത്രം വിളിച്ചു കിട്ടുന്നില്ലല്ലോ.
1: അപ്പൊ എന്തായാലും ഈ സ്ഥിരം വിളിക്കുന്നവരും കൂടെ ഇതൊന്ന് കേൾക്കണം അല്ലേ. ഇങ്ങനെ
0: എനിക്കിപ്പം 65-67 വയസ്സുകളായി. ആ കാലത്ത് ഇത് തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ വിളിച്ച, ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം കിട്ടിയാൽ നമുക്ക് സന്തോഷമായിരുന്നു, ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയ.
1: ഓക്കെ, അപ്പൊ ഈ സന്തോഷത്തിനായി
0: ഈ പ്രോഗ്രാം കേൾക്കുമ്പോ കിട്ടണ കിട്ടണം.
1: അപ്പൊ ഈ സന്തോഷത്തിനായി ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
0: ഞാന് മൗലി മൈഥിലി ആർത്തി എന്ന് പറഞ്ഞൊരു പാട്ട്,
1: നന്ദനത്തിലെ അല്ലേ. ശരി,
0: നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരാക്കൾക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ ശരി, ഇത് പ്രത്യേകിച്ച് രാജേന്ദ്രൻ ചേട്ടനായിട്ട് ഇത് ഞങ്ങൾ തരികയാണ് ഈ പാട്ട്.
0: ഓക്കെ
1: ശരി എന്നാ.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9446454588 പിന്നെ 04842426397. മറ്റൊരു നമ്പർ 04842426387. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: രവി, ആലപ്പുഴ കൊമ്മാടി.
0: ഓക്കെ, ശരി. ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷങ്ങള്, മഴ തന്നെയാണ് വിശേഷം.
0: ആ, അവിടെ പിന്നെ വെള്ളം കയറുവോ ആ ഭാഗത്ത്?
1: വെള്ളം ഇവിടെ കുഴപ്പമില്ല, കുട്ടനാട് ഭാഗത്തേക്കാണ് വെള്ളം നിൽക്കുന്നത്.
0: ആ ആ ആ, ശരി.
1: ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ടൗൺ പ്രദേശമാണ്.
0: അപ്പൊ എങ്ങനെയാ ഇവിടെ പെയ്യുന്ന പോലെ നല്ല? ഞങ്ങൾക്കൊക്കെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുക. അവിടെ എങ്ങനെയാണോ?
1: കനത്ത മഴയായിരുന്നു, രാവിലെയും കനത്ത മഴയായിരുന്നു. ഇപ്പൊ ഒരു ചെറിയ ശമനമുണ്ട്, മഴക്കാറും ഉണ്ട്.
0: ആണല്ലേ. ആ, ശരി. ഈ മഴ വന്നിട്ട് എങ്ങനെയാ, സന്തോഷമാണോ?
1: അല്ല, മഴ കുഴപ്പ, ചെറിയ മഴയൊക്കെ, ഒരുപാട് വലിയ മഴയൊന്നും വേണ്ട.
0: എല്ലാം ഇങ്ങനെ ആവശ്യത്തിന് മാത്രം മതിയല്ലേ?
1: മാത്രം മതി. ഒരുപാട് മഴ കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരും.
0: അതും ശരിയാണ്. എന്നാലും നല്ല ചൂടിനിടയിൽ ഇത്തിരി മഴ കിട്ടുമ്പോ ഒരു ആശ്വാസ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ.
1: നല്ല വിശേഷങ്ങളാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ കേന്ദ്രമാണ്. കായലും ടൂറിസവും ഹൗസ് ബോട്ട് അതുമൊക്കെയുള്ള സ്ഥലങ്ങളാണ്.
0: ഈ കൊമ്മാടി ഭാഗത്ത് വരാറുണ്ടോ ടൂറിസ്റ്റുകൾ ഒരുപാട്?
1: ഇതില്ല, നമ്മുടെ ഭാഗത്ത് വരാറില്ല. നമ്മുടെ പിന്നെ വടക്കായൽ എന്ന് പറയുന്ന ഒരു 4 കിലോമീറ്റർ പോണം ഇവിടുന്ന്.
0: ആണല്ലേ. ആ, അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
0: ശരി.
1: ഇവിടെ നിന്ന് ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്ന അടുത്താണ്.
0: ആണല്ലേ. ആ, ശരി. ഓക്കെ, അപ്പൊ ഇതാ പാട്ട് വേണ്ടേ.
1: കടന്നിരിക്കുകയാണ് ഇവിടെ.
0: ആ, അതിന് കുറച്ചു കാലം എടുക്കുമല്ലോ അത്.
1: കുറച്ചു കാലം എടുക്കും, കുറെ കാലം
0: എടുക്കും. എന്തായാലും എല്ലാം വരട്ടെ, വികസനങ്ങൾ വരട്ടെ. ശരി, അപ്പൊ പാട്ട് പറയാമോ? ഏതാ വേണ്ടതെന്ന്?
1: പാട്ട് രപ്പാടി പാടുന്ന യാമങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പാട്ട്.
0: ശരി, വിഷുക്കണി അല്ലേ?
1: രണ്ടു ദിവസം സമർപ്പിക്കലുണ്ട്.
0: പറഞ്ഞു പറഞ്ഞു.
1: നമ്മുടെ അടുത്തുള്ളൊരു കളപ്പുരയുടെ ജോയി എന്ന് പറയുന്ന ഒരാളുണ്ട്.

0: ഒരു പാരപ്പള്ളി സതീശൻ, ചേർത്തല പള്ളിപ്പുറത്തുള്ള ബാബു, കെ പി മോഹനും പെരുമ്പളമുണ്ട്, മുരളീധരൻ വയലാറുണ്ട്, അബ്ദുസ്സലാം മഴിക്കോടുണ്ട്, മോഹനം മുനമ്പോ ഉണ്ട്. മോഹനം മുനമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മച്ചിന്തിലേക്ക് കത്തുകൾ എഴുതി അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്.
1: ശരി ശരി, പേരുകളെല്ലാം പരിചയമുണ്ട്.
0: അതെ അതെ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കത്തിലെഴുതുന്ന ഓർമ്മച്ചിന്തിലെഴുതുന്ന ദീപാ സമ്പത്തുണ്ട്, രമണൻ പൊന്നിരുന്നി, ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കത്തുകളൊക്കെ എഴുതിയ ആൾക്കാർ.
1: ശരി, അപ്പോ റേഡിയോ സുഹൃത്തുക്കൾക്കായിട്ടാണ് ഈ പാട്ട് അല്ലേ?
0: ഈ പാട്ട്. അതെ അതെ അതെ.
1: അപ്പോ ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കൊടുക്കാം.
0: പാട്ട് കേൾക്കാൻ കൂടെ നിലയത്തിൽ എല്ലാവർക്കും.
1: ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ.

0: ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ആ,
0: ആ പറഞ്ഞോളൂ, പേര്?
1: അനീഷാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിലുള്ള.
0: ആ ശരി, നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: ആ, കുറച്ച് മുമ്പാണ് ലാസ്റ്റ് പാട്ട് നമ്മൾ പറഞ്ഞ് ശ്രദ്ധയിലെ പാട്ടാണ്. മേഘരാ തേരിഹയുമായിട്ട് സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ലാസ്റ്റ് നമ്മൾ പാട്ട് പറഞ്ഞിട്ടുള്ള ആ ചുമട്ടിട്ടുള്ള ഗാനം.
0: ഓ ശരി, ഇതൊക്കെ ഓർത്തിരിക്കുന്നല്ലോ.
1: ഓ, തീർച്ചയായിട്ടും. അന്ന് ഒരുപാട് പാട്ട് പറഞ്ഞിരുന്നു, പിന്നെ ലാസ്റ്റ് ഈ പാട്ടാണ് ആവശ്യപ്പെട്ടത്.
0: ആണല്ലേ. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്?
1: ഇന്ന് ഉദയപുരം സുൽത്താനിലെ ഗായതി ഗായതി വനമാലി എന്ന്
0: ശരി,
1: പറയുന്ന ഒരു പാട്ട്.
0: അത് എളുപ്പം കിട്ടിയല്ലോ.
1: അതെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ട്. പിന്നെ വരുന്ന ഞായറാഴ്ച അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മള്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആകാശവാണി ബന്ധപ്പെട്ട ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത്. അരീക്കോട് വരുന്ന ഞായറാഴ്ച 1:30 അരീക്കോട് വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് ഈ പരിപാടി. എല്ലാ ശ്രോതാക്കളെയും ആ ഒരു പരിപാടിയിലേക്ക് ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്യണം. അപ്പോ ഒപ്പം കൊച്ചി ആകാശവാണിയിലെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
0: നന്ദി കേട്ടോ.
1: വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് അത് പ്രസ്തുത പരിപാടി. നമ്മുടെ കൊച്ചി ആകാശവാണിയിലെ പ്രോഗ്രാം മേധാവിയായിട്ടുള്ള ഡി പ്രദീപ് കുമാർ സാറൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരത് ചന്ദ്ര സാറ് ഇപ്പൊ കോഴിക്കോട്
0: കോഴിക്കോട്
1: സാറൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്.
0: അപ്പൊ പരിപാടിക്ക് ഓൾ ദ ബെസ്റ്റ്.
1: താങ്ക് യു.
0: ശരി, പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ വിശേഷം?
1: എന്താണ്, നല്ല മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്, നല്ല മഴയാണ്. ഇപ്പൊ ഷോപ്പിലാണ്, ചിപ്സിന്റെ വർക്കാണ്. അവിടുന്നാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാരും കൂടെ അപ്പ വഴി ഇങ്ങനെ കേട്ടുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: നിങ്ങളുടെ കുറച്ച് ഉയരത്തിലുള്ള പ്രദേശമല്ലേ?
1: ആ, കുറച്ച് ഒരു പാടത്തിന്റെ ഒക്കെ ഒരു സൈഡാണ് വരിക.
0: ശരി ശരി, എന്നാ പാട്ട് കേട്ടാലോ നമുക്ക്?
1: ഓക്കെ, ഈ പാട്ട് ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് രാജീവ് മരത്തൻകോട്, പിന്നെ അതുപോലെ തന്നെ ലങ്കേഷ് അഗസ്റ്റി കോട്, പി മുഹമ്മദ് വടക്കേ വാവന്നൂര്, അനില അല്ലേച്ചി വെങ്ങോല, അങ്ങനെ കൊച്ചി ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും, കൊച്ചി ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും, അണിയറ പ്രവർത്തകർക്കും, പിന്നെ നമ്മുടെ കൊച്ചി ആകാശവാണിയിലെ ഒരു പ്രോഗ്രാം സാങ്കേതിക വിഭാഗത്തിലെ കെ രാഗം ആദർശമുള്ള ചേട്ടന് വേണ്ടിയിട്ട്.
0: ശരി കേട്ടോ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഈ പാട്ട്.
1: മേടത്തിനൊക്കെ പ്രത്യേകിച്ച് ഈ പാട്ട് സമർപ്പിക്കുകയാണ്.
0: നന്ദി കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ എന്നാ.
1: ശരി ആ ശരി ശരി ഓക്കെ.

തത്തരികിട തരികിട നം തരികിട തത്തരികിട ധിത്തരികിട നം തരികിട തത്തരികിട ധിത്തരികിട.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് പരീത്,
0: പരീത്. എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ആലുവ മറിയപ്പടി.
0: ആലുവ മറിയപ്പടി. ഓക്കെ. ആ റേഡിയോയുടെ ശബ്ദം ഇച്ചിരി കുറച്ച് വയ്ക്കണേ.
1: ആ ശരി ശരി. ഇത് വിളിക്കുന്നത് റിയയാണോ ലൗലിയാണോ?
0: റിയയാണ്. ആ ശരി. ഇത് എന്താ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ്
1: ഞാൻ ഒരു 3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: ആണല്ലേ. ആ, പെട്ടെന്ന് ഈ അടുത്ത് വിളിച്ച ഒരാളെ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ആ, നമ്മൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ശരി. പിന്നെ എന്തൊക്കെയാണ് അവിടെ പുതിയ വിശേഷങ്ങൾ?
1: ജോലി എടുക്കാൻ പറ്റി വയ്യാത്ത ഒരാളാണ്, സുഖമില്ലാത്ത ഒരാൾ കൂടി ഇരിക്കുന്നതാണ്. പുറത്തേക്കൊന്നും പോകാറില്ല. പിന്നെ ഈ പാട്ടുകൾ കേൾക്കും. രാവിലെ ഗഡ് കാഫി മുതൽ സ്വാഗതം കൊച്ചി മറ്റുള്ള സല്ലാപം ഒക്കെ കേട്ട് ഇങ്ങനെ നേരം കഴിച്ചുകൂടുന്ന ആളാണ്.
0: പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം.
1: പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. പാട്ട് കേൾക്കാനൊക്കെ പാടും. അങ്ങനെയൊക്കെ പാട്ട് പാടി ഇങ്ങനെ നേരം കഴിച്ചുകൂടുന്ന ആളാണ്.

0: അപ്പൊ ഇതിനു മുൻപ് ചെയ്തിരുന്ന എന്താണ്?
1: ഇതെനിക്ക് ആലുവ ബസ്റ്റാൻഡിൽ ചെറിയൊരു സി ക്ലാസ് കച്ചവടം ഉണ്ടായി. അങ്ങനെ ഒരു 9 കൊല്ലത്തോളം ആയി ആലുമ തേമാനം ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ മരുന്ന് ഗുളിയക്കാട്ടി ഇങ്ങനെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാണ്.
0: ശരി ശരി.
1: അപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഒരു വഴിയൊക്കെ പിടിച്ചിട്ട് വന്ന് നടക്കാം, അല്ലാതെ നടക്കാൻ പറ്റില്ല.
0: ഓ, എന്നാലും നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ, വഴിയുടെ സഹായത്തോടെ ആണെങ്കിലും.
1: വഴി വേണം, വഴി പിടിച്ച് നടക്കാം. ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, അവരുടെ ടൂ വീലറോ ഓട്ടോറിക്ഷ ഒക്കെ പോകാൻ പറ്റുള്ളൂ.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഏതാ പാട്ട് കേൾക്കണ്ടേ?
1: പാട്ട് ഞാൻ പറഞ്ഞത് മണിയറയുടെ പാട്ടാ പറഞ്ഞത്. ഞാൻ പെണ്ണെ മണവാടി ആ പാട്ടാണ് പറഞ്ഞത്.
0: ആ പാട്ടാണല്ലേ പറഞ്ഞേ. എങ്ങനെ ഒന്ന് മൂളാനൊക്കെ വന്നു, അതങ്ങ് പിടിച്ചു നിർത്തി.
1: വേറെ പാട്ട് പാടാ മതിയാ?
0: ആ, ഒരു രണ്ടുപേര് പാടിക്കോളൂ.
1: വേറെ പാട്ട് പാടിയാ മതിയാ?
0: മതി മതി മതി.
1: ഏകാന്തപതി കന്യ, ഏകാന്തപതി കന്യ, ഏതോ സ്വപ്നവസന്തവന തിലേ, ഏകാന്തപതി കന്യ.
0: ആ, കൊള്ളാം.

0: പാട്ടുഗ്രനായി കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പാട്ടിലേക്ക് പോകാം. പെണ്ണേ മണവാട്ടി പെണ്ണേ.
1: ആ ശരി ശരി ശരി.

0: ഹലോ,
1: ആ ഹലോ, റിയ മാഡം
0: നമസ്കാരം.
1: അല്ലേ? ആ നമസ്കാരം, റിയ മാഡം അല്ലേ?
0: അതെ അതെ, ഇതാരാണ്?
1: ആ ഞാൻ സുനിൽ ശ്രീദേവി.
0: ശ്രീദേവി. ഓക്കെ, ശരി. ഈ പേരുകൾ പരിചയമുണ്ട് കേട്ടോ, ഈ പേര്.
1: സാറിനോടും സത്യകുമാർ സാറിനോടും സംസാരിച്ചത്.
0: സംസാരിച്ചിട്ടുണ്ട്. ഓ ശരി. ആ, അപ്പൊ ആദ്യമായിട്ടല്ല.
1: അല്ല അല്ല,
0: പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷവും, നല്ല മഴ.
0: എന്നിട്ട് മഴ വന്നിട്ട് സന്തോഷാണോ?
1: ആ തീർച്ചയായും.
0: പൊന്നുരുന്നിയിലെ മഴയ്ക്ക് അത്ര സുഖമില്ല അല്ലേ?
1: വീട്ടില് തയ്യലാണ്,
0: ആഹാ,
1: സമയമില്ലല്ലോ.
0: ഇല്ല ഇല്ല, അതാണ് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ ഇന്ന് നമുക്ക് സമയമില്ല. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ, നമുക്കത് കേൾക്കാം. തളിർ വെറ്റിലയുണ്ടോ? ഓക്കെ ശരി, അത് തന്നെ കേൾക്കാം കേട്ടോ. ഇതാർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും.
0: ഓക്കെ ശരി.
1: ആ
0: ഓക്കെ എന്നാ. ആ സന്തോഷം കേട്ടോ വിളിച്ചതില്. ഓക്കെ.

പ്രിയരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജി വർഗീസ്, ടി എൻ രാജേഷ്. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ഹണി അഞ്ജൻ. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: ഇനി പരിപാടിയിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സ്പോർട്സ് മെഡിസിൻ ഇവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ കുര്യാക്കോസ് കാരുമൻ. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446455888, 084 എന്ന കോഡ് ചേർത്ത് 24263 87 എന്ന നമ്പറിലും, മറ്റൊരു നമ്പറായ 24263 97 എന്ന നമ്പറിലും ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ കുര്യാക്കോസ് കാരമൻ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: വളരെ നന്ദി.
0: നമുക്ക് ആമുഖമായി നമ്മുടെ ശ്രോതാക്കളുടെ കോളുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി അതായത് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടെ സ്പോർട്സ് മെഡിസിൻ എന്നാണല്ലോ, അപ്പോൾ എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്നൊന്ന് ആമുഖമായിട്ട് പറയാമോ?
1: എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്താണ് സ്പോർട്സ് മെഡിസിൻ എന്നുള്ളത്. സ്പോർട്സ് മെഡിസിൻ എന്നത് ഓർത്തോപെഡിക്സ് വിഭാഗത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. സ്പോർട്സ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കണക്കാക്കുന്നത് സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്നാണ്. അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസോ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസോ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഫുൾ ഫിറ്റ്നസ്സോടുകൂടെ ഒരു പ്രൊഫഷണലിനെ തിരിച്ച് സ്പോർട്സിലേക്ക് ആക്റ്റീവ് ആക്കുന്ന ഒരു രീതിക്കാണ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്ന് പറയുന്നത്.
0: സാധാരണ ഈ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് നമ്മുടെ കായിക താരങ്ങൾക്കുണ്ടാകുന്ന ഈ ക്ഷതങ്ങളും മറ്റുള്ള ഒടിവ് ചതവ് ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് മാത്രമല്ലല്ലോ ശരിക്കും സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ, ഇത് സാധാരണക്കാർക്കും ഉണ്ടാകുന്ന ചില ഇഞ്ചുറികളും മുറിവുകളൊക്കെ ഈ വിഭാഗത്തിൽ പെടില്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അതായത് സ്പോർട്സ് മെഡിസിൻ എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് ഓരോ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ, അപ്പോൾ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ, പ്രൊഫഷണൽ ലെവൽ എന്നീ ലെവലുകളിൽ കളിക്കുന്നവരെ റീഹാബ് ചെയ്ത് തിരിച്ച് പ്രൊഫഷണലിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. അതുകൂടാതെ തന്നെ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെസ്ക് വർക്കാണ്. അതായത് ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണ് തന്നെ കൂടുതലായിട്ട് ഹോം ആയിരുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു ആക്ടിവിറ്റി ലെവൽ വളരെയധികം കുറവാണ്. അപ്പോൾ ഇത് പ്രതിരോധിക്കാൻ തന്നെ അവർ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ, അതായത് സൂംബ, യോഗ, MMA, സ്പോർട്സ് അതേപോലെയുള്ള പല ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്ന വഴി തന്നെ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസിനും വളരെയധികം സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽ, അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഞ്ചുറീസും വളരെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണെങ്കിൽ അവരെ ആ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്ന ആ ലെവലിലേക്ക് തിരിച്ച് റീഹാബ് ചെയ്ത് വിടുന്ന ഒരു വിഭാഗമാണ് സ്പോർട്സ് മെഡിസിൻ. അത് ട്രീറ്റ്മെൻറ്റ് മസിൽ സ്ട്രെങ്ത്തിന് എക്സസൈസ് വഴിയാവാം, അതേപോലെ തന്നെ സർജറീസ് വഴിയാവാം. അപ്പോൾ ഈ രീതിയിലെല്ലാം ആക്റ്റീവാക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഉദ്ദേശം.
0: അതോടൊപ്പം തന്നെ നമ്മളിന്ന് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഈ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതും ശരിക്കും നമുക്ക് സ്പോർട്സ് മെഡിസിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാൻ കഴിയുമോ? കാരണം കായിക താരങ്ങൾക്ക് ഇത്തരം വലിയ സർജറികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ മികവ് കായിക രംഗത്ത് നിലനിർത്താൻ സാധിക്കാറുണ്ടോ? എങ്ങനെയാണ്
1: ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്? സ്പോർട്സ് മെഡിസിൻ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ടോപ്പിക്സാണ്. കാരണം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധി മാറ്റിവെക്കുന്ന രീതിയാണ്. അതിപ്പം ഓരോ സന്ധികളും ഷോൾഡർ, നീ, ഹിപ്പ്, അതേപോലെ റയറായിട്ട് ആങ്കിള്, എൽബോ തുടങ്ങിയ സന്ധികളെല്ലാം മാറ്റിവെക്കാറുണ്ട്. ഇത് ഒരു അസുഖത്തിന്, അതായത് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന കാർട്ടിലേജിനുണ്ടാകുന്ന തേയ്മാനം മൂലം തീരെ നടക്കാൻ പറ്റാത്തതും ഒരവസ്ഥയിലേക്ക്, അതായത് കാലുകൾക്കുണ്ടാകുന്ന വളവുകൾ, ഹിപ്പിനുണ്ടാകുന്ന ജോയിൻറ്റ് ഡാമേജസ് ഒക്കെ മൂലം ചെയ്യുന്നതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസ്. സ്പോർട്സ് മെഡിസിൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്പോർട്സ് മെഡിസിൻ യൂഷ്വലി യങ് പേഷ്യൻസിനാണ് വരുന്നത്. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്സ് യൂഷ്വലി എൽഡർലിയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ വന്ന രോഗികൾക്ക് ചെറുപ്രായത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുണ്ട്.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, നമുക്ക് ആ കോൾ കണക്റ്റ് ആവുന്നില്ല തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചോക്കാം. ഹലോ,

0: നമുക്ക് ആ കോൾ കിട്ടിയില്ല.
1: നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചായിരുന്നു. സാധാരണ ഈ കായിക താരങ്ങൾക്ക് ഈ സന്ധി മാറ്റിക്കൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ രംഗത്ത് ആ മികവ് പുലർത്താൻ പറ്റാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു കാൽമുട്ടിൽ ഒരു ഇഞ്ചുറി വന്നു, അതല്ലെങ്കിൽ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്തു, അവർക്ക് പിന്നീട് അത്തരമൊരു ഫുട്ബോളർ, ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലമാണല്ലോ, അങ്ങനെ അവർക്ക് ആ രംഗത്ത് പിന്നെയും ശോഭിക്കാൻ കഴിയുമോ?
2: ഞാൻ പറഞ്ഞ പോലെ ജോയിൻ റീപ്ലേസ്മെൻറ്റ് സർജറി കൂടുതലായിട്ടും പ്രായമുള്ള ആൾക്കാരിലാണ് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത്. ഒരു 60 വയസ്സ് 65 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് ഇപ്പം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ, വേദന ഉണ്ടാകുമോ, തീരെ ബുദ്ധിമുട്ടൊരവസ്ഥയിലേക്ക് വരുമോ എന്നൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ചിലയിടത്ത് എൻ്റെ ബന്ധുവിൽ ഒരാൾ ചെയ്തു എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ സർജറിയിലോട്ട് ആലോചിക്കുന്നത് ഇത്തിരി കൂടുതലായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെയുള്ളവരോട് ഞാൻ സാധാരണ പറയാറുള്ളത് ഇപ്പോഴത്തെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പഴയ കാലത്തേക്കാളും ഒത്തിരി വ്യത്യാസപ്പെട്ട് കഴിഞ്ഞു. കാരണം മോസ്റ്റ് മോഡേൺ ടെക്നിക്സും അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ മെഡിക്കൽ ഫീൽഡൊക്കെ വന്നതോടുകൂടെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസ് വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സർജറിയായി മാറിക്കഴിഞ്ഞു.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ഇന്നത്തെ വിഷയം അറിയാമല്ലോ അല്ലേ?
3: ഈ മുട്ടുവേദന സാറേ, എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നേ.
2: ആ പറഞ്ഞോളൂ.
3: എനിക്ക് സന്ധിവാദം വന്നതാണ്.
2: ആമവാദമായിരുന്നു.
3: ഒരു കാലിന് ഇതേപോലെ നീര് വന്നിട്ട് അത് ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോ മാറിപ്പോ ഇടത് കാല് ഇതേപോലെ വളഞ്ഞിരിക്കുന്നു, വിറന്ന് നടക്കാൻ പറ്റുന്നു.
2: എത്ര വയസ്സുണ്ട്? പേര് പറഞ്ഞേ. പേരെന്താണ്?
3: ഗീത.
2: ഗീതക്ക് എത്ര വയസ്സുണ്ട്?
3: 54 വയസ്സ്.
2: വാദം എന്നാണ് കണ്ടുപിടിച്ചേ? എത്ര വയസ്സിലാണ്?
3: അത് ഒരു 10-12 വർഷത്തോളം മാറിയതായിരുന്നു. പുതിയതായി ആയുർവേദ ഹോസ്പിറ്റലൊക്കെ കിടന്ന് മാറി.
2: മുട്ടുകളിലാണ് ആദ്യമായിട്ട് കണ്ടത്?
3: ആദ്യം ജോയിന്റ് വേദനയായിരുന്നു.
2: ആ പല ജോയിന്റ്സിനും പെയിൻ ഉണ്ടായിരുന്നു, അതേപോലെ മുട്ടിന് വന്നു. ഒരു മുട്ടിന് ഇഞ്ചക്ഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞേ. അതിനുശേഷം മറ്റേ മുട്ടിലും വരുന്നുണ്ടോ? വാദസംബന്ധമായ മരുന്നുകൾ ഇപ്പൊ കഴിക്കുന്നുണ്ടോ?
3: അതിപ്പോ നിർത്തി. ഇത് മാറ്റം നിർത്തി. മുട്ടുവേദന വന്നപ്പോ എലൂര്
2: ഗീത ചെയ്യേണ്ട എന്നാന്ന് വെച്ചാല് ഇപ്പൊ ഒരു സന്ധിക്ക് വാദസംബന്ധമായ അസുഖം കൂടുതലായിട്ട് വന്നിട്ട് അതിന് വളവോ ജോയിന്റ് ഡാമേജോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഏത് ഗ്രേഡിലാണ് വാദം വന്നിരിക്കുന്നതെന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടി വരും. അപ്പൊ എക്സ്റേയും കണ്ടിട്ട് കൂടുതൽ വളവാണെന്നുണ്ടെങ്കിൽ മുട്ടിന് അതിൻ്റെതായ സർജറികൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ വാദസംബന്ധമായ അസുഖം ഇപ്പൊ ബ്ലഡിൽ അതിൻ്റെ ആക്ടിവിറ്റി ലെവല് കണ്ടുപിടിച്ചതിന് ശേഷം ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും.
3: അതെ അതെ
2: അതെ അതെ. ആ മരുന്ന് വാദസംബന്ധമായി ഇപ്പം ആമവാദം മരുന്നവർക്ക് മരുന്ന് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്ത് കഴിക്കേണ്ടി വരും, ആക്ടിവിറ്റി ലെവല് കുറച്ച് വെക്കേണ്ടി വരും. ഒരു സന്ധിക്ക് കൂടുതലായിട്ട് ഡാമേജ് വന്നെങ്കിൽ തീർച്ചയായിട്ടും എക്സ്റേ കണ്ടതിന് ശേഷം നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയും. കൂടുതലായിട്ട് വളവ് ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യുന്ന സർജറീസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ആ അത് നടക്കാൻ ബുദ്ധിമുട്ടും മരുന്നിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിവർന്ന് നടക്കാൻ പറ്റും, അപ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യും. ആ
1: ഓക്കെ ഗീത, വിളിച്ചതിൽ വളരെ നന്ദി.
2: താങ്ക് യു.
1: ഇത് ഡോക്ടർ, ഇത് ശരിക്കും ഒരു റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണോ?
2: അതെ. ഗീതയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആമവാദ സംബന്ധം ഒത്തിരി രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഓൾമോസ്റ്റ് 300-400 ടൈപ്പ് വാദങ്ങളുണ്ട്. അപ്പം ജനറലി നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനിൽ കൂടുതലായിട്ട് കാണുന്ന വാദങ്ങളാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതേപോലെ തന്നെ വേറെ സന്ധികൾക്കുണ്ടാകുന്ന വാദങ്ങൾ, SLE മുതൽ ലൂപ്പസ് മുതലുള്ള വാദങ്ങൾ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റീവ് കണ്ടീഷനാണ്.
1: മുട്ടിൻ്റെ
2: അതെ അതെ ആങ്കിലോസിസ്, സ്പോണ്ടിലൈറ്റിസ് മുതലായ പല വാദരോഗങ്ങളും.

0: കാണുന്നത്. അപ്പം ഗീതയെ സംബന്ധിച്ച് അതൊരു ആമവാദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് ആമവാദത്തിൻ്റെ മരുന്നുകൾ ഒരിക്കലും നിർത്താൻ പാടില്ല. പക്ഷേ ജോയിൻ്റെ ഒരു ഡാമേജ് വന്നു പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടി വരും.
1: ഇത് ശരിക്കും നമുക്ക് ഇത് വരാൻ കാരണം ഇവർക്ക് ഒരു അങ്ങനെ ഒരു കാരണം പറയാൻ പറ്റുമോ? ഇത് പാരമ്പര്യമാണോ അതല്ലെങ്കിൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ അങ്ങനെ വരുന്നതാണോ?
0: തീർച്ചയായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ജന്മനാ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഒരു ഒരു സമയത്ത് ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ് ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സമയത്ത് അത് കൂടുതലായിട്ട് ഫ്ലെയറപ്പ് ചെയ്യും. അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടുപിടിച്ചതിന് ശേഷം ആ മരുന്നുകൾ നിർത്താതെ തന്നെ ആക്ടിവിറ്റി ലെവൽ കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് മുട്ടിനുണ്ടാകുന്ന തേയ്മാനം ഡീജനറേറ്റ് കണ്ടീഷനാണ്. പ്രായത്തിലുണ്ടാകുന്ന എല്ലാവർക്കും ഇപ്പം നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ എല്ലുകൾ തൊലിക്ക് ചുളിവുകളുണ്ടാകുന്ന പോലെ തന്നെ എല്ലിന് കട്ടി കുറയുന്നതും സന്ധികൾക്ക് തേയ്മാനം വരുന്നത് നോർമലാണ്. യൂഷ്വലി 50 കഴിഞ്ഞ ഫീമെയിൽസിലും 60 കഴിഞ്ഞ ആണുങ്ങൾക്കും ഇത് കൂടുതലായിട്ട് കാണാം. അതുപോലെ കാർട്ടിലേജ്, അതായത് തരുണാസ്ഥി തേഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്.
1: നമുക്ക് സാധാരണ ഇപ്പോൾ ഇതിൽ ഈ വിളിച്ച വ്യക്തി പറയേണ്ട ഒരു ഇഞ്ചക്ഷൻ എടുത്തു വന്ന് ആ ചികിത്സാ രീതി എന്താണ് ശരിക്കും?
0: ഇപ്പോൾ ജോയിൻസിന് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് പല രീതിയിലുണ്ട്. സാധാരണ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിനകത്ത് PRP ഇഞ്ചക്ഷൻ, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചക്ഷൻ, GFC ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ മുട്ടിനകത്ത് നമ്മുടെ ഒരു ഫ്ലൂയിഡുണ്ട്, സൈനുവൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഹൈലറോണിക് ആസിഡ്, അതേപോലെ ഇതിൻ്റെ കോമ്പിനേഷൻസ്, പിന്നെ സ്റ്റിറോയിഡ്, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ജോയിൻസിന് കൊടുക്കുന്നത്. അതായത് മുട്ട്, ഇടുപ്പ്, ഷോൾഡർ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഇഞ്ചക്ഷൻ വഴി, ഇപ്പോൾ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിനകത്തുള്ള തരുണാസ്ഥിയുടെ ഹീലിങ്ങിന് ബെറ്റർ ആക്കും, അതേപോലെ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനത്തെ ഇഞ്ചക്ഷൻ വഴി ഒരു ശാശ്വതമായ പരിഹാരമല്ല, അപ്പോഴത്തേക്കുള്ളൊരു ആശ്വാസം എന്നുള്ള നിലയിൽ കിട്ടും. പിന്നെ ഓരോ ഗ്രേഡ് അനുസരിച്ചിരിക്കും, എത്ര തേയ്മാനം വന്നു എന്നനുസരിച്ചാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫിക്സ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ മതിയോ അതിനുശേഷം സർജറി വേണോ എന്നുള്ളത്.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: മോഡേൺ മെഡിസിനിൽ 90 വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാൽമുട്ട്, ഇടുപ്പ്, തോൾ സന്ധി രോഗാവസ്ഥകൾ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കുന്നു. കൺസൾട്ടേഷൻ ബുക്കിംഗിന് വിളിക്കൂ 9072458550.
1: ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഈ തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ, ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446454588888. മറ്റൊരു നമ്പറുണ്ട്, 24263877. 0484 എന്ന കോഡ് ചേർത്ത് 24263877 എന്ന നമ്പറിലും ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ കുര്യാക്കോസ് കാരമനാണ്. അദ്ദേഹം ഇന്ന് സംസാരിക്കുന്ന വിഷയം ജോയിൻ റീപ്ലേസ്മെൻറ്റ് സർജറി, അതായത് സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. അതോടൊപ്പം തന്നെ സ്പോർട്സ് മെഡിസിനെ കുറിച്ചുള്ള സംശയങ്ങളും അദ്ദേഹം ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചായിരുന്നു. സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കുറച്ച് പ്രായം ചെന്നിട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ഇതിൻ്റെ കാരണങ്ങൾ, ഒരു അവസ്ഥകൾ നമുക്ക് പറയാമോ? സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഏത് അവസരത്തിലാണ് വേണ്ടി വരുന്നത്?
0: സാധാരണഗതിയിൽ നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് മുട്ടിന് തേയ്മാനം, ജോയിൻസിന് തേയ്മാനം വരുന്ന ഒരവസ്ഥയെ ഗ്രേഡ് ചെയ്യാറുണ്ട്, Grade 1, 2, 3, and 4. അപ്പോൾ യൂഷ്വലി തീരെ തേഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതായത് കാർട്ടിലേജ് തേഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ മരുന്നിനെ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ മുട്ടിന് ജോയിൻസിന് വളവുകളുണ്ടാകുന്ന ഒരവസ്ഥയിലോ, അതായത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആക്ടിവിറ്റീസോ ഡെയിലി ലിവിങ്ങിലൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻസ് വരുന്ന ഒരവസ്ഥയിലാണ് സാധാരണ ജോയിൻ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡിലൊന്നും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അത് എക്സസൈസ് വഴിയോ സാധാരണ രീതി കൊടുക്കുന്ന മരുന്നുകൾ വഴിയോ പേഷ്യൻറ്റിന് ഇമ്പ്രൂവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. തീരെ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് വളരെ ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്.
1: സാധാരണ ഇത്തരം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാലിൽ മാത്രമായിട്ടാണോ ചെയ്യാറുള്ളത്, അതോ രണ്ട് കാലിൽ? നമുക്കിപ്പോൾ നമുക്കൊരു കോളിൽ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ.
3: ഹലോ,
1: ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM ലൈനാണ്, സംശയം ചോദിച്ചോളൂ.
3: എനിക്ക്
0: നടുവേദന
3: പറഞ്ഞാ, നടുവല്ല, ഇരിക്കൂലേ, ഇരുന്ന് കഴിഞ്ഞ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഇരിക്കണ ഭാഗം വേദന, പിന്നെ ഇപ്പൊ മുട്ട് വേദന.
0: എത്ര നാളായിട്ടുണ്ട്? എത്ര നാളായിട്ടുണ്ട്?
3: ഇതിപ്പോ ഒരു വർഷം. എനിക്ക് കയ്യിലാണ് ജോലി,
0: ഇരിക്കും,
3: അതാണ്.

0: ആ കൂടുതലായിട്ട് ഇടുപ്പിൻ്റെ ഭാഗത്തും മുട്ടിനുമാണ് ബുദ്ധിമുട്ടല്ലേ.
1: മുട്ടിനാണ്.
0: ആ എന്തെങ്കിലും വാതരോഗ സംബന്ധമായ അസുഖം എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, അതൊന്നുമില്ല.
0: ഇല്ല. എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? ആ നടുവിന്റെ വേദന തൊടവഴി താഴോട്ട് വരുന്നുണ്ടോ? ആ തൊടവഴി താഴോട്ട് ഇറങ്ങുകയാണോ മുട്ടിന് വേറെ രീതിയിൽ വേദനയാണോ?
1: ഇല്ല, മുട്ട് മാത്രമേ ഉള്ളൂ.
0: മുട്ടിന് നീരോ എന്തെങ്കിലും ഉണ്ടോ?
1: നീരൊന്നുമില്ല.
0: നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പം സാധാരണഗതി നമ്മൾ ലോങ് ആയിട്ട് ഒത്തിരി നേരം ഇരുന്നുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാ ജോയിൻസിനും വരാം. അപ്പോൾ സാധാരണഗതി കുറച്ച് നേരം ചെയ്തിട്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കുകയും കുറച്ച് എക്സസൈസുകൾ കാര്യങ്ങളുമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരണം മസിൽ സ്ട്രെങ്ത്തൊക്കെ. പിന്നെ ഒത്തിരി നാളായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും വാതരോഗ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയണം. പിന്നെ ഏത് ജോയിൻ്റാണേലും ഒരു പരിധി കൂടുതൽ കുറച്ച് നാളത്തേക്ക് വേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു എക്സ്റേ എടുത്ത് ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് എക്സ്റേ എടുത്ത്. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 42 അല്ലേ. അപ്പോൾ ആക്ടിവിറ്റിയിലായാലും മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 20 to 30 minutes ബ്രിസ്ക്കായിട്ട് കൈ വീശി നടന്ന് എല്ലാ ജോയിൻസും മൊബിലൈസ് ചെയ്ത് ഒരു ഗ്ലാസ് വാട്ടർ വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് അനങ്ങുന്ന വഴി പിന്നെ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരാം. അപ്പം ഡോക്ടറെ കണ്ട് പരിശോധിച്ച് തേയ്മാനമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ.
2: നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരോട് കൈവീശി ബ്രിസ്ക് വാക്കിംഗ് വേണം, വ്യായാമം വേണമെന്ന്. അതേസമയം റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരോട് ആക്ടിവിറ്റി കുറയ്ക്കാനും പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം?
0: ആക്ടിവിറ്റി റൂമറ്റോയിഡ് പേഷ്യൻസ് യൂഷ്വലി ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്നുള്ള നിലയിലാണ് വരുന്നത്. അത് ആക്ടിവിറ്റി ലെവലിൽ തീരെ കുറയ്ക്കാനല്ല പറഞ്ഞത്, എന്നു വെച്ചാൽ ഡിസീസ് ആക്ടിവിറ്റിയാണ് കുറയ്ക്കാൻ പറഞ്ഞത്. ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് യൂഷ്വലി നമ്മൾ ജോയിൻസ് വെറുതെ വെച്ചാൽ സ്റ്റിഫായി പോകും. അപ്പോൾ അവർക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ് സാധാരണ വരുന്നത്. രാത്രി ഉറങ്ങിയ ശേഷം ഒരു ജോയിൻറ്റ് നേർക്കെട്ട് കയറി വന്ന് രാവിലെ സ്റ്റിഫായിട്ടിരിക്കുന്നത്. മൊബിലൈസേഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം.
2: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
0: സർ. നമസ്കാരം.
2: ആ ഡോക്ടർ കുര്യാക്കോസ് കാരമനുണ്ട്, സംശയം ചോദിച്ചോളൂ.
0: ഞാനേ
3: എന്റെ ഒരു കൈയിന്റെ കഴുപ്പത്തി ചോദിക്കാനായിരുന്നു. കൈ എനിക്ക് മുട്ടിന് ഭയങ്കര വേദനയാണ്. കുറച്ചു നാളായിട്ട്
0: കൈമുട്ടിന്
3: കുറച്ചുനേരം കൈ ഇങ്ങനെ വെറുതെ ഇട്ട് വെക്കുമ്പോ എന്നാണ്, എന്നിട്ട് പിന്നെ പെട്ടെന്ന് കൈയൊന്ന് മൂവ് ചെയ്യുമ്പോഴേക്കും പിന്നെ എനിക്ക് പറ്റില്ല. പിന്നെ കൈ കൊണ്ട് ഒരു മറ്റേ കൈ കൊണ്ട് പൊക്കിട്ടോണോ അതെന്ന്.
0: കൈമുട്ടിന്റെ അകത്താണോ പുറത്താണോ ബുദ്ധിമുട്ട്?
3: അകത്താണ് വേദന. എന്റെ മുട്ടിന്റെ ആ മുട്ടിന്റെ അവിടെ
0: നീരുണ്ടോ ഭാഗത്ത്?
3: നീരൊന്നുമില്ല.
0: എത്ര നാളായിട്ടുണ്ട്?
3: അതിപ്പോ എനിക്ക് ഒരു 2-3 മാസമായിട്ട് അത് ഞാൻ മരുന്ന് കഴിക്കുമ്പോ അത് കുറയും. അത് കഴിഞ്ഞ് അത് മരുന്ന് നിർത്തി കഴിയുമ്പോ അത് പിന്നെയും വരുവാണ്.
0: ഈ ഒരു എൽബോ ജോയിന്റിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ശരീരത്തിൽ?
3: ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ.
0: എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നോ?
3: എക്സ്റേ ഒന്നും എടുത്തിട്ടില്ല.
0: തുണി പിഴിയുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് കൂടുതലാണോ? തുണി പിഴിയുക, ഭാരം എടുക്കുക, ബക്കറ്റ് എടുക്കുക?
3: നിങ്ങളുടെ
0: കേട്ടത് വെച്ചിട്ട് ഗോൾഫേഴ്സ് എൽബോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. അതായത് കൈക്കുഴയ്ക്ക് ഉൾഭാഗത്ത് മസിൽസ് വന്ന് ടെൻഡനായിട്ട് ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് ടെൻഡിനൈറ്റിസ് വന്നിരിക്കുന്നതാണ്, നേർക്കെട്ട് വന്നിരിക്കുന്നതാണ്. അത് യൂഷ്വലി മരുന്നിലും ബ്ലഡ് നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ മരുന്നുകളും കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസും വഴി ഇമ്പ്രൂവ് ചെയ്ത് പോകാവുന്നതാണ്. അതായത് വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് കൊടുത്ത് ഫിസിയോ ചെയ്ത് റീഹാബ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കുറച്ചിട്ട് എക്സസൈസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. യൂഷ്വലി അങ്ങനെ വരുന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ കുറച്ച് വാല്യൂസ്, അതായത് എന്തെങ്കിലും നേർക്കെട്ടുണ്ടാകാവുന്ന കണ്ടീഷൻസ് നിങ്ങളുടെ ബ്ലഡിലുണ്ടോ എന്നുള്ളത് തീർച്ചയായും നോക്കിയ ശേഷം മാത്രമേ മരുന്നിൽ വ്യത്യാസപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ.
3: നരമ്പിന്റെ ഉള്ളിൽ കൂടെ നല്ല വേദന, കട്ടുകൾക്ക് കടച്ചിൽ പോലെയാണ്.
0: എന്ത് ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ?
3: ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫാണ്.

0: പക്ഷെ ഈ തണുപ്പ് പോകുന്ന
1: ടൈമില്
0: ആ സമയത്ത് എനിക്ക് കാല് വേദന വന്നപ്പോ ഞാൻ ഫിസിയോതെറാപ്പിനെ കാണിച്ചു. ആ ഡോക്ടർ എക്സസൈസ് പറഞ്ഞു തന്നപ്പോ അപ്പൊ തന്നെ ആ വേദന കുട്ടിയുടെ വേദനയൊക്കെ വരുമ്പോ ഞാൻ ആ എക്സസൈസ് ചെയ്യുമ്പോ എനിക്ക് അതങ്ങനെ മാറാറുണ്ട്. പിന്നെ നല്ല തണുപ്പൊക്കെ വന്ന ടൈമിലൊക്കെ ആകുമ്പോ നല്ല വേദന.
1: നമ്മൾ ഈ ഒന്നാമത് ഈ തണുപ്പ് കാലമായതുകൊണ്ട് നമ്മൾ എല്ലാ ജോയിൻസും മൊബിലൈസ് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക്

0: ഈ ഒരു കൈമ തന്നെയല്ല, മുമ്പ് എനിക്ക് കൈക്ക് ഒരു സർജറി ചെയ്തിട്ടുണ്ട് കൈ ഒടിഞ്ഞിട്ടേ, പിന്നെ സ്റ്റീലിട്ട് വെക്കാണ്. അപ്പൊ ഡോക്ടർ അത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു
1: ഡോക്ടർ. അതുമായിട്ട് ബന്ധം വരാൻ സാധ്യതയില്ല, ഇത് ടെൻഡിനൈറ്റിസ് ആയിട്ട് തന്നെയാണ്. അതിന് കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്, നമ്മുടെ പ്രത്യേകമായിട്ട് കൈക്കുഴക്കി ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യുന്ന വഴി വളരെയധികം വ്യത്യാസം വരും. പിന്നെ വീട്ടിൽ ചെരുപ്പിടുക, തണുപ്പടിക്കരുത്, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, തണുത്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക, രാത്രി കിടക്കുമ്പോൾ ഫാൻ കൂട്ടിയിട്ടോ എ സി ഇട്ടോ കിടക്കാതിരിക്കുക, ഫാൻ്റെ അടിയിൽ കട്ടിൽ മാറ്റി ഭിത്തിയോട് ചേർത്തിടുക, അപ്പോൾ തണുപ്പ് കമ്പിളി പതുപ്പ് ഇട്ട് പൊതച്ചും കൂടി കിടക്കുക. അങ്ങനത്തെ ആ കാര്യങ്ങൾ ചെയ്യുന്ന വഴി ശരീരത്തിനോട് തണുപ്പടിക്കാതിരിക്കുക, നിലത്ത് കിടക്കാതിരിക്കുക, കട്ടിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ. ഒരു ഓർത്തോപെഡിക് സർജനെ കാണുക എന്നുള്ളതാണ്.
2: ഓക്കെ, വിളിച്ചത് വളരെ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: മോഡേൺ മെഡിസിനിൽ 90 വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാൽമുട്ട്, ഇടുപ്പ്, തോൾ സന്ധി രോഗാവസ്ഥകൾ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കുന്നു. കൺസൾട്ടേഷൻ ബുക്കിംഗിന് വിളിക്കൂ 9072458550.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ്എംഎത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറയുന്നുണ്ടായി ഡോക്ടർ, ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരുമെന്നൊക്കെ. ഈ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്താണ് ശരിക്കും ഇത്തരം അസുഖങ്ങളിൽ?
1: ഒരു സ്പോർട്സ് സർജനെ സംബന്ധിച്ച് ഫിസിയോതെറാപ്പിയുടെ റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഹാഫ് ഡോക്ടറിൻ്റെ ഹാഫ് ഫിസിയോതെറാപ്പിസ്റ്റിനെ നമ്മൾ യൂഷ്വലി പറയുക. കാരണം ഓപ്പറേറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിനെ ആ ഫുൾ ഫിറ്റ്നസ്സോടുകൂടെ സ്പോർട്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതേപോലെ തന്നെ ഇപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിനെ ഡെയിലി ലിവിങ്ങിലേക്ക് നോർമലായിട്ട് നടത്തിക്കുക എന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പം ഇത് നമ്മൾ യൂഷ്വലി ഇപ്പം മുട്ടിന് സാധാരണ സംഭവിക്കുന്നവരാണ് ലിഗമെൻ്റ് ഇഞ്ചുറീസ്. അപ്പോൾ യൂഷ്വലി സ്പോർട്സ് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കുന്നവർ, വോളിബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ നീ ട്വിസ്റ്റ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു പരിക്കാണ് എ സി എൽ ഇഞ്ചുറി. ഇഞ്ചുറി ഈ എ സി എൽ റീകൺസ്ട്രക്ഷൻ ആണ് യൂഷ്വലി ചെയ്യുന്നത്. കീ ഹോളായിട്ട് ആർത്രോസ്കോപ്പി എ സി എൽ റീകൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഉള്ള മീൻസ് യൂഷ്വലി കാണുന്ന ഒരു പ്രശ്നം ഈ പേഷ്യൻസിനെന്ന് വെച്ചാൽ തൊടയുടെ അളവുകളൊക്കെ അങ്ങ് കുറഞ്ഞു പോകുക എന്നുള്ള, അതായത് ക്വാഡ്രിസെപ്സ് മസിൽസ്, ഹാംസ്ട്രിങ് മസിൽസ്, കാഫ് മസിൽസ് ഒക്കെ സ്ട്രെങ്തനിങ് മീൻസ് അതിൻ്റെ വേസ്റ്റിംഗ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കാലിലെ മസിലുകളുടെ സ്ട്രെങ്ത് ഈക്വലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ യൂഷ്വലി ഒരു കാലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഉപയോഗിക്കാത്തത് മൂലം അതിൻ്റെ മസില് ശോഷിച്ചു പോകും. അപ്പോൾ സർജറി ചെയ്തതുകൊണ്ട് മാത്രം പൂർണ്ണമാവുന്നില്ല, ആ പേഷ്യൻറ്റിനെ കൃത്യമായ സമയത്ത് വിളിച്ച് അവരുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് ഓരോ സമയത്തും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ്, ജിം ട്രെയിനിങ് എക്സസൈസ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് എല്ലാം ചെയ്ത് തിരിച്ച് ഫിറ്റാക്കുന്നത് വഴി, ഈ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്നത് വഴി മാത്രമേ അവർ കംപ്ലീറ്റ് ഫിറ്റ്നസ്സിൽ ആ പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
2: നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കൈക്ക് വേദന അതല്ലെങ്കിൽ കാലിന് വേദന ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മളത് അനക്കാതിരിക്കുകയാണോ വേണ്ടത്, അതോ കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണോ വേണ്ടത്, എക്സസൈസ് ഒക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെ ഒരു വേദനയുള്ള ഒരു വ്യക്തിക്ക്?
1: അത് അതായത് വേദന എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, അക്യൂട്ട് പെയിൻ, രണ്ട് ക്രോണിക് പെയിൻ. അക്യൂട്ട് കണ്ടീഷൻസിൽ, അതായത് എന്തെങ്കിലും ഒരു പരിക്ക് ആയിട്ട് ഒരു വേദന ജോയിൻറ്റ് പെയിൻസ് വരുവാണെങ്കിൽ യൂഷ്വലി നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ റൈസേ മാനേജ്മെൻ്റ് എന്നാണ്, റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, ഇലവേഷൻ ആൻഡ് അനാൾജസിക്സ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആദ്യം ഒരു സമയത്ത് ഐസ് വെച്ച് റെസ്റ്റ് എടുത്ത്, ഇപ്പോൾ ഒരു ഫ്രാക്ചർ എന്നുള്ള രീതിയിലൊരു സിവിയർ കണ്ടീഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഇമ്മൊബിലൈസേഷൻ പ്രോട്ടോകോൾ എന്ന നിലയിൽ ചെറിയ പ്ലാസ്റ്ററോ ബാൻഡേജോ എന്തെങ്കിലും കൊടുക്കും. അതിനുശേഷം കാല് പൊക്കി വെച്ച് നീര് കുറഞ്ഞ് ഐസ് വെച്ചതിന് ശേഷം ചെറിയ മരുന്ന് കാര്യങ്ങളുമായിട്ട് വേദന കുറയുന്ന സമയത്ത് മൊബിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളത്. ക്രോണിക് കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ വേദന വന്നു എന്നുള്ളത് അനുസരിച്ച് അതൊരു ഇൻഫെക്ഷൻ ആവാം, ഡീജനറേറ്റീവ് അസുഖങ്ങളാവാം, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ വേറെ ഏതൊരു ഇഡിയപ്പതി കണ്ടീഷൻ ആവാം. അപ്പോൾ അതിലേക്ക് കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഡയഗ്നോസിസ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കത്തുള്ളൂ.
2: എന്ന് പറഞ്ഞാൽ കുറേ കാലം ആയി നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ നമ്മളത് എന്താണ് വേദനയുടെ കാരണം എന്ന് മനസ്സിലാക്കി വേണം
1: തീർച്ചയായിട്ടും
2: വ്യായാമത്തിലേക്ക് നീങ്ങാനായിട്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: മോഡേൺ മെഡിസിനിൽ 90 വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാൽമുട്ട്, ഇടുപ്പ്, തോൾ സന്ധി രോഗാവസ്ഥകൾ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കുന്നു. കൺസൾട്ടേഷൻ ബുക്കിംഗിന് വിളിക്കൂ 9072458550.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം എത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9446454548.

0: 8 8 0484 എന്ന കോഡ് ചേർത്ത് 2426397 അതല്ലെങ്കിൽ 2426387 എന്നീ നമ്പറിലും വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് കാൽമുട്ട് വേദനയെക്കുറിച്ചും കാലിനുണ്ടാകുന്ന വേദനയെക്കുറിച്ചൊക്കെയാണ്. ഇതല്ലാതെ ഉണ്ടാകുന്നൊരു വേദനയാണ് ഷോൾഡർ പെയിൻ, തോൾ വേദന. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്ന് പറയുമ്പോൾ എന്തായിരിക്കാം ഈ തോൾ സന്ധിയിലുണ്ടാകുന്ന വേദനകൾക്ക് കാരണമായിട്ടുള്ളത്?
1: സാധാരണ തോളിലുണ്ടാകുന്ന പരിക്കുകൾ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ഒരു പേഷ്യൻ്റ് എന്നെ കാണാൻ വരുന്നത് ഒന്ന് വേദനയായിട്ട്, രണ്ട് വീക്ക്നെസ്സായിട്ട്, അതായത് തോള് കൈപൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ, മൂന്ന് സ്റ്റിഫ്നെസ്സായിട്ട്, അതായത് ഉറച്ചു പോകുന്ന ഒരു കണ്ടീഷൻ. ഇങ്ങനെ ഒരു മൂന്നായിട്ട് തരംതിരിക്കാം. ഏജ് റിലേറ്റഡ് ആയിട്ട് രണ്ടായിട്ടും കൂടെ തിരിക്കും. കാരണം പ്രായമായവരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തോളിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്, അതായത് തോളിനുണ്ടാകുന്ന മസിലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻസിന് യൂഷ്വലി ഷോൾഡർ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരു നാല്
0: മസിലേക്ക് പോയിട്ട് വരും. ഡോക്ടർ, ഹലോ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
0: നമസ്കാരം. ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി പറയും.
1: ചോദിച്ചോളൂ.
2: ഞാൻ കമ്പ്യൂട്ടറിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നത് കൈക്ക് റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറയണത്. കൂടുതൽ സമയം നമ്മൾക്ക് ചെയ്തോണ്ടിരുന്നിട്ടാണ് പറയണത്. പക്ഷെ എനിക്ക് ജോലി
1: ചെയ്യാതിരിക്കാനായിട്ട് എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടാ ഇത്?
2: തുടങ്ങിയിട്ടൊരു 8 മാസമായി.
1: 8 മാസമായി.
2: അപ്പോഴൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും എന്നാ വേദന.
1: പെട്ടെന്നായിട്ട് തുടങ്ങിയതാണോ ഗ്രാജുവലി വന്നതാണോ?
2: ചെറുതായിട്ട് ആദ്യം ഉണ്ടായിരുന്നു.
1: ബ്ലഡ് ഒക്കെ നോക്കിയായിരുന്നോ? എന്തെങ്കിലും വാദസംബന്ധമായ അസുഖം ഉണ്ടോ എന്ന് നോക്കിയായിരുന്നോ?
2: വാദസംബന്ധമായ അസുഖം ഉണ്ടായിരുന്നില്ല.
1: എന്തായിരുന്നു?
2: കോവിഡിന് ശേഷം.
1: വേറെ ജോയിന്റ്സിന് പെയിൻ ഉണ്ട്? വേറെ ഇതിനു വേണ്ടി മെഡിസിൻ കഴിച്ചു, ഫിസിയോ ഒക്കെ ചെയ്തോ?
2: ഞാൻ ഒരു മാസത്തോളം ഹോസ്പിറ്റലിലൊക്കെ പോയി. നമ്മുടെ ചേർത്തല ടങ്കിയിൽ നാട്ടിലൊക്കെ പോയി
1: ചികിത്സിച്ചൊക്കെയായിരുന്നു. ഇതിൽ ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുത്തായിരുന്നോ?
2: ഇഞ്ചക്ഷൻ അങ്ങനെ എടുത്തായിട്ട് ഓർമ്മയില്ല. അവര് ഇങ്ങനത്തെ മറ്റേ പ്രകൃതി സംബന്ധമായ
1: വലത് കൈക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്? രണ്ട് കൈക്കും ഉണ്ടോ?
2: ഏറ്റവും കൂടുതൽ വലത് കൈക്കായിരുന്നു. വെള്ളം പോലും എടുത്തിന് ഉയർത്താൻ
1: പറ്റും. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ടെന്നീസ് എൽബോ വൺ ഓഫ് ദ കോമണസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇപ്പോൾ അത് കൂടുതലായിട്ട് കയ്യിൽ വെയിറ്റ് എടുക്കുക, സ്ട്രെയിൻ ചെയ്യുന്നത് വഴി മസിൽസ് ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഡനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലിറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വേദന വിട്ട് മാറണമല്ലോ. അപ്പോൾ അതിന് സാധാരണ ചെയ്യുന്നത് മരുന്നുകൊണ്ട് മാത്രം ഇത് മാറില്ല. മരുന്ന് കൊണ്ട് മാറും, പക്ഷേ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസാണ് അതിന്. ഇതിൻ്റെ തന്നെ ഞാൻ തൊട്ട് മുമ്പ് ചോദിച്ച ശ്രോതാവിനോട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. അത് റെഗുലർലി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ടെൻഡൻസ് കുറച്ചും കൂടെ സ്ട്രെച്ച്ഡ് ഔട്ട് ആവും. അപ്പോൾ ആ പെയിൻ റിലീഫ് വരും. അതുപോലെ തന്നെ സ്പ്ലിൻറ്റുകളുണ്ട്, ടെന്നീസ് എൽബോ സ്പ്ലിൻ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുവഴി അത് യൂസ് ചെയ്യുക. അതിന് കുറച്ച് ശേഷം ഇതിന് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, ഷോക്ക് വേവ്സ് തെറാപ്പീസ് ഉണ്ട്. ആ തെറാപ്പീസ് എടുക്കുന്നത് വഴി വളരെയധികം വ്യത്യാസങ്ങൾ പേഷ്യൻസിൽ കാണാറുണ്ട്. ബ്ലഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാദത്തിൻ്റെ സംബന്ധമായിട്ടുള്ള ആക്ടിവിറ്റി ലെവല് കുറച്ചിരിക്കണം. അതായത് ബ്ലഡിൽ ചേഞ്ചസ് വരുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് പെയിൻ മാറിക്കിട്ടത്തുള്ളൂ. അത് ബ്ലഡിൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. സോ യൂഷ്വലി ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ടിട്ട് അവർ കുറച്ച് ബ്ലഡിലെ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കും. അത് കൺട്രോൾഡ് ആണ്. നിങ്ങളെ സ്ട്രെച്ചിങ് അതിന് ഫിസിയോയ്ക്കും വിടും. എന്നിട്ട് റെഗുലർലി ഫോളോ അപ്പ് ചെയ്യണം. സാധാരണ ഇപ്പോൾ എൻ്റെ പേഷ്യൻസ് എല്ലാം ഇപ്പം മരുന്ന് കൊടുത്ത് ഫിസിയോ ചെയ്ത് അതിനുശേഷം ബ്ലഡിലെ പാരാമീറ്റേഴ്സ് നോർമലാണെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻസ്, ബ്ലഡിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കുറച്ച് മെഡിസിനോട് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്ത് പറയാം. തീരെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഒരു ഇഞ്ചക്ഷൻ ആ ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതാ മസിൽ വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി സ്ട്രെച്ചിങ് എക്സസൈസിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. തീരെ കുറവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ പടിപടിയായിട്ടാണ് ഇതിന് പോകുന്നത്. അപ്പോൾ ഓരോ തവണ റിവ്യൂ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ
0: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: മോഡേൺ മെഡിസിനിൽ 90 വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ

0: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാൽമുട്ട്, ഇടുപ്പ്, തോൾസന്ധി രോഗാവസ്ഥകൾ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കുന്നു. കൺസൾട്ടേഷൻ ബുക്കിംഗിന് വിളിക്കൂ 9072458550.
1: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തോൾ സന്ധിയിലുണ്ടാകുന്ന വേദനയും അതിന് കാരണങ്ങളെ കുറിച്ചുമായിരുന്നു. അപ്പോഴേക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. കോൾ കഴിഞ്ഞിട്ട് വരാം ഡോക്ടർ. ഹലോ ഹലോ, കേൾക്കാമോ? വ്യക്തമായി
2: ഹലോ.
1: വാദം ഒരുപാട് ടൈപ്പ്,
2: ഒരുപാട് ടൈപ്പുണ്ട്.
1: എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്?
2: ഹലോ, എന്നുവെച്ചാലെ പല രീതിയിലുള്ള വാദങ്ങളുണ്ട് നമുക്ക്. ഇപ്പം കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള പല രീതിയിലുള്ള സന്ധിവേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ അത് വാദമുണ്ടോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വാദത്തിൻ്റെ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് നന്ദി. നമ്മളപ്പോൾ പറഞ്ഞു വന്നത് തോൾ സന്ധി വേദനയും അതിൻ്റെ ശസ്ത്രക്രിയകളെയും കുറിച്ചായിരുന്നു. ഈ തോൾ സന്ധി വേദനയുടെ കാരണം ടെൻഡനൈറ്റിസ് ആയിരിക്കുമോ, അതോ അത് ഈ പറഞ്ഞ പോലെ തേയ്മാനമായിരിക്കുമോ, അതിനെ കുറിച്ചൊന്ന് പറയാം. അത് ഓവർ യൂസ് ആയിരിക്കുമോ?
2: സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റൊട്ടേറ്റർ കഫ് ടിയേഴ്സ് ആണ്. യൂഷ്വലി നാല് മസിലുകളാണ് നമുക്ക് തോളിന് ബലം കൊടുക്കുന്നത്, അതായത് കൈ പൊക്കാനും ദൈനംദിന എല്ലാ കാര്യങ്ങളും ഓവർ ഹെഡ് ആക്ടിവിറ്റീസിലും പവർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ നാല് മസിലുകളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളും എല്ലുകളും എല്ലാം ബലക്കുറവ് വരുന്നത് വഴിയും ഈ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന വഴിയും മസിലുകൾക്ക് പൊട്ടൽ വരാം. അപ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടലാവാം, അത് അതേപോലെ തന്നെ കംപ്ലീറ്റ് ടയറുമാവും. നല്ല രീതിയിൽ പൊട്ടിയ ഒരു മസില് പൊട്ടിയ ഒരു ഷോൾഡർ വീക്കായിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ കൈ ഒന്ന് ഒരു മസിലാണ് പൊട്ടിയെങ്കിൽ കൈ പൊക്കാൻ പറ്റും, പക്ഷേ ബലം ഉണ്ടാകത്തില്ല. രണ്ട് മസിലുകളാണ് പൊട്ടുന്നതെങ്കിൽ കൈ പൊക്കാനായിട്ട് തീരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് സാധാരണ നമ്മൾ ആർത്രോസ്കോപ്പി കീ ഹോൾ വഴി, ആർത്രോസ്കോപ്പി സർജറി വഴി റൊട്ടേറ്റർ കഫ് റിപ്പയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾ വഴി തോളിൻ്റെ സന്ധിക്ക് നല്ല ബലം കൊടുക്കുന്ന രീതിയിൽ എത്തിച്ചേർക്കും. അതിനുശേഷം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ച് പൂർണ്ണ ശക്തിയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ യങ് പേഷ്യൻസിന് യൂഷ്വലി കാണുന്ന ഇൻസ്റ്റബിലിറ്റിയാണ്, അതായത് തോളിലുണ്ടാകുന്ന നമ്മുടെ തോൾ സന്ധി എന്ന് പറഞ്ഞാൽ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ചെറിയൊരു സോക്കറ്റും വലിയൊരു ബോളുമാണ്. അപ്പോൾ ആ സോക്കറ്റിന് സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ലേബർ എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ടിഷ്യൂ പൊട്ടിയ ശേഷം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കൈക്ക് എന്തെങ്കിലും കൂടുതൽ ആക്ടിവിറ്റീസ് ലെവലോ സ്പോർട്സോ ചെയ്യുന്ന സമയത്ത് തോൾ തെന്നിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി തോൾ തെന്നിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ ഈ ലേബറത്തിന് ടയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു കീ ഹോൾ ഓപ്പറേഷൻ വഴി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പൂർവ്വ സ്ഥിതിയിലേക്ക് അവർക്ക് എത്തിച്ചേരാവുന്നതാണ്.
1: സാധാരണ നമുക്ക് ഈ തോൾ സന്ധി മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ ഈ ബോളിംഗ് സോക്കറ്റ് ആകുമ്പോൾ?
2: തോൾ സന്ധിക്ക് സാധാരണ ഇത് റീപ്ലേസ്മെൻ്റ് ലെവലിൽ മൂന്നാല് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് പാർഷ്യൽ ഹെമി ഷോൾഡർ റീപ്ലേസ്മെൻറ്റ്, രണ്ട് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ്, മൂന്ന് റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് ആൻഡ് റീസർഫസിങ്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ കണ്ടീഷനും ഓരോ സർജറിയാണ് ചെയ്യുന്നത്. ഇപ്പം രണ്ട് ഭാഗം, അതായത് ഗ്ലീനോ ഹ്യൂമർ ജോയിൻ്റ് ആണ് ഈ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. രണ്ട് സ്ഥലം ഇപ്പം ഷോ ബോളിന് മാത്രമാണ് കേട് വരുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി റീസർഫസിങ് സർജറി ചെയ്യുന്ന വഴി പരിഹരിക്കാൻ പറ്റും. ഗ്ലീനോയിഡ് സൈഡും കൂടെ, അതായത് സോക്കറ്റും കൂടെ ഡാമേജ് വന്ന ആർത്രൈറ്റിക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻ്റ് എന്നുള്ള നിലയിൽ, അതേപോലെ തന്നെ റൊട്ടേറ്റർ കഫ് മസിൽ പൊട്ടിയവർക്ക് തേയ്മാനം വരുന്ന ഒരു ജോയിൻറ്റിന് സാധാരണ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ കണ്ടീഷൻ വെച്ചിട്ട് വ്യത്യാസം വരും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ചാൽ സാധാരണ സന്ധി തോൾ സന്ധിക്ക് തേയ്മാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് രാത്രി കിടക്കുന്ന സമയത്ത് വളരെയധികം വേദനയായിരിക്കും, നൈറ്റ് പെയിൻസ് വളരെ കൂടുതലായിരിക്കും, റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് വളരെയധികം വേദനകൾക്ക് കുറവും റേഞ്ച് ഇമ്പ്രൂവ് ചെയ്തും കാണുന്നുണ്ട്.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: ഓ, ഇനി ബസ്സിലൊക്കെ കയറണോ? എനിക്ക് വയ്യ, ഈ ഇടുപ്പ് വേദന.
0: നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ.
3: നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലോ? അവിടെ ഓർത്തോ വിഭാഗം ഉണ്ടോ?
0: പിന്നെ 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അസ്ഥിരോഗ വിഭാഗവുമുണ്ട് നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. മാത്രമല്ല വിദഗ്ധരായ ഡോക്ടർമാരുള്ള സ്പോർട്സ് മെഡിസിൻ, ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്.
3: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം കൺസൾട്ടേഷൻ ബുക്കിംഗിനായി വിളിക്കൂ 9072458550.

0: 8550.
1: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അനുകമ്പയുടെ സൗരഭ്യം.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM 89.9 വീണ്ടും സ്വാഗതം. നമ്മൾ ഈ സാധാരണ സന്ധി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേടുവന്ന ഡാമേജ്ഡ് പാർട്ടിക്കിൾസിനെ, ഡാമേജ് ബോഡി പാർട്സിനെ മാറ്റിയിട്ട് പകരം വേറെ എന്താ പറയുന്ന മെറ്റലിൻ്റെ അതല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന വയ്ക്കും എന്ന് പറയും. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കായിരുന്നു. അതിന് മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: അങ്കമാലി FM 89 പറഞ്ഞോളൂ.
3: ആ സാറേ, ഞാൻ
4: പറഞ്ഞോളൂ.
3: 58 വയസ്സുണ്ട് സാറേ. എനിക്ക് ഉപ്പൂറ്റ് വേദന, അത് വാദത്തിന്റെ വല്ല ആണോ എന്താണെന്ന് സംശയം ചോദിക്കാൻ വേണ്ടി.
4: എത്ര നാളായിട്ടുണ്ട്?
3: എനിക്കൊരു 3 മാസമായല്ലോ സാറേ തുടങ്ങിയിട്ട്.
4: ഒരു കാലിന് മാത്രമേ ഉള്ളോ?
3: ആ ഇടതേ കാലിന്റെ ഉപ്പൂറ്റിക്ക് മാത്രം.
4: നിങ്ങൾ വേറെ ജോയിന്റ്സ് എന്തെങ്കിലും വേദന ഉണ്ടോ?
3: ഇല്ല, എനിക്ക് നട്ടലിന്റെ ഇതുണ്ട്, ഒരെണ്ണം അടുത്തും രണ്ടെണ്ണം അകന്നു ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞത്. ജന്മനാലുള്ളതാണോ പറഞ്ഞത്?
4: നടുവിന്റെ വേദന കാലിലോട്ട് വരുന്നുണ്ടോ?
3: ഇല്ലില്ല, അതൊന്നും
4: അങ്ങനെയൊന്നുമില്ല. വേറെ ഷുഗർ പ്രഷർ, വേറെ എന്തെങ്കിലും അസുഖം, തൈറോയിഡിന്റെ അസുഖം?
3: പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഹോമിയോ മരുന്ന് കഴിക്കും.
4: ഭാരം കൂടുതലുണ്ടോ? വണ്ണം
3: കൂടുതലില്ല.
4: ഇപ്പം ഇത്രയും നാളായി സാധാരണ ഇത് ഉപ്പൂറ്റി വേദന ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞാൽ വേദന സാധാരണ മരുന്ന് കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കണം. താഴത്തെ
3: മരുന്നൊന്നും കഴിച്ചിട്ടില്ല സാറേ. ഞാൻ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ കാല് മുക്കി ഇരുന്നു കുറച്ച് ദിവസം. ഇന്നിപ്പോ ഇച്ചിരി നടന്നു ഞാന്. അപ്പൊ ഞാൻ നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഇച്ചിരി നടന്നപ്പോ ഇപ്പൊ വന്നപ്പോ കാലിന് നല്ല ഒരു വേദന.
4: വീട്ടിൽ ജോലി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ലില്ല, വീട്ടമ്മ തന്നെയാ.
4: വീടിനകത്ത് ചെരുപ്പിട്ടൊക്കെ നടക്കുന്നേ?
3: അല്ല, ഞാൻ ചെരുപ്പിടാറില്ല, വീടിനകത്ത് ഉപയോഗിക്കാറില്ല.
4: രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറഞ്ഞോളൂ. വാതരോഗമാണോ എന്ന് അറിയണമെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ടി വരും. അപ്പം സാധാരണ ഒരു ജോയിന്റിന് മാത്രമായിട്ട് വാദം അങ്ങനെ വരാറില്ല. പല ജോയിന്റ്സ് സാധാരണ സ്മോൾ ജോയിന്റ്സിനാണ്, കൈയുടെ വിരലുകൾ കോച്ചിപ്പിടുത്ത മുറുക്കം മുതലായവയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്.
3: അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല.
4: പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും വാദം ഉണ്ടോ?
3: നിങ്ങൾ
4: സംശയം ദൂരീകരിക്കണം എന്നുണ്ടെങ്കിൽ യൂഷ്വലി ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സാധാരണ ഇത് ഉപ്പൂറ്റി വേദന മാറണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യണം. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് മുക്കി വെക്കുന്നത് കൊണ്ട് വേദന കുറയാം. അതിനുശേഷം സ്ട്രെച്ചിങ് എക്സസൈസ്, യൂഷ്വലി പ്ലാന്റർ ഫേഷ്യ എന്ന് പറയും, ഉപ്പൂറ്റിയുടെ അടിയിൽ ഒരു ഫേഷ്യയുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ബോണുണ്ട്, ഒരു ബോണുണ്ട് കാൽക്കേനിയം എന്ന് പറയുന്നത്. അതിനൊരു സ്പറായിട്ട് വരാം, ഒരു ചെറിയ ബോണി പ്രൊജക്ഷനായിട്ട് വരാം. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ സാധാരണ മുട്ട് കാലിൻ്റെ താഴെയുള്ള ഒരു മുള്ളു പോലെ ഒരു അവസ്ഥ വരാം. അങ്ങനെയുള്ളവർക്ക് വേദന വിട്ടുമാറാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യണം. മൈക്രോസെല്ലാർ റബ്ബർ ചപ്പൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അത് വാങ്ങിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് ഇടുക. വീടിനകത്ത് ചെരുപ്പിടണം, പുറത്തും ചെരുപ്പിടണം. ബെയർ ഫുട്ടായിട്ട് ഹാർഡ് സർഫസുകളിൽ നടക്കരുത്.
3: അതിനുശേഷം
4: അകത്തും യൂസ് ചെയ്യാൻ നോക്കുക, അകത്ത് യൂസ് ചെയ്യാൻ സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യണം. അതിനുശേഷം ഒരു കോഴ്സ് മരുന്നോടെ കഴിച്ചാൽ അതിൽ വ്യത്യാസം വരാവുന്നതാണ്. ഓർത്തോപെഡിക് സർജനെയാണ് കണ്ടത്.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്ത് മെറ്റീരിയലാണ് ശരിക്കും നമുക്ക് ഇതിന് ഈ തോൾസന്ധിയിലൊക്കെ ഉപയോഗിക്കുന്നത്?
4: ഇപ്പം സാധാരണ ജോയിൻ്റ് റീപ്ലേസ്. ഇനി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മിഥ്യാധരണ എന്ന് പറഞ്ഞാൽ ഇപ്പം മുട്ട് മാറ്റി വയ്ക്കുന്നതിൽ എല്ലാവരും ചോദിക്കുന്നത് ചിരട്ടയാണോ മാറ്റി വയ്ക്കുന്നത്, മുട്ട് മൊത്തത്തോടെയാണോ മാറ്റി വയ്ക്കുന്നതെന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ സോഫ്റ്റായിട്ടുള്ളൊരു എല്ലാ ജോയിൻസിനും പ്രൊട്ടക്റ്റീവായിട്ടൊരു ലെയറിന് പറയുന്നതാണ് കാർട്ടിലേജ് അല്ലെ തരണാസ്ഥി എന്ന് പറയുന്നത്.
2: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ,
5: ഹലോ,
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM 89 ആണ്. സംശയം ചോദിച്ചോളൂ. ഡോക്ടർ കുര്യാക്കോസ് കാരമൻ മറുപടി പറയും.
5: അകത്താണോ
4: പുറത്താണോ? മുട്ടുകൈയുടെ അകംഭാഗമാണോ പുറംഭാഗം?
5: അകത്താണ്.
4: എത്ര നാളായിട്ടുണ്ട്?
5: ഇതിപ്പോ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കര വേദന വെച്ചാല് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിക്കും, അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര വേദനയാണ്.
4: എന്താ ജോലി ചെയ്യുന്നേ?
5: ഞാൻ ടൈലറിംഗ് ആണ്.
4: ഇതിന് തൊട്ട് മുമ്പ് വിളിച്ച ആളും ഇതേ രോഗം തന്നെയാ പറഞ്ഞത്, ഇതേ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ ഇതില് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടോ ശരീരത്തില്?
5: എന്തോ
4: വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടോ?
5: ഇല്ല, എനിക്ക് കാലിന് മുട്ട് തേയുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു.
4: എത്ര വയസ്സുണ്ട് ഇപ്പൊ?
5: ഓൾറെഡി ഉള്ളതാണ് അതെടുത്ത്.
4: എത്ര വയസ്സുണ്ട് ഇപ്പൊ?
5: 55 വയസ്സ്.
4: ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാലേ, ആ ഭാഗത്ത് ചൂടുവെള്ളവും ഐസും മാറ്റി മാറ്റി വെക്കുകയൊക്കെ ചെയ്തായിരുന്നു? ഓയിൻമെന്റ് ഒക്കെ പുരട്ടിയായിരുന്നു?
5: അല്ല, ഓയിൻമെന്റ്.

0: ഇത് യൂഷ്വലി മീഡിയ ലപ്പിക്കോണ്ടൈറ്റിസ് അത് ഗോൾഫേഴ്സ് എൽബോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ആ ഒരു ഭാഗത്തെ ടെൻഡണ് നേർക്കെട്ട് വരുന്നതാണ്. ടെൻഡണ് നേർക്കെട്ട് വരുന്നത്, അതായത് നമ്മുടെ കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ, അതായത് ബക്കറ്റ് എടുക്കുക, കൊച്ചുങ്ങളെ എടുക്കുക, അതേപോലെ തുണി പിഴിയുക തുടങ്ങിയ കണ്ടീഷൻസിൽ ഓവർ സ്ട്രെച്ചഡായിട്ട് ടെൻഡണ് നേർക്കെട്ട് വരുന്ന എല്ലിന്ന് ഉണ്ടായി വരുന്ന ടെൻഡണിൽ നേർക്കെട്ട് കയറി വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സ്ട്രെച്ചിങ് എക്സസൈസ്, കൈ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്ത് ഒരു 15-20 seconds ഹോൾഡ് ചെയ്യുന്ന വഴി ഈ നേർക്കെട്ട് കുറയാൻ സഹായിക്കും. അതിൻ്റെ കൂടെ മരുന്നുകളും കഴിക്കാം. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തുണി വഴി ചൂട് പിടിക്കുന്നത് ഓയിൻമെൻറ്റ് പെട്ടെന്നും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഒരു സ്പ്ലിൻ്റ് ഉണ്ട്. നമ്മൾ യൂഷ്വലി ഈ മസിൽസ് ഒത്തിരി ജോലി ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു സ്പ്ലിൻ്റ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തും. പിന്നെ ഈ തണുപ്പുള്ള സമയത്ത് കൂടുതൽ തണുപ്പടിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക.
1: എന്തെങ്കിലും
0: പരിക്ക് പറ്റിയിട്ടുണ്ടോ?
1: ഇല്ല.
0: കഴുത്തിന് വേദനയുണ്ടോ? കഴുത്തിന് വേദന കൈ തോള് വഴി കൈയിലോട്ട് വരുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മുടി കെട്ടാനും പുറകോട്ട് തിരിക്കാനൊക്കെ
1: ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല. അപ്പൊ സാധാരണ ഗതി തോളിനുണ്ടാവുന്ന ഒരു നേർക്കെട്ട് മാത്രമായിട്ടേ തോന്നുന്നുള്ളൂ. അതെ, ഇപ്പോഴത്തേക്കും ഇതേ രീതിയിൽ ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസപ്പെടാവുന്നതേ ഉള്ളൂ. അതെ അതെ.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ. ഇല്ല, കോൾ കണക്ട് ആയില്ല. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: ഓ, ഇനി ബസ്സിലൊക്കെ കയറണോ? എനിക്ക് വയ്യ, ഈ ഇടുപ്പ് വേദന.
4: നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ.
3: നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലോ? അവിടെ ഓർത്തോ വിഭാഗം ഉണ്ടോ?
4: പിന്നെ 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അസ്ഥിരോഗ വിഭാഗവുമുണ്ട് നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. മാത്രമല്ല, വിദഗ്ധരായ ഡോക്ടർമാരുള്ള സ്പോർട്സ് മെഡിസിൻ, ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്.
3: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം കൺസൾട്ടേഷൻ ബുക്കിംഗിനായി വിളിക്കൂ. 9072458550.
4: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അനുകമ്പയുടെ സൗരഭ്യം.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നത് ഈ മുട്ടുവേദന, മുട്ടുമാറ്റി വയ്ക്കൽ എന്നൊക്കെ പറയുമ്പോൾ ചില തെറ്റിദ്ധാരണകളുണ്ടല്ലോ, ചിരട്ട മാറ്റി വയ്ക്കുകയാണോ, അതേക്കുറിച്ചായിരുന്നു ഡോക്ടർ സംസാരിച്ചു വന്നത്.
0: അതെ, മുട്ടിൻ്റെതായ ഒരു ആവരണമാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പം ആ കാർട്ടിലേജ് ഡാമേജ് ചെയ്ത് പോകുന്നു. അതായത്
2: മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കുര്യാക്കോസ് കാരമൻ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
5: ഭാര്യയുടെ കാലിന് മുട്ട് തേമാൻ തുടക്കമാണെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജ് കൊണ്ടേ
0: കാണിച്ചപ്പോഴേ.
5: വേദന ഉണ്ട്, ചില ഗുളികയൊക്കെ കഴിച്ചിട്ട് വേദനയുണ്ട്. സ്റ്റെപ്പ് കയറുന്ന ഒരു പരിപാടി ഉണ്ട് ജോലിക്ക് പോകുമ്പോ. അപ്പൊ സാറ് കമ്പനിയിൽ നിർത്തണ്ട, പിന്നെ പോയിക്കോളം പറഞ്ഞു. വേദന ഉണ്ട്, അപ്പൊ അതിന് വൈകുന്നേരം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല.
0: എത്ര വയസ്സുണ്ട് വൈഫിന്?
5: 50 വയസ്സാണ്.
0: എന്തെങ്കിലും ഇഞ്ചുറി എന്തെങ്കിലും നേരത്തെ മുട്ടിന് പറ്റിയിട്ടുണ്ടോ? ഒരു മുട്ടിനാണോ വേദന, രണ്ട് മുട്ടിനുണ്ടോ? അതിന് നീര് വരുന്നുണ്ടോ ഇടയ്ക്ക്? എന്തെങ്കിലും വളവോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഇത് തുടക്കത്തിന്റേതാണെന്നല്ലേ ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞ? എക്സ്റേ എടുത്തിട്ട് വേറെ സന്ധികൾക്ക് വേദന കാര്യങ്ങളോ ഉണ്ടോ? നടുവിനും വേദനയില്ല? മുട്ടിന് മാത്രമായിട്ടുള്ള ഒരു വേദന ആയിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പം ഇതിൻ്റെ തേയ്മാനത്തിൻ്റെ തുടക്കം എന്നുള്ളത്, ഇപ്പം ഈ പ്രായത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നടക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല, നടക്കുന്ന വഴി മാത്രമേ മസിൽസിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. ഒരു കുറച്ച് ഫിസിയോതെറാപ്പി, അതായത് കാലിൻ്റെ തുടയലിൻ്റെ മസിലിന്, അതായത് മുമ്പാകത്തെയും പുറംഭാഗത്തെയും കാലിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാഗത്തെ മസിലുകൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന വഴി, അല്ലാതെ സ്വന്തമായിട്ട് കുറച്ച് എക്സസൈസുകൾ കാര്യങ്ങളുണ്ട്, അത് ചെയ്യുന്ന വഴി മസിൽസിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നത് വഴി ഈ മുട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രായത്തിൽ ചിലപ്പോൾ മുട്ടിനകത്തുള്ള ഒരു വാഷറുണ്ട്, മെനിസ്കസ് എന്ന് പറയും. ആ വാഷറിന് ഡാമേജ് വന്നാലും ഇങ്ങനെ മുട്ടുവേദന നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുത്തിയിരിക്കുക, ചമ്രം പിടിച്ചിരിക്കുക, മുട്ട് കുത്തുക മുതലായ കാര്യങ്ങളിലേക്ക് എപ്പോഴെങ്കിലും ഒരു മുട്ടിന്

0: ഫിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാഷറിന് പൊട്ടൽ വരാം, അതിൻ്റെ കൂടെ തന്നെ കാർട്ടിലേജിന് തേയ്മാനം വരും. അപ്പം ഈ കുറേ നാളായിട്ടുള്ള മുട്ടുവേദനയാണെങ്കിൽ ആ മുട്ടിൻ്റെ ഒരു സ്കാൻ എടുത്ത് നോക്കിയ ശേഷം ഈ വാഷറിന് എന്തെങ്കിലും പരിക്കുണ്ടോയെന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. വാഷറിന് പരിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്തിരി പ്ലാൻ വ്യത്യാസപ്പെടും. അതെ അതെ അതെ, കുറേ നാളായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു മുട്ടിനെ തന്നെ ബാധിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഓർത്തോപെഡിക് സർജനെ ഒന്നുകൂടെ കണ്ടിട്ട്, അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടതിന് ശേഷം കുറച്ച് പരിശോധനയിലൂടെ ഈ വാഷറിന് കേടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വാഷറിന് കേടുണ്ടെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യേണ്ടി വരും. ആ ഓക്കെ
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകും.
2: ഓ, ഈ നശിച്ച കാൽമുട്ട് വേദന മാറുന്നില്ലല്ലോ.
3: നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാൻ.
2: നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലോ? അത് കണ്ണാശുപത്രിയല്ലേ?
3: കണ്ണാശുപത്രി മാത്രമല്ല കേട്ടോ, 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അസ്ഥിരോഗ വിഭാഗവുമുണ്ട് നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. മാത്രമല്ല വിദഗ്ധരായ ഡോക്ടർമാരുള്ള സ്പോർട്സ് മെഡിസിൻ, ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്.
2: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം കൺസൾട്ടേഷൻ ബുക്കിംഗിനായി വിളിക്കൂ 9072458550. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അനുകമ്പയുടെ സൗരഭ്യം.
1: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്ക് ആ കോൾ കിട്ടിയിട്ടില്ല, കോൾ കട്ടായി പോയി. ഡോക്ടർ പറഞ്ഞു വന്ന അപ്പോൾ ഈ നമ്മുടെ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ആളുകൾക്കുള്ള ചില തെറ്റിദ്ധാരണകളെ കുറിച്ചാണ്. ചിരട്ടയാണോ മാറ്റുന്നത്, എന്താണ് മാറ്റുന്നത്, മുട്ട് മൊത്തത്തിൽ മാറ്റുകയാണോ?
0: നോർമലി ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേഞ്ഞു പോയ കാർട്ടിലേജ് മാത്രം, ഈ ആവരണം മാത്രം മാറ്റി അതിന് പകരം ഒരു കൊബാൾട്ട് ക്രോമിയം, യൂഷ്വലി ഒരു അലോയിയാണ്, അപ്പോൾ അലോയി റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ തുടയലിൻ്റെ അഗ്രഭാഗവും അതുപോലെ കണങ്കാലിൻ്റെ മോൾ ഭാഗത്തും ഫീമർ ആൻഡ് ടിബിയ എന്ന് പറയും, ആ രണ്ട് സൈഡിലും ഒരു അലോയി ഫിറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഒരു തിക്കായിട്ടുള്ള പോളിയും കൂടെ ഇടുന്നതാണ് ടോട്ടലിന് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അല്ല, ചിരട്ട മാറ്റി വയ്ക്കുന്നത് നമ്മൾ മാത്രമല്ല, അഗ്രഭാഗം മാത്രം മാറ്റുന്ന ഒരു റീസർഫസിങ് സർജറിയാണ്. മുട്ട് മുഴുവനായിട്ട് മാറ്റുന്നു എന്നുള്ളൊരു കണ്ടീഷനിലല്ല നമ്മളത് ചെയ്യുന്നത്.
1: ഇത് കുറച്ചുകൂടി പ്രായമുള്ളവരിലാണ് ഇത്തരം ആവശ്യങ്ങൾ വേണ്ടി വരാറ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു നമ്മളിങ്ങനെ ഒരു മാറ്റിവെക്കൽ ടോട്ടൽ നിയർ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഏകദേശം എത്ര കാലം നമുക്ക് ഇത് പ്രയോജനപ്പെടും?
0: യൂഷ്വലി ടോട്ടൽ നിയർ റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ പഴയ കാലത്ത് നിന്ന് ഒത്തിരിയധികം വ്യത്യാസപ്പെടുന്നുണ്ട്. നമ്മൾ ടോട്ടൽ നിയർ റീപ്ലേസ്മെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആളെ നടത്തിക്കും. ഇത് സ്യൂച്ചേഴ്സ് എടുക്കുന്നത്, തുന്നലെടുക്കുന്നത് 2 ആഴ്ചയാകുമ്പോഴായിരിക്കും. ഫുൾ വെയിറ്റ് ബെയറിങ്ങിൽ വാക്കേണ്ട സഹായത്തോടു കൊണ്ട് നടക്കാൻ പറ്റും. കൂടുതൽ വളവുള്ള മുട്ടുകളാണെങ്കിൽ ഒരു നീ ബ്രേസ് കൊടുക്കും. 3 to 4 ആഴ്ച കൊണ്ട് വാക്കർ റിമൂവ് ചെയ്ത് സ്വന്തമായിട്ട് ആൾക്ക് നടക്കാവുന്ന രീതിയിലോട്ട് വരും. ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഇൻസേർട്ട്സ് എല്ലാം യൂഷ്വലി 20-25 ഇയേഴ്സിൻ്റെ ലാസ്റ്റിംഗ് കിട്ടുന്നതാണ്.
1: 25 വർഷത്തോളം
0: ഏകദേശം 20 തൊട്ട്.
1: ഇത് ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റെന്തെങ്കിലും ഇതിനൊരു പീരിയോഡിക്കൽ ചെക്കപ്പ് അങ്ങനെയൊക്കെ വേണ്ടി വരാറുണ്ടോ?
0: യൂഷ്വലി ഇപ്പോൾ ഒരു സർജറി കഴിയുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു മുട്ട് മാറ്റി വെച്ചാൽ സാധാരണ ഒരു 3-ാം ദിവസം, 2 മുട്ട് മാറ്റി വെച്ചാൽ ഒരു 5-ാം ദിവസം കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾ എന്നുള്ള നിലയിൽ അവനവന് സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അതിനുശേഷം മുറിവ് ഉണങ്ങുന്നത് വരെ ഓരോ സമയത്തും റിവ്യൂസ് ഉണ്ടാകും. അതിനുശേഷം 1 മാസം 1.5 മാസം ആകുമ്പോൾ എക്സ്റേ എടുത്ത് വീണ്ടും കൺഫേം ചെയ്യും. അങ്ങനെ ഒരു 3 മാസം 1.5 മാസം കഴിഞ്ഞ് ഒരു 3 മാസം അവിടെ കണ്ടതിന് ശേഷം പിന്നീട് വിരളമായിട്ട് മാത്രമേ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന് കാണാനായിട്ട് വരേണ്ട കാര്യം.
1: നമുക്ക് അങ്ങനെ ഒരു ഫോളോ അപ്പിൻ്റെ ആവശ്യം പിന്നീട് വരുന്നില്ല.
0: ലോങ് ടേം ഫോളോ അപ്പ് എന്നുള്ള നിലയിലില്ല. എന്തെങ്കിലും ഒരു ആവശ്യമോ വേദനയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രം തിരിച്ചു കാണേണ്ടതാണ്.
1: നമുക്ക് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ വലിയ ചിലവുള്ള ഒരു ചികിത്സാ രീതിയായിട്ടാണ് കാണാറുള്ളത്. ശരിക്കും ഇത് വളരെ ചിലവുള്ള ഒരു ചികിത്സാ മാർഗം തന്നെയാണോ, ശസ്ത്രക്രിയ മാർഗമാണോ?
0: ഇപ്പം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസ് പഴയകാലത്തെ രീതിയിൽ വെച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഒരു കോംപ്ലിക്കേഷൻസ് സാധാരണ ഏത് സർജറി ചെയ്താലും നമ്മൾ ലോകത്ത് ഒരു 2-3% കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജീസും അതിൻ്റെ രീതിയിലുള്ള ഇംപ്ലാൻസിൻ്റെ യൂസും തിയേറ്ററിൻ്റെ സെറ്റപ്പ്സും എല്ലാം വെച്ചിട്ട് കോംപ്ലിക്കേഷൻസിൻ്റെ അളവ് വളരെയധികം കുറവാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റിന് കുറേ പ്രീ ഓപ്പ് ഇവാലുവേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പെർഫെക്റ്റായിട്ട് നമ്മളൊരു പേഷ്യൻ്റിനെ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിലവുകൾ ഉണ്ടെന്ന് വരും. പക്ഷേ അത് പഴയ

0: സമയത്ത് നിന്ന് ഒത്തിരി വ്യത്യാസം വന്ന് അതിൽ കുറവ് വന്നിട്ടുണ്ട്.
1: നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം.
2: ഓ, ഈ നശിച്ച കാൽമുട്ട് വേദന മാറുന്നില്ലല്ലോ.
3: നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലോ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാൻ.
2: ഏ, നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലോ? അത് കണ്ണാശുപത്രിയല്ലേ?
3: കണ്ണാശുപത്രി മാത്രമല്ല കേട്ടോ, 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അസ്ഥിരോഗ വിഭാഗവുമുണ്ട് നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. മാത്രമല്ല വിദഗ്ധരായ ഡോക്ടർമാരുള്ള സ്പോർട്സ് മെഡിസിൻ, ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സുമുണ്ട്.
4: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗം കൺസൾട്ടേഷൻ ബുക്കിംഗിനായി വിളിക്കൂ 9072458550. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അനുകമ്പയുടെ സൗരഭ്യം.
1: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എഫ്എംഎൽ ലൈനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചായിരുന്നു. ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് എന്തെല്ലാം കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം? കാരണം ഒരു സാധാരണ ഒരു ജീവിതം ഇവർക്ക് ഭാവിയിൽ സാധ്യമാണോ? കാരണം അവർക്ക് പല പരിമിതികളും ഉണ്ടോ? കാരണം ഓടാൻ പാടില്ല, അതല്ലെങ്കിൽ ചാടാൻ പാടില്ല, അങ്ങനെ അവരുടെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പരിമിതികൾ നമുക്ക് ഈ ശസ്ത്രക്രിയയോടൊപ്പം നിർദ്ദേശിക്കാറുണ്ടോ?
0: സാധാരണ രീതിയിൽ എൻ്റെ പേഷ്യൻസിനോട് മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞവരോട് മുട്ടുകുത്തുക, കുത്തിയിരിക്കുക, ചുമ്രം പിടിഞ്ഞിരിക്കുക, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയും. അതവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു വെയർ ഓഫ് ദി ഇംപ്ലാൻസ് സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ഇടുന്ന ഇംപ്ലാൻസിന് കുറച്ചുകൂടെ സ്ട്രെസ് വരുന്ന ഒരു കണ്ടീഷൻസ് ഒഴിവാക്കാൻ പറയും. അത് ലോഞ്ചിറ്റിക്ക് വേണ്ടിയിട്ട്, അത്രയും നാളത്തേക്ക് ആ ഇംപ്ലാൻസിന് കേട് വരാതിരിക്കാനായിട്ടുള്ള. അപ്പോൾ അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, നടക്കുക, ഓടുക മുതലുള്ള എല്ലാ കാര്യങ്ങളും റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള പേഷ്യൻസിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതാണ്.
1: ഇവർ ഈ യോഗ തുടങ്ങിയ വ്യായാമ മുറികളിലേക്ക് പോവുകയാണെങ്കിലോ അതൊക്കെ സാധ്യമാണോ ശരിക്കും?
0: യോഗ ഒരു പരിധിവരെയുള്ള എല്ലാ ബെൻഡിങ് എക്സസൈസ്, അതായത് ഇപ്പോൾ ഓരോരുത്തരുടെ ജോയിൻസും അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ വ്യത്യാസമായിരിക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തരുടെ ഫിസിക്കൽ സ്ട്രക്ചറിലും വ്യത്യാസം വരും. ഒരു വെയിറ്റ് ഉള്ള പേഷ്യൻ്റ് കാണും, വെയിറ്റ് കുറഞ്ഞവർ കാണും. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ട്രീറ്റിംഗ് ദ കണ്ടീഷൻ വൈൽ നോയിങ് ദ പേഷ്യൻ്റ് വെല്ലെന്നാണ് നമ്മൾ സാധാരണ പറയുക. അതായത് അസുഖത്തെ ചികിത്സിക്കുന്നു, പക്ഷേ രോഗിയെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ വെയിറ്റ് ഉള്ളൊരു പേഷ്യൻ്റ്, ഇപ്പോൾ 100+120 kg വെയിറ്റ് ഉള്ളൊരു പേഷ്യൻ്റ് യൂഷ്വലി റീപ്ലേസ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ സാധാരണ ഇത് നോർമൽ റീപ്ലേസ്മെൻ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്, കുറച്ചുകൂടെ അഡീഷണൽ ഇംപ്ലാൻസ്, അതായത് വെഡ്ജസ്, സ്റ്റെമ്മുകൾ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെയുള്ള കണ്ടീഷനിൽ ജോയിൻസ്, ഇംപ്ലാൻസ് ഇടുന്ന ഇംപ്ലാൻ്റ് ബോണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ബോൺ മിൽ ഡെൻസിറ്റിനെ കുറിച്ച് നമുക്കൊരു അവബോധം വേണം. അപ്പോൾ ആ ഡെൻസിറ്റി വളരെ കുറഞ്ഞൊരു പേഷ്യൻറ്റിനോട് കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുന്നത് ഒഴിവാക്കാൻ പറയും. കാരണം ഒരു പ്രാവശ്യം ഡാമേജ് പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് റിവിഷൻ സർജറിയിലേക്കാണ് പോവുക, മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർജറിയിലേക്ക് പോവുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ ഡെയിലി ആക്ടിവിറ്റീസിലെല്ലാം നോർമൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്നതാണ്.
1: ഈ മുട്ടുവേദനയും ശരിക്കും ആളുകളുടെ ഭാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ഡോക്ടർ വളരെ തൂക്കമുള്ളൊരു മനുഷ്യനെ മുട്ട് മാറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശരിക്കും നമ്മളുടെ വെയിറ്റും ഭാരവും മുട്ടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: സാധാരണ ഇത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ബോഡി വെയിറ്റ് ഈക്വലായിട്ട് രണ്ട് കാലുകൾ വഴി ഭൂമിയിലേക്ക് പോകുന്ന രീതിയാണുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ നടക്കുമ്പോൾ 40% വെയിറ്റ് തുടയുടെ മസിലുകളും 60% ജോയിൻറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് എന്തെങ്കിലും ഒരു പരിക്കോ ഒരു ആർത്രൈറ്റിസോ വരുന്ന ഒരു പേഷ്യൻറ്റിന് കൂടുതൽ മസിൽസ്, ആ കാല് കൂടുതൽ യൂസ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മസിൽസൊക്കെ ശോഷിച്ചു പോകും. അപ്പോൾ ശോഷിച്ചു പോകുമ്പോഴത്തേക്കും കൂടുതൽ ഭാരം ആ മുട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഭാരം സാധാരണ ഗതിയിൽ നമ്മളൊരു 60 kg ഉള്ള ഒരാൾ ഏകദേശം ഒരു 60 kg ഉള്ള ഒരാൾ, അതായത് 160 പൊക്കം ഉള്ള ഒരാൾക്ക് 54-55 kg എന്നുള്ള നിലയിൽ വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു സാധാരണ ഒത്തിരി വെയിറ്റ് എന്നുള്ളൊരു നിലയിലേക്ക് പോകരുത്, അതായത് ഒരു 6-8 വ്യത്യാസമേ വരാൻ പാടുള്ളൂ. അപ്പോൾ 100+ അവരുടെ ഹൈറ്റ് -100 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 170 ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 70 kg, ഒരു 75 kg വരെ, 5 വ്യത്യാസം 8 വ്യത്യാസം വരെ, അതിൽ കൂടുതൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭാരം മുട്ടും താഴത്തെ, അതായത് നമ്മുടെ ഇടുപ്പിൻ്റെ താഴത്തോട്ടുള്ള സന്ധികൾ എടുക്കേണ്ടി വരും. ഇടുപ്പ്, മുട്ട്, കണങ്കാലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് എപ്പോഴും കുറച്ച് വയ്ക്കാവോ അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്.
1: ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ കഠിനമായ വേദന അതുപോലെ തേയ്മാനമൊക്കെ വന്നിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുമോ? കാരണം ഈ പല അസുഖങ്ങളുണ്ടാവായിരിക്കും, പ്രമേഹമുള്ളവരുണ്ടായിരിക്കും, രക്തസമ്മർദ്ദമുള്ളവരുണ്ടായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
0: നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫുഡ് ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഭക്ഷണം

0: കഴിക്കുന്ന പല രീതിയിലുള്ള ഭക്ഷണക്രമീകരണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ദൈനംദിന അസുഖങ്ങൾ വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ എല്ലാം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ പേഷ്യൻസിനെ എല്ലാം ഒരു പ്രീ ഓപ്പ് ഇവാലുവേഷൻ, ഒരു ചെക്കപ്പ് ചെയ്ത് അവരുടെ ഷുഗർ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഹൈപ്പർ ടെൻഷൻ പ്രഷറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, വേറെ എല്ലാ കാര്യങ്ങളും, അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ, അതായത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിൽ, അതേപോലെ തന്നെ പല്ലിൽ, വേറെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് ഡയബറ്റിക് സ്റ്റാറ്റസിനും ഡയബറ്റിക് കൺട്രോളിന് ഒരു ഒരു ലെവൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു അനസ്തേഷ്യ, ഫിറ്റ്നസ്, കാർഡിയോളജി, എക്കോ, ഇവാലുവേഷൻ എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു സർജറിക്കായിട്ട് പോസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ ആ ഒരു പേഷ്യൻറ്റിനെ അതിനായിട്ട് സർജറിയിലേക്ക് വേണ്ടി ഒരുക്കണം. ഒരുക്കിയ ശേഷം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ആ ഓപ്പറേഷനിലും കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. സർജറി, ലാമിനാർ ഫ്ലോ, തിയേറ്റർ യൂസ് ചെയ്യണം. കുറേ സർജറിയിൽ ചേഞ്ചസ് വരുത്തിയ ശേഷം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യൂ.
1: നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോവാം. ഹലോ, അങ്കമാൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇൻഫർമേറ്റിലേക്ക് സ്വാഗതം.
2: അതെ, വൈഫിന് വേണ്ടിയിട്ടാണേ.
0: ആ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: മുട്ടിന്റെ താഴെ മുകളിലും മസിലിന് വേദന.
0: ആ മുട്ട് മടക്കി നിവർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, ഈ സ്റ്റെപ്പൊക്കെ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ട്.
0: വൈഫിന് എത്ര വയസ്സായി?
2: 68.
0: എവിടെയെങ്കിലും തൊട്ടു നോക്കുമ്പോ വേദന കൂടുതലായിട്ട് അങ്ങനെയുണ്ടോ, തുടയിലോ?
2: ഇല്ല ഇല്ല
0: ഇല്ല, ഒരു കാലിന് മാത്രമേ ഉള്ളു. എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു മസിലിന്റെ ഭാഗത്താണോ? എത്ര നാളായിട്ടുണ്ട്? എന്നുവെച്ചാ യൂഷ്വലി ഇടുപ്പിന്റെ ഭാഗത്തൊന്നും വേദനയില്ലല്ലോ? ഇല്ല. ഇപ്പൊ സാധാരണഗതി കുറച്ച് നാളായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെന്ന് ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടതാണ്. പരിശോധിച്ച് നോക്കി നിർത്തിക്കൊണ്ട് മുട്ടിന്റെ അവസ്ഥയും മുട്ടിന്റെ മുകളിലത്തെ ഉള്ള എല്ലുകളുടെ അവസ്ഥ നോക്കേണ്ടതാണ്. നോക്കിയ ശേഷം ആ എന്താ പറഞ്ഞത്? ആ അത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ജോയിൻസിന് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലോട്ടുള്ള ജോയിൻസിലും ആ ഭാഗത്തുള്ള എല്ലുകൾക്കും മസിലുകൾക്കൊക്കെ വീക്കം വരാം, ബുദ്ധിമുട്ടും വരാം. അപ്പോൾ സാധാരണഗതി ആ മുട്ടിൻ്റെ തേയ്മാനം എത്ര ലെവലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അടുത്ത രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യ കാര്യങ്ങളെല്ലാം ദൈനംദിന ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല? നടക്കാനോ കാര്യം നടക്കാനോ ഡെയിലി
2: ആക്ടിവിറ്റി?
0: അപ്പൊ മുട്ടിന്റെ തേയ്മാനം വളരെ കൂടുതൽ ഇല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ഉദ്ദേശിച്ചുള്ള ബുദ്ധിമുട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഡോക്ടറെ റിവ്യൂ ചെയ്തിട്ട് വീണ്ടും അടുത്ത ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്.
2: ഒരു മാസത്തേക്ക് മരുന്ന് തന്നത് കഴിച്ചിട്ട്
0: അത് കഴിച്ചതിന് ശേഷം ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ തന്നെ വീണ്ടും കാണണം. കണ്ടതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മുട്ടിനകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞാൽ വാഷറിന് ഗേടുകളോ കാർട്ടിലേജിൻ്റെ ഡാമേജ് വളരെ കൂടുതലിരിക്കുന്ന ഒരു അവസ്ഥയോ ബ്ലഡിൽ എന്തെങ്കിലും കണ്ടീഷൻസ്, അത് ESR കൂടുതലോ മറ്റോ RF ഫാക്ടറിൻ്റെ ചേഞ്ചസോ അല്ലെങ്കിൽ യൂറിക് ആസിഡോ ഒക്കെ നോക്കേണ്ടതാണ്.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കുര്യാക്കോസ് കാരമനാണ്. ഡോക്ടർ വിശദമായി നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. പ്രത്യേകം നന്ദി പറയുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്.
0: കൊച്ചി FM സ്ഥിരം ശ്രോതാ എന്ന നിലയിലും വ്യക്തിപരമായും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.
1: നന്ദി, നമസ്കാരം.
3: അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1:54.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാൻമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കോഴിക്കോട് നിർവഹിച്ചു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ Janish നാളെ നിർവഹിക്കും. ആറന്മുള വള്ളസദ്യ കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം 30 August അഷ്ടമി രോഹിണി വള്ളസദ്യ 4 September നടക്കും. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൈക്കൂലിക്കേസിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസീയറെ വിജിലൻസ് പിടികൂടി. പൂർത്തീകരിച്ച റോഡ് പ്രവൃത്തികളുടെ ബിൽ പാസാക്കുന്നതിന് കോൺട്രാക്ടറിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് നവീൻ രവിയെ പിടികൂടിയത്. ഇടുക്കി കമ്പംമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നാലുമണിപ്പൂക്കളുടെ നൈർമല്യത്തോടെ പാട്ടുകളുടെ മധുരം നുകരാനും സ്നേഹ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൈമാറാനുമായി നിങ്ങളുടെ നാലുമണിപ്പൂക്കൾ ഇതാ വരവായി. ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446 45 58 88. നമ്പർ ആവർത്തിക്കാം: 9446455888. നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, സുഖമാണോ? എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാമോ? ചായ കുടിച്ചോ? ഞങ്ങൾ പുതുക്കല വട്ടത്തു നിന്നും ഐഷ, ഐഹാൻ, നെബാൻ ആണ്. അപ്പം ഈ മൂന്ന് പേരും കൂടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നല്ലൊരു പാട്ട് വെച്ചു തരാം.

പിന്നെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, ഈ മഴയത്ത് ഒരു ചായയോടൊപ്പം കേൾക്കാൻ പറ്റിയ നല്ലൊരു മഴപ്പാട്ട് വെച്ച് തരാമോ? വരാപ്പുഴയിൽ നിന്നും സ്വാബറാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മഴക്കാലമായതുകൊണ്ട് മഴപ്പാട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാലുമണിപ്പൂക്കളിൽ ആദ്യമായിട്ട് മഴപ്പാട്ട് തന്നെ കേട്ടിട്ട് തുടങ്ങിയാലോ?

അപ്പൊ എല്ലാവരും നല്ല മഴയൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ച് ഈ പാട്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ശുഭ സായാഹ്നം നേരുന്നു. എനിക്ക് ഹിന്ദി ഫിലിമായ ആഷിക്കി 2 എന്ന ഫിലിമിലെ തും ഹീ ഹോ എന്ന സോങ് വെച്ച് തരുമോ? എന്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട സോങ് ആണ്. എന്റെ അമ്മയ്ക്കും ചേട്ടനും അച്ഛനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെച്ചു തരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്നെങ്കിലും വെച്ചു തരണേ ഈ പാട്ട് പ്ലീസ് നാലുമണിപ്പൂവേ. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മി പ്രിയയാണ്. കറുകുറ്റിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം ലക്ഷ്മി പ്രിയ. അപ്പൊ ലക്ഷ്മി പ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഹിന്ദി ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. അങ്കമാലിയിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പു ആണ്, അവൻ്റെ പേര് അപ്പു എന്നാണ്. അപ്പുവിന് വേണ്ടി കലാപാനി എന്ന മൂവിയിൽ നല്ലൊരു സോങ് വെച്ച് തരാമോ? അങ്കമാലിയിൽ നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതുവാണ്. അപ്പോൾ നീതുവിന് ചെമ്പൂവേ പൂവേ എന്ന സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. അവൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ പാട്ട് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നീതുവിൻ്റെ സുഹൃത്ത് അപ്പുവിന് വേണ്ടി കലാപാനി എന്ന മൂവിയിലെ നല്ലൊരു ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് താജ് ആണ്. പടിഞ്ഞാറേ കൊടികുളത്തു നിന്നും താജ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? എന്റെ കൂട്ടുകാർ സെന്റ് മേരീസ് ഹൈസ്കൂൾ 1995-96 ബാച്ചുകാർക്ക് വേണ്ടി കരകാട്ടക്കാരൻ എന്ന തമിഴ് മൂവിയിലെ മാങ്കൂലി പൂങ്കൂലി എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് താജ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താജിന്റെ 1995-96 സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ നല്ലൊരു ഗാനം കേൾക്കാം.

അപ്പോൾ 1995-96 ബാച്ചിലെ എല്ലാ കൂട്ടുകാരും ഈ പാട്ടെല്ലാനും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകാം. വൈപ്പിനിൽ നിന്നും സെയിൻറ് ഹാരിസ്, നത്താലി എന്നിവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് ഞങ്ങളുടെ അമ്മ ശില്പയുടെ ജന്മദിനമാണ്. അമ്മയ്ക്ക് വേണ്ടി എൻ അമ്മയെ ഒന്ന് കാണാൻ എന്ന ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാലോ. അപ്പോൾ നമ്മുടെ സെയിൻറ് ഹാരിസിൻ്റെയും നതാലിയുടെയും അമ്മയായ ശില്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

ബർത്ത്ഡേക്ക് ഈ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അരുണിമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ നാലുമണിപ്പൂവേ, സുഖമല്ലേ, ചായ കുടിച്ചോ, മഴയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, നല്ല മഴയാ. രാവിലെ തൊട്ട് നല്ല മഴയല്ലേ. എൻ്റെ പേര് ആരോൺ, ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വാട സിനിമയിലെ വാനില ചെടി എന്ന് പാട്ട് വെക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ, ആരോൺ. അപ്പോൾ നമ്മുടെ കുട്ടി ശ്രോതാവായ ആരോണിന് വേണ്ടി വാഴ മൂവിയിലെ നല്ലൊരു ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല നല്ല പാട്ടുകളും എല്ലാവരും നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളും നമുക്ക് സമയപരിമിതി മൂലം നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആരും പിണങ്ങരുത്, ഒത്തിരി പരിഭവവും പിണക്കമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇനിയും മെസ്സേജ് അയക്കുക, കേൾക്കുക. നമ്മളെന്തായാലും പാട്ട് എല്ലാവരുടെയും പ്ലേ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാൽവിൻ ആണ്, ഒളനാട് നിന്നും. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, പ്ലീസ് പ്ലേ സോങ് വോ ലമഹേ വോ ബാത്തേ എന്ന സോങ് വെച്ച് തരാമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കുമോ? ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജിസ്ന.

ജൂബിൻ മേലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. 4 മണിപ്പൂവിൻ്റെ സ്ഥിരം ശ്രോതാവാണ്. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ചേട്ടൻ്റെ പേര് ജിജാൻ എന്നാണ്. ചേട്ടന് വേണ്ടി നല്ലൊരു ഗാനം വെച്ചു തരുമോ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസ്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജിജാന് ഹാപ്പി ബർത്ത്ഡേ. 4 മണിപ്പൂക്കളുടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ഇന്നെൻ്റെ 18th വെഡിങ് ആനിവേഴ്സറി ആണ്. ഭാര്യ സൗമ്യ കൊച്ചിക്കാരിയാണ്. അതിൻ്റെ പ്രത്യേക പരിഗണന ഈ മെസ്സേജിന് കൊടുക്കണം. ഞാൻ സുതീഷ്, കൊല്ലം ആണ് താമസിക്കുന്നത്. KSRTCയിൽ കൊല്ലം ഡിപ്പോയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. കൊച്ചിലെ മുതൽ തിരുവനന്തപുരം ആകാശവാണി പരിപാടി കേൾക്കുന്ന റേഡിയോ ആരാധകനാണ് ഞാൻ. 2 ഇയേഴ്സായിട്ട് കൊച്ചി FM സ്ഥിരം ശ്രോതാവാണ്. ഇന്നെൻ്റെ വിവാഹ വാർഷിക ദിനത്തിൽ കൊച്ചി FM കൂടി നല്ലൊരു ഗാനം വെച്ച് തരണമെന്നാണ് നമ്മുടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സൗമ്യ ആൻഡ് സുധീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കൊച്ചി FM നാലുമണിപ്പൂക്കളുടെയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ നല്ലൊരു ഗാനം വെച്ചു കൊടുക്കാം. ഞങ്ങളുടെ മകൾ ലച്ചുമോൾ +2 പഠിക്കുന്നു. നാലുമണിപ്പൂവിന് എല്ലാ വിധ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പിണക്കൊന്നും വേണ്ട, മെസ്സേജ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഒത്തിരി മെസ്സേജ് വന്നുകൊണ്ട് നമുക്ക് ആരുടെയൊക്കെ എടുത്ത് വായിക്കണം എന്നുള്ള ഒരുപാട് മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് ആരും പിണങ്ങി പോകരുത്, എല്ലാവരും നാലുമണിപ്പൂക്കൾ വീണ്ടും വീണ്ടും കേൾക്കുക. അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എൻ്റെ പേര് വർഷ. ഞാൻ വർക്ക് ചെയ്യുന്നത് പാമ്പാക്കുട പട്ടികജാതി ഓഫീസിലാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി വെട്ടം മൂവിയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർഷയ്ക്കും നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിജിനാണ്, എറണാകുളം ഏരൂരിൽ നിന്ന് ലിജിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ വൈഫ് ഗ്രീഷ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്ന് ലിജിൻ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ച് തരാം ലിജിൻ. ലിജിൻ്റെ പ്രിയപ്പെട്ട വൈഫിനായി ഗ്രീഷ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനം കേൾക്കാം. അതുപോലെ തന്നെ ഭവൻസ് ആദർശയിലെ ടീച്ചേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ലതിക മിസ്സിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ലതിക മിസ്സിനും ഹസ്ബൻഡിനും വേണ്ടി സർവമായയിലെ വെള്ളാരതാരം എന്ന പാട്ട് വെച്ച് തരാമോ? അപ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ലതിക മിസ്. മിസ്സിന്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഹസ്ബൻഡിന്റെ പേര് വെച്ചിട്ടില്ല കേട്ടോ, മറക്കരുതേ. അങ്ങനെ ഡെഡിക്കേഷനൊക്കെ വെക്കുമ്പോൾ അങ്ങനെ പേരൊക്കെ വെക്കണേ. അപ്പോൾ എന്തായാലും ആശംസകൾ അറിയിക്കുന്നു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ആൻഡ് രശ്മിയാണ്, ഭവൻസ് ആദർശയിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ ഗാനം കേൾക്കാം.

സൗത്ത് വാഴക്കുളത്ത് നിന്നും എം കെ അനിക്കുട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു ഗാനം ചോദിച്ചുകൊണ്ട്. അതേപോലെ പ്രീതി മൂലമറ്റത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, 4 മണിക്ക് വിടരുന്ന 4 മണിപ്പൂവേ, എൻ്റെ പേര് ദേവൂട്ടി, എറണാകുളം ജില്ലയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചു. ദേവൂട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം കേൾക്കും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുന്നു. മെസ്സേജസ് അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ ANRF സ്പോൺസർ ചെയ്യുന്ന ഗവേഷണ പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫിസിക്സ്, ഫോട്ടോണിക്സ് ഇതിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി അപ്ലൈഡ് ഒപ്റ്റിക്സ് ഇതിൽ MTech ആണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 04842 86 24 11 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം, 04842 86 24 11.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണം.

0: എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ അടുത്ത മാസം 8 ആരംഭിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് ജി എസ് ടി, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നീ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-2541-520. നമ്പർ ആവർത്തിക്കാം, 0484-2541-520. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വോക്കിംഗ് ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. 1 നിയമനം. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ സബ് കളക്ടറുടെ ചേംബറിൽ ഈ മാസം 12 രാവിലെ 10 നടക്കുന്ന വോക്കിംഗ് ഇന്റർവ്യൂവിന് തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. ജൂൺ 12 രാവിലെ 10 മുതൽ നടക്കുന്ന വോക്കിംഗ് ഇന്റർവ്യൂവിന് രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. വിശദവിവരത്തിന് വിളിക്കേണ്ട നമ്പർ 0491-2505791. 0491-2505791. കേരള സർക്കാർ സ്ഥാപനമായ IHRTയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്, 0484-2604116. 0484-2604116. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി TT സിദ്ദീഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നാളെ നിർവഹിക്കും. തിരുവനന്തപുരം താലൂക്കിലെ സർക്കാർ ഭൂമികൾ പാട്ടത്തിന് കൈവശം വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പാട്ടക്കുടിശ്ശിക ഈടാക്കുന്നതിൽ ബന്ധപ്പെട്ട അധികാരികൾ വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KSEBയിൽ വിവരം അറിയിക്കണം. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന്

0: ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 55 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന ചിത്രത്തിൽ ഹരിചരൺ, പവിത്ര മേനോൻ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ജോണി ജോണി യെസ് അപ്പ. ഈ ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയ ഗാനം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഷാൻ റഹ്മാൻ.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അനുരാഗം ഈ ചിത്രത്തിൽ ടിറ്റോ പി തങ്കച്ചൻ രചിച്ച്, ജോയൽ ജോൺസ് സംഗീതം നൽകി, വിധു പ്രതാപ്, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വയസ്സുമാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹമൊരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
3: ആര്യനാട് കൃഷി ഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികളും നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബറാണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകന്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഡെവലപ്മെന്റ് സ്കീമിൽ അനുസരിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
4: ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമുക്ക് കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്.

ഒരു വർഷമായി ഈൽഡ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പലേക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. രണ്ട് വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്, അതിനെ മുറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൗണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുമായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുമായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് ചെടി നട്ട് വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു. തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ May 22 നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലേയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനലിന് സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് 4 ജോലിക്കാരാണുള്ളത്. ഇവിടെ പരിസരത്തുള്ള സ്ത്രീകളായിട്ടുള്ളവർ തന്നെയാണ് 4 പേര്. അവർ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട് 4 പേര്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി, ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. ഇത് നമ്മൾ 1ാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 gram ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നതെല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെയുള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്. എല്ലാവിധത്തിലുള്ള സഹകരണവും അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ്, മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിംഗിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂളിൽ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th കഴിഞ്ഞു, ഇനി അടുത്ത +1 പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിന് കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94-47-02-97-08. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-02-97-08.

പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യസമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിതസമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേക തരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിന്റെ ഔഷധഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും. വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിന്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ, പിത്ത ദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിന്റെ തൊലി, ഇല, വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടിവരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിന്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിന്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിന്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷിരക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻകുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
0: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.

ഇന്ന് രാത്രി 9:15 ചുറ്റുവട്ടം AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിന്റെ റിപ്പോർട്ട് മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:15.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 25 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: എൽപിജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg

0: സിലിണ്ടർ കണക്ഷന് 2,200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1,300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതുവഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള 10,00,000 സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ പിഎം ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

സമയം 6 മണി കഴിഞ്ഞ് 10:32. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കരുമാലൂർ സ്വദേശി PP ജീസൺ. പരിമിത സ്ഥലത്ത് സമൃദ്ധ വിളവ്, മട്ടുപാവ് കൃഷി ചെയ്യുന്ന തൃപ്പൂണിത്തുറ സ്വദേശിനി രജനീചന്ദ്രന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് A പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്, P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം, AAR@90 ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിന്റെ റിപ്പോർട്ട്. 9:30 കഥാപ്രസംഗം, കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മംഗളദേവത എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ഷൂർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൌണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: അറിയിപ്പുകൾ തുടരുന്നു. നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപിൽ മലയാളിയുടെ സംഗീതാവബോധവും ആകാശവാണിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത് ഏവൂരത്ത് നടത്തിയ പ്രഭാഷണത്തിന്റെ ശബ്ദലേഖനം. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ചീരയോടൊപ്പം മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഇരുമ്പനം സ്വദേശി രമണി പങ്കെടുക്കുന്നു. വിശ്രമകാല മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മരട് നിവാസി സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് VJ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്ര

0: തീത്തി. 8-5 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കുട്ടികളിലെ തൊണ്ട, മൂക്ക്, ചെവി ഇവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ. കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും കാവാലം ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പാലക്കാട് കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ അധ്യാപകരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലാണ് ഒഴിവ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നാം ക്ലാസ്സോടെയുള്ള ബിരുദവും മറ്റ് വിഷയങ്ങൾക്ക് ഒന്നാം ക്ലാസ്സോടെയുള്ള ബിരുദാനന്തര ബിരുദവുമാണ് കുറഞ്ഞ യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങൾക്ക് നാളെ രാവിലെ 10 മണിക്കും ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് ഈ മാസം 11 രാവിലെ 10 മണിക്കും കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547005086. നമ്പർ ആവർത്തിക്കാം: 8547005086.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-77-87-50 9495-77-87-50.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ:
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ഓണററിയം ഇനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. യോഗ്യത: ബിരുദാനന്തര ബിരുദം. രാവിലെ 6:30 മുതൽ 8 വരെയും വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയുമാണ് ട്യൂഷൻ സമയം. താൽപര്യമുള്ളവർ ഈ മാസം 11 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം KAP 2 ബറ്റാലിയന് സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. വിളിക്കേണ്ട നമ്പർ 0491255494. 0491255494.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്ക്

പാർക്കിനു സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-2-36-50-1. നമ്പർ ആവർത്തിക്കാം, 0495-2-36-50-1. കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൌജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547-0050-46. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547-0050-46. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:40. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനമൊരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ സി എസ് ആർ ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.

0: 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഇമ്പോർട്ട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ

0: നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല ഒന്നിന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
1: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചാർലി എന്ന ചിത്രത്തിൽ രാജലക്ഷ്മി പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി. ദിനേശ്, റോജി വർഗീസ്, സവിത, കല്യാണി മേനോൻ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം രസികൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്ക് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് കാലവർഷം സജീവമായിരുന്നു. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3°C. കുറഞ്ഞ താപനില 24.6°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 8 സെക്കൻഡ്. ഇപ്പോൾ കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ടീം കിസാൻ വാണി ആദ്യം പരിചയപ്പെടുത്തുന്നത് കരുമാലൂർ തട്ടാമ്പടി സ്വദേശി PP ജീസനെയാണ്. ഇപ്പം വിരിപ്പ് കൃഷിയുടെ സമയമാണ്. അതിനൊപ്പം തന്നെ പച്ചക്കറികളും വാഴയും ഒക്കെ അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ ഒരു സമ്മിശ്ര കൃഷിയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കേട്ടറിയാം. ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയായിരുന്നു കൃഷിയിലേക്ക് വന്നത്? ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത്? ഇതൊക്കെ.
7: എന്റെ പേര് PP ജീസൺ എന്നാണ്. ഞാൻ കരുമാലൂർ തട്ടാമ്പടി പ്രദേശത്ത് താമസക്കാരനാണ്. മുൻ പാർശ്വ സംവിധ സെക്രട്ടറിയാണ്. നിലവിൽ ഞാനൊരു 5 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോ പുതിയ വിരിപ്പ് കൃഷി ആരംഭിക്കുകയാണ്. അതിന്റെ ഉഴവലും പരിപാടികളും എല്ലാം ഈ തിങ്കളാഴ്ച മുതൽ ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ പച്ചക്കറിയും വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. വാഴ ഇപ്പോ എല്ലാം കുറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് ആരംഭിക്കും. ഓണത്തോടു കൂടിയാണ് ഞാൻ വിളവെടുക്കാനായിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ച് വാഴ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തവണ ഓണം ഓഗസ്റ്റിൽ മാസത്തിലായതുകൊണ്ട് പച്ചക്കറി കൃഷിയുടെയും അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ളത് അതിന്റെ കളയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതും ഓണത്തിന് സമൃദ്ധമായി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. സാധാരണ മുമ്പ് ഞാൻ വലിയൊരു ഫാം നടത്തിയിരുന്ന ഒരു കർഷകൻ കൂടിയായിരുന്നു. ഇപ്പോ അതത്ര ആദായകരമല്ലായപ്പോ ഫാം പരിപാടി നിർത്തി. പക്ഷെ എന്റെ കാർഷിക ആവശ്യത്തിന് മാത്രമായിട്ട് ഞാൻ 2 കാളകളെയും വളർത്തി.

0: നടത്തുന്നുണ്ട്. ആ കാളകളുടെ ചാണകവും മൂത്രവും ഈ കൃഷിക്ക് ഞാൻ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ചാണകം, അതുപോലെ ഗോമൂത്രം, അതുപോലെ കോഴിക്കാഷ്ടം, ഇവയെല്ലാം സമൃദ്ധമായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലുള്ള വരുമാനം മറ്റുള്ള കർഷകരെ അപേക്ഷിച്ച് വളരെ കൂടുതലെന്ന് തന്നെ പറയാം. ഞാനൊരു ജോലിയുള്ള ആളാണെങ്കിൽ കൂടിയും എൻ്റെ ജോലിയിൽ ഒരു ദിവസം 3 മണിക്കൂർ സമയം ഞാൻ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് മറ്റ് വേറൊരു ആക്ടിവിറ്റീസും ഞാൻ ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ജോലി കഴിഞ്ഞ പ്രധാനമായിട്ടും ഈ കൃഷിയിലാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത്.
1: ഇപ്പൊ ഇവിടെ വിരിപ്പ് കൃഷി തുടക്കമായി. അപ്പോ അത് കൃഷി രീതികള്, ഏത് വിത്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് പറയാവോ?
0: ഇപ്പൊ വിരിപ്പ് കൃഷി ഞങ്ങൾ ചെയ്യുന്നത് ജൂൺ 25-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ ഈ പാടശേഖരത്തിൽ മൊത്തം വിത്തിട്ട് ഞാറിട്ട് പറിച്ചു നടുന്ന ഒരു രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉമ ജ്യോതി തുടങ്ങിയ വിത്തുകളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം പൊന്മണി വിത്താണ് ചെയ്യുന്നത്. പൊന്മണി വിത്താവുമ്പോൾ സാധാരണ ഇപ്പോ ജ്യോതി ഉമയ്ക്കൊക്കെ 2-2.5 ടൺ ആണെങ്കിൽ പൊന്മണി വിത്തിനാണെങ്കിൽ ഒരു 3 ടണ്ണിന് മേലെ പെർ ഏക്കറിന് പ്രൊഡക്ഷൻ ഉണ്ടാവും. എന്നാൽ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് ഏത് സമയത്തും മഴ പെയ്യുന്നതാണ് ഇപ്പൊ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണി. പക്ഷേ മറ്റ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രശ്നങ്ങള് കാലം തെറ്റി വരുന്ന മഴ കൊണ്ട് വരുന്നില്ല. കാരണം ഒരുമാതിരി എല്ലാ കൃഷിക്കും ഇപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് ജലസേചന സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് പ്രശ്നം വരുന്നില്ല. പക്ഷെ നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇടയ്ക്കിടയ്ക്കുള്ള കാലാവസ്ഥ വ്യതിയാനം അതിന്റെ വിളവിനെ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ആ പ്രശ്നം കൂടി വരികയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് മഴയെ മാത്രമല്ല ആവശ്യിക്കുന്നത്. ഇത് പെരിയാറിന്റെ തീരത്തോടുകൾ ചേർന്ന പ്രദേശമായതുകൊണ്ടാണ് 2 ഇറിഗേഷൻ പമ്പുകൾ നിന്ന് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് ഒഴുക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് വെള്ളം കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ മഴ കൂടുതലായി കഴിയുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള നീർച്ചാലുകളിലെല്ലാം കുറവെന്ന് പറയാൻ കഴിയില്ല. അവയുടെ എല്ലാം മാലിന്യങ്ങളെല്ലാം നീക്കുന്നതിലുള്ള ചില കാലതാമസങ്ങൾ മൂലമെല്ലാം ചെറിയ പ്രശ്നങ്ങൾ കർഷകർ നേരിടാറുണ്ട്.
1: എത്ര ദിവസത്തെ മൂപ്പ് വരും?
0: പൊന്മണി വിത്തിന് സാധാരണ നമുക്ക് 150 ദിവസം തുടങ്ങി 180 ദിവസം വരെയും മൂപ്പ് വരും. പറിച്ചു ഞാറ് നടന്നത് കൊണ്ടാണ് ഒരു 10-15 ദിവസത്തെ ഒരു വ്യത്യാസം വരുന്നത്. അതേസമയം വിതയ്ക്കാണെങ്കിൽ 15 ദിവസത്തെ മൂപ്പ് കുറവ് വരും. പക്ഷെ പുല്ലിന്റെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് പലരും ഭൂരിഭാഗം പേരും അത് വിതയ്ക്കാതെ ഞാറ് പറിച്ച് നടന്നത്. ഞങ്ങൾക്ക് 2 വർഷം മുമ്പാണ് പൊന്മണി വിത്ത് കിട്ടിയിട്ടുള്ളൂ. ആകെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ വിത്ത് പുറത്തുനിന്ന് വരുത്തി നമുക്ക് സപ്ലൈ ചെയ്ത് തരുന്നത്. പക്ഷെ ഈ വിത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ ഒരു ദൗർബല്യമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കിട്ടില്ല. നമുക്ക് ഉമയും ജ്യോതിയാണ് പ്രധാനമായിട്ട് കിട്ടാറുള്ളത്. പക്ഷെ ഈ തവണ നമുക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ഇതിനു വേണ്ടിയിട്ട് കൃഷിഭവനെല്ലാം സമീപിക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ വിത്ത് അനുവദിച്ചു തരികയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ദിവസം ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ വിത്ത് ഇവിടെ എത്തുമെന്നാണ് കൃഷി ഓഫീസർ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്.
1: ഈ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ ഉൽപാദനക്ഷമതയും കൂടുതലാണ് എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണല്ലേ?
0: രോഗപ്രതിരോധ ശേഷി മറ്റ് നെല്ലുകളെ അപേക്ഷിച്ചിട്ട് തന്നെ താരതമ്യേന കൂടുതലാണ്. ഉൽപാദനക്ഷമത ഏറ്റവും കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന നേട്ടം.
1: നമ്മുടെ പച്ചക്കറി കൃഷിയെ കുറിച്ച് ഒന്ന് പറയാവോ? ഏതൊക്കെ ഇനം പച്ചക്കറികളാണ്, എവിടെയാണ് ചെയ്യുന്നത്, അതൊക്കെ?
0: പച്ചക്കറി കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഒരു ഇടവിള കൃഷിയായിട്ടാണ്. ഇപ്പോ ഞാനിപ്പോ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് ആ പച്ചക്കറി കൃഷി അവസാനിക്കുന്ന രീതിയിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. അത് എനിക്ക് എളുപ്പം എടുക്കാവുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും വലിയ ചെലവില്ലാത്ത രീതിയിലുമുള്ള കൃഷി രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത വാഴ ഇതിനകത്ത് നടും. അപ്പോൾ എനിക്ക് ഇതുവരെ വരുന്ന എല്ലാ ചെലവും ആ ആദ്യത്തെ കൃഷിയിൽ നിന്ന് കിട്ടും. വർഷകാലത്തെ സംബന്ധിച്ചിടത്തോളം പല കൃഷികളും ആദായകരമാണെന്ന് പറയുമ്പോഴും ഞാൻ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത് വെണ്ട കൃഷിയിലാണ്. അതോടൊപ്പം തന്നെ വഴുതനയും തക്കാളിയും പച്ചമുളകും നടും. കാര്യം ഇതിലെല്ലാം വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വെണ്ട കൃഷിക്ക് ഒരു പ്രശ്നം വന്നിട്ട് വെണ്ട എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പക്ഷെ 365 ദിവസവും നമ്മുടെ പ്രദേശത്ത് ഡിമാൻഡുള്ള 2 സാധനങ്ങളാണ് ഈ തക്കാളിയും അതുപോലെ തന്നെ ഈ പറയുന്ന വെണ്ടയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. മറ്റേ പന്തലിട്ടുള്ള കൃഷികളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൂലി ചെലവ് വരും. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്ന സമയത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് അത്രയും കൃഷികളിലേക്ക് ഞാൻ പ്രവേശിക്കാറില്ല. ഇതുകൂടാതെ തന്നെ ഇപ്പോ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു പ്രദേശത്തുള്ള പ്രധാന പ്രശ്നം തത്തകളുടെ ഒരു ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അച്ചിങ്ങ പീച്ചിങ്ങ തുടങ്ങിയ കൃഷികളെല്ലാം ചെയ്താൽ ഇതെല്ലാം കൊത്തി നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഇത്തരം കൃഷികൾ ഞാൻ ഏർപ്പെടാറില്ല. ഞാൻ പ്രധാനമായിട്ടും അത് വേനലായാലും വർഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വെണ്ടയാണ്. വെണ്ടയെ സംബന്ധിച്ചിടത്തോളം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും മാർക്കറ്റ് എപ്പോഴും ക്രമമാണ്. അതുപോലെ തന്നെ എപ്പോഴും നല്ല വിലയും കിട്ടാറുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വാരം മാടിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അതിന്റെ താഴെയാണ് വാഴ നടുന്നത്. വാരം മാടി ചെയ്യുന്നതും പ്രത്യേകിച്ച്

0: ഷീറ്റ് ഇടുകയും ചെയ്യും. ഏതെങ്കിലും കാരണവശാല് മഴയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇട്ടിരിക്കുന്ന പൈപ്പിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തും. പിന്നെ നമ്മൾ അടിവളമായിട്ട് ഈ പറയുന്ന ചാണകപ്പൊടിയും അതുപോലെ ട്രൈക്കോട്ടർമയും വേപ്പും പിണ്ണാക്ക് അതുപോലെ തന്നെ കോഴിക്കാഷ്ടം ഇത്തരം കാര്യങ്ങൾ മിക്സ് ചെയ്ത് ഇത് താഴെ തൂവിട്ടാണ് മണ്ണ് കയറ്റുന്നത്. പിന്നെ കുമ്മായ മതിയായ കുമ്മായവും ഇതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഒഴുകുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിപ്പ് വഴി നമ്മൾ മറ്റേ വളങ്ങള് പൈപ്പിലൂടെ കൊടുക്കാറുണ്ട്. കൂടാതെ ഇലകളിലൂടെയും നമ്മൾ ഇതെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്.
1: മൂലകങ്ങളൊക്കെ അല്ലേ,
0: വിവിധ മൂലകങ്ങൾ
2: കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
0: കീടനിയന്ത്രണത്തിന് കീടനാശിനികളെ ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല. പ്രാരംഭഘട്ടത്തിൽ മാത്രമേ അങ്ങനെയുള്ളത് ഉപയോഗിക്കാറുള്ളൂ. പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുള്ള ചെടികളിലെ കീടത്തിന്റെ ആക്രമണത്തിൽ കുറവാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ മൂലകങ്ങൾ നന്നായിട്ട് സമ്പൂർണ്ണ പോലുള്ള കാൽസ്യം നൈട്രേറ്റ്, ബോറാക്സ് തുടങ്ങിയ മൂലകങ്ങളെല്ലാം നന്നായിട്ട് നമ്മൾ കൊടുക്കും. ആ കൊടുക്കുന്നത് കൊണ്ട് അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ ചെടികളിൽ ഈ പറയുന്ന വിളർച്ച പോലുള്ള അല്ലെങ്കിൽ മറ്റ് പൊരടിപ്പ് പോലുള്ളതെല്ലാം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ആണ് കൊണ്ട് തന്നെ കീടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവായതിന് ശേഷം ഒരു സാധാരണ കയ്യിൽ അടിക്കേണ്ട വരാറില്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ മറ്റേ ഫെർമോക്കെണികൾ വയ്ക്കും, മഞ്ഞ കാട്ട് തൂക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യാറുള്ളൂ. മരവായ കീടനാശിനി അത് ഒരു കൃഷിക്ക് ഞാൻ ഉപയോഗിക്കാറില്ല.
2: പാടത്ത് തന്നെയാണോ വാഴ കൃഷി ചെയ്യുന്നത്?
0: വാഴ വയ്ക്കുന്നത് എല്ലാം പാടത്തിന്റെ പൊക്കം പ്രദേശങ്ങളാണ്, പറമ്പായിട്ടുള്ള പ്രദേശങ്ങളിലാണ് വാഴ വയ്ക്കുന്നത്. പാടത്ത് വയ്ക്കുന്നത് ഈ കൃഷി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൃഷിക്ക് വെള്ളം ചെല്ലാത്ത ചില ഏരിയകളുണ്ട്. അപ്പോഴാണ് വേനൽക്കാലത്ത് ഡിസംബർ മാസത്തിൽ പച്ചക്കറി കൃഷി. അത് കൂടുതലായിട്ട് ചെയ്യുന്നത് പയറും വെണ്ടയും ആയിരിക്കും. വാഴ കൃഷി ഞാൻ അങ്ങനെ കൃത്യ ഒരു സമയം എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏത് സമയത്ത് കൊല വെട്ടാമെന്ന് നോക്കിയിട്ടല്ല വയ്ക്കാറ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു പ്രശ്നം, നമ്മളിപ്പോ ചാലക്കുടി പോലുള്ള പ്രദേശത്ത് പോയിട്ടാണ് വാഴക്കിണ്ണ എടുക്കുന്നത്. വാഴക്കിണ്ണ എടുക്കുമ്പോൾ അവർ ചെറിയ ചെറിയത് ചിലപ്പോൾ 6 മാസം കൊണ്ട് കുലയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 6 മാസം കൊണ്ടായിരിക്കില്ല, 10 മാസം കൊണ്ട് കുലയ്ക്കുന്ന നാട്ടുയന്ത്രമായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സ്വർണ്ണമുഖിയാണെന്ന് പറഞ്ഞു തരുന്നത് അതുമായിരിക്കില്ല, മറ്റേതെങ്കിലും ഇനങ്ങളായിരിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഞാനും എന്നെ പോലെ തന്നെ പല എല്ലാ കർഷകരും നേരിടുന്നത് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വിത്താണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും വേറെ കുഴപ്പം വരാറില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകും. ഇപ്പൊ നമ്മൾ 10 മാസം കൊണ്ട് കുലയ്ക്കുന്ന പറയുന്ന നാട്ടുയന്ത്രം കുറയ്ക്കുന്നതിന് പറയും ചിലപ്പോൾ അത് 4 മാസം കൊണ്ട് കുലയ്ക്കുന്ന മഞ്ചേരിക്കുള്ളനോ അല്ലെങ്കിൽ അതുപോലെ വല്ല വാഴകളൊക്കെ ആയി മാറുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വാഴയ്ക്കായാലും നെല്ലിനായാലും അതുപോലെ തന്നെ പച്ചക്കറിക്കായാലും നല്ലപോലെ അടിവളമായിട്ട് ഈ പറയുന്നതെല്ലാം ഉപയോഗിക്കും. ചാണകവും ട്രൈക്കോട്ടറിനെയും കോഴിക്കാട്ടവും വേപ്പ് പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2 മാസത്തോളം നനച്ചിട്ട് അതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൂടാതെ പ്രധാനമായിട്ടും ഞാൻ രാജകോസും യൂറിയയും പൊട്ടാഷും ആ വിധത്തിലുള്ള മിക്സ് വളങ്ങളാണ് ഉപയോഗിക്കാറ്. മറ്റ് വില കൂടിയ ഫാറ്റംബോസ് 10-26 അങ്ങനെയുള്ള വളങ്ങളൊന്നും ആ വളം മോശമായതുകൊണ്ടല്ല, അത് വാങ്ങുന്ന പൈസയുടെ 3-1 പൈസയ്ക്ക് നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്ന 5.66 യൂറിയയും അതുപോലെ തന്നെ 5 രൂപയിലുള്ള രാജകോസും ഒത്തിരി വില കൂടിയ പൊട്ടാഷും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് അത്രയും വില കുറഞ്ഞ വളങ്ങളാണ് പൊതുവെ ഞാൻ ഉപയോഗിക്കാറ്.
2: പച്ചക്കറി കൃഷി ഇനിയിപ്പോ പുതിയത് തുടങ്ങുകയാണല്ലേ?
0: പച്ചക്കറി കൃഷി ഈ അടുത്ത ആഴ്ച നടും. അപ്പൊ അത് കളച്ച് ഈ ദിവസങ്ങളിൽ തീരും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നടും. അത് പരമാവധി കുരുവായിട്ടാണ് നടുള്ളൂ. തക്കാളി തൈ വാങ്ങിച്ചാൽ നടുള്ളൂ. അത് നമുക്ക് കുരു മുളപ്പിച്ചെടുക്കാൻ പ്രയാസകരമാണ്. വെണ്ടയെല്ലാം കുരു വാങ്ങിച്ചിട്ട് നടുള്ളൂ. വാഴയെല്ലാം നമ്മൾ ഈ വാഴക്കണ്ണെടുത്ത് ചെത്തി ക്ലീൻ ചെയ്ത് നമ്മൾ വേപ്പുമുണ്ടാക്കെല്ലാം ഇട്ട് നടും. അത് ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട്, അതായത് ഈ പച്ചക്കറിയുടെ വിളവെടുപ്പ് ഒരു പകുതി ആയി കഴിയുമ്പോഴാണ് വാഴ വെച്ച് തുടങ്ങുന്നത്.
2: ഈ മാസം ലാസ്റ്റോട് കൂടി ഞാറ്റുവേല ഇങ്ങ എത്തി. കുരുമുളകിന്റെ കൃഷിയൊക്കെ എങ്ങനെയാണ്, പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
0: കുരുമുളക് സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ട്. അതുകൂടാതെ ഇപ്പോ ഒക്കലിൽ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടിരുന്നു. ഒക്കലിൽ സർക്കാരിന്റെ സീഡ് ഫാമുകളിൽ കരിമുണ്ട ഇനത്തിലുള്ള തൈകൾ കൊടുക്കുന്നുണ്ട്. അതെന്തായാലും കുറെ മേടിച്ചിട്ട് ബാക്കിയുള്ള മരങ്ങളിൽ നമ്മൾ കുറെ കവുങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് വെക്കാനായിട്ടുള്ള പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
2: കവുങ്ങിനൊക്കെ ഇപ്പൊ എന്താ പ്രത്യേക പരിചരണം വേണ്ടത്?
0: വെള്ളം കെട്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് കവുങ്ങ് എന്നല്ല, നമ്മൾ തെങ്ങിനായാലും ഏത് കൃഷിക്കായാലും വെള്ളം കെട്ടിക്കിടക്കുന്ന നീർവാഴ്ച ഉറപ്പുവരുത്തുക, അതാണ് പ്രധാനം. പിന്നെ നമ്മൾ കുമ്മായി ഇട്ടുകൊടുക്കുക. ഇതാണ് ഞാൻ ചെയ്യാറ് പൊതുവെ.
2: ഈ തെങ്ങിന്റെ പരിചരണത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ?
0: തെങ്ങിന്റെ പരിചരണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണമാണ്. ബാക്കിയുള്ള പരിചരണങ്ങളെല്ലാം നമ്മൾ ഇത്രയും ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന വളങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് അതുപോലെ തന്നെ മറ്റു മൂലകങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തെങ്ങ്, ഞാൻ വ്യവസായ അടിസ്ഥാനത്തിൽ തെങ്ങ് വെക്കാറില്ല. തെങ്ങ് വെച്ചിട്ട് നമുക്ക് ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊമ്പൻ ജെല്ലിയുടെ ആക്രമണമാണ് നമ്മുടെ നിർദ്ധാര പ്രശ്നം. അതിനൊരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് കൂടുതലായിട്ട് നീങ്ങാത്തത്.
2: ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന, കൃഷിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
0: ഞാനൊരു തിരുവാതിര സർവീസ് ബാങ്കിന്റെ സെക്രട്ടറിയാണ്. പക്ഷെ ബാങ്കിൽ വന്ന് ജോലി ചെയ്തിരിക്കുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ചിലപ്പോൾ കൃഷിയിൽ നിന്ന് കിട്ടില്ല. പക്ഷെ ഇതിൽ കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അത് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ പരസ്യത്തിലോ കാണുന്ന

0: രീതിയിലൊന്നും കണ്ട് ഒരാള് ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനടുത്ത് കുറേ തൊഴിലാളികളെ വെച്ച് നല്ല മൂലധനം മുടക്കി ഒന്നും ഒരിക്കലും ഒരാള് കൃഷിയിലേക്ക് ഏർപ്പെടരുത്. അങ്ങനെ വന്നാൽ ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടബാധ അങ്ങനെ എന്തെങ്കിലും മൂലം എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ നല്ല നഷ്ടം വന്നാൽ ഈ മേഖലയിൽ തന്നെ വിട്ടുപോകും. അതുകൊണ്ട് ഒരാൾ സ്വന്തമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ തുടങ്ങി തുടങ്ങി വലിയ രീതിയിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ മേഖലയിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള അനുഭവം. ഞാനും അങ്ങനെ തന്നെ ചെറിയ രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തുടങ്ങി പഠിക്കാൻ പോയ സമയത്ത് മറ്റുള്ളവരോട് പറമ്പിൽ പാട്ടത്തിന് കൃഷി ചെയ്ത് ആണ് ഞാൻ ആരംഭിച്ചത്. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പാട്ടത്തിനടുത്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് പണിക്കാർ സ്ഥിരമായിട്ടുണ്ട്. അവര് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ കൂടെ ഒരു 3 മണിക്കൂർ ഞാനും രാവിലെ 6 മണി തുടങ്ങി, അതുപോലെ തന്നെ ചിലപ്പോൾ രാത്രി ആയിരിക്കും എല്ലാം ഇതിന്റെ കൂടെ നിന്ന്. അല്ലാതെ ഒരിക്കലും കൃഷി എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എത്ര നല്ല വിശ്വസ്തരാണെങ്കിലും അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ടൈം, അതായത് നമ്മളെ കൊണ്ട് സാധ്യമാകാവുന്ന ഒരു സമയമെങ്കിലും ഒരു ചെടിയുടെ അടുത്ത് നമ്മൾ ചെന്നാൽ മാത്രമേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് തെങ്ങ് ആയിക്കോട്ടെ, വാഴ ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, ഒരു ദിവസം കൊണ്ട് കാണുന്ന അസുഖത്തിന് ആ ദിവസം തന്നെ ട്രീറ്റ്മെന്റ് നടത്തിയില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുമ്പോഴേക്കും കൃഷി പൂർണ്ണമായി നശിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ആരും ഈ മേഖലയിലേക്ക് കടക്കാവൂ. പക്ഷെ ഇത്രയും മനസ്സിന് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ ആത്മസംതൃപ്തി ഉണ്ടാവുന്ന ഒരു മറ്റൊരു മേഖല ഇല്ല എന്നുള്ളതാണ് എന്റെ അനുഭവം.
1: സമ്മിശ്ര കൃഷി വിശേഷങ്ങൾ ശ്രോതാക്കളോട് ഇതുവരെ പങ്കുവച്ചത് കരുമാലൂർ തട്ടാമ്പടി സ്വദേശി PP ജീസൻ.

ഇന്ന് കിസാൻ വാണി എത്തി നിൽക്കുന്നത് രജനീചന്ദ്രന്റെ കൃഷിത്തോട്ടത്തിലാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, വാഴ, തെങ്ങ്, പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കോളിഫ്ലവർ, ക്യാബേജ് തുടങ്ങിയ ശീതകാല പച്ചക്കറികളും പന്തൽ വിളകളായ കോവലം, ചുരക്ക എന്നിവ മട്ടുപ്പാവിലും കൃഷി ചെയ്തിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു ഉദ്യാനവും ഒരുക്കിയിരിക്കുന്നു. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നുവെന്ന് പറഞ്ഞു തരുന്നു രജനീചന്ദ്രൻ.

0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമ്മുടെ നാട്ടില് കൃഷി ഒരു തൊഴിലായിട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ജോലിയോടൊപ്പം കൃഷി ചെയ്യുന്നവരുണ്ട്. താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്നു, നന്നായി കൃഷി ചെയ്യുന്നു, അതോടൊപ്പം കൃഷി ചെയ്യുന്നവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അതായത് അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, വിത്ത്, ചെടി എല്ലാം നമ്മൾ കൊണ്ടുകൊടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത്?
1: കുട്ടിക്കാലം മുതലേ നമ്മൾ വളർന്നു വന്നേക്കുന്നത് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വേണ്ട കൃഷി ചെയ്യുന്നുണ്ട്. അമ്മമാരും വല്യമ്മമാരും എല്ലാവരും, ഞങ്ങളുടെ ഒരു ചെറിയൊരു കൂട്ടുകുടുംബമായിരുന്നു. ചീര, വെണ്ട, വഴുതന അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കൃഷി കാര്യങ്ങൾ പണ്ടേ ചെയ്തിരുന്നു. അതിന് വെള്ളമൊഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ കാര്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്റെ അച്ഛന്റെ വീട് പാലക്കാടാണ്. നെൽകൃഷി കണ്ട് വളർന്ന് മേൽപ്പാടത്തിൽ കൂടെ എല്ലാം നടന്ന് കുളിപ്പോയ ഒരു കാലഘട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്റെ. അപ്പൊ ഞാനൊരു കൗൺസിലർ ആയ ശേഷം വികസന കമ്മിറ്റി ആയിരുന്നു എന്റെ. അപ്പൊ ആ കമ്മിറ്റിയിൽ കുറെ കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ പഠിക്കാനും കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വസ്തുവാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. വാർഡുകളിൽ തന്നെയാണെങ്കിലും ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കാനും വേണ്ട രീതിയിൽ കൃഷി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ കൂടുതൽ പഠിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്.
0: കുട്ടിക്കാലം മുതലേ കൃഷി കണ്ടും ചെയ്തും വന്ന ഒരാളാണ്, അത് കാരണം നമുക്കിപ്പോ കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും.
0: ഇപ്പൊ മട്ടുപ്പാവില് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. മട്ടുപ്പാവില് നമുക്ക് എന്തെല്ലാം കൃഷികൾ ചെയ്യാം?
1: മട്ടുപ്പാവില് നമുക്ക് എല്ലാ കൃഷിയും ചെയ്യാം. ഒരിടയ്ക്ക് നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രോ ബാഗില് മണ്ണ്, ചകിരിച്ചോറ്, ചരല് അങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്ത്, കമ്പോസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിറച്ച് എന്നിട്ടാണ് നമ്മൾ അത് നട്ടുകൊണ്ടിരുന്നത്. ഗ്രോ ബാഗ് നല്ല രീതിയിൽ പോകാത്തത് കൊണ്ട് അതൊക്കെ ചട്ടിയിലേക്കാക്കി പ്ലാസ്റ്റിക്

0: ചുറ്റി. പിന്നെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മണ്ണിനെ പറ്റി അറിഞ്ഞിരിക്കണം, ജലസേചനത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം മനോഭാവം, കുറച്ച് തൈ തന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അവരുടെ അടുത്ത് നമുക്ക് വാങ്ങാം, അങ്ങനെയുള്ളൊരു സഹകരണ മനോഭാവവും കൂടെ ഉണ്ടെങ്കിൽ കുറേം കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ മട്ടുപ്പാവിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തക്കാളി തന്നെ ഒരു മൂന്ന് നാല് വിധം തക്കാളിയുണ്ട്. മുളക് തന്നെയാണെങ്കിൽ ഒരു അഞ്ച് വിധം മുളകുകൾ ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട്. നിത്യവഴുതന, നിത്യവഴുതനയൊക്കെ ഞാൻ ദൈ അടുത്തിടയ്ക്കാണ് കണ്ടു തുടങ്ങിയത്. നേരത്തെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അതിങ്ങനെ ഓരോരുത്തർ വരും, നമ്മള് നമ്മുടെ കയ്യിലുള്ള വിത്തുകളോ അല്ലെങ്കിൽ തൈകളോ അങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ആ കൂട്ടായ്മയിൽ ഒന്നിച്ച് തൈകള് ഉത്പാദിപ്പിച്ചൊക്കെ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടുന്ന രീതിയിൽ സംവിധാനം ചെയ്യേ, അങ്ങനെയാണ് നമ്മൾ ഈ കൃഷി ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. ചിലവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൽ നട്ടു കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിക്കും, വേറെ ഒരു വളങ്ങളും ചേർക്കില്ല. അത്യാവശ്യം വേണ്ട വളങ്ങളും കീടനാശിനികളും നമ്മൾ, കീടനാശിനി എന്ന് വെച്ചാൽ ജൈവം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും നമ്മൾ തളിച്ചു കൊടുക്കണം. നമ്മുടെ വെള്ളീച്ച ശല്യം വരികയാണെങ്കിൽ വേപ്പെണ്ണ, അതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒരു കീടനാശിനി, എന്തെങ്കിലും ഒരു കീടനാശിനി എന്ന് ഉദ്ദേശിക്കുന്ന വേപ്പെണ്ണ ഇത് ചെയ്യാം. നമുക്ക് പപ്പായ ഇലയുടെ സത്ത്, ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂന്ന് പപ്പായയുടെ ഇല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശർക്കര കഷ്ണം കൂടെ അതിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചീഞ്ഞളിഞ്ഞൊരു ജൈവവളമാവുന്നുണ്ട്. ആ വളത്തിൽ ഒരു കപ്പിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തളിച്ചു കൊടുക്കാം. അപ്പൊ അത്രയും മതി, അത്രയും ചെറിയ പാത്രങ്ങൾ മതി നമുക്ക്. മട്ടുപ്പാവിൽ ഉണ്ടാക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പെരിഞ്ചീരകം, നമ്മളെല്ലാത്തിനും മേടിക്കുന്ന പെരിഞ്ചീരകം ഉണ്ടായിട്ടുണ്ട്, കടുകുണ്ട്, എള്ള്. ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഇരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുമോ, എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാല്. കൃഷി ചെയ്യുന്നിടത്ത് നമ്മുടെ ചെണ്ടുമല്ലി പോലെയുള്ള മഞ്ഞപ്പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ കുറേം കൂടെ വെള്ളീച്ച ശല്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കൃഷിഭവന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ച് നമുക്ക് പിന്നെ കുറെയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറേ തന്നെ തന്നെ നമ്മൾ പഠിക്കും. ഉലുവയുടെ അല്ല നമ്മൾ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഉലുവയുടെ അല്ല ഉപയോഗിക്കും. ഞാൻ അത് ശ്രമിച്ചു നോക്കിയപ്പോൾ എനിക്ക് വേണ്ട ഉലുവ ഞാൻ മുളപ്പിച്ച് അതിനെ ഗ്രോ ബാഗിൽ പാകി നട്ട് എന്റെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പാലക്ക്, ആ പാലക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പാലക്ക് പനീർ നമുക്ക് എടുക്കാം, വെളുത്തുള്ളി ഉണ്ടാക്കാം, ചെറിയ ഉള്ളി. എന്റെ ഡ്രസ്സിന്റെ മുകളിൽ ഞാൻ വലിയ വലിയ ചെടികളൊന്നും നട്ടിട്ടില്ല. വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്. കുമ്പളം തന്നെ മൂന്നാല് തരമുണ്ട്. ഒരു തടിയൻ കുമ്പളമുണ്ട്, നെയ് കുമ്പളമുണ്ട്, അല്ലാത്ത സാധാരണ കുമ്പളം.
1: ജൈവവളം അല്ലെങ്കിൽ ജൈവ കീടനാശിനി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു രീതി കൃഷിഭവൻ വഴിയുള്ള ക്ലാസ്സുകളിലൂടെയാണോ അതോ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുത്തത്?
0: കൃഷിഭവനിലുള്ള ക്ലാസ്സുകളോടൊപ്പമാണ് ഞാൻ ഈ ജൈവവളങ്ങളെ പറ്റിയും ജൈവവളം എന്താണെന്നും കീടനാശിനി എന്താണെന്നും സ്യൂഡോമോണസ് എന്താണെന്നും ഒക്കെ പഠിച്ചത് അങ്ങനെയാണ്. പണ്ടുള്ള ഓരോ വാമൊഴികളുണ്ടല്ലോ നമ്മൾക്ക്, ശരിക്ക് അതായത് നിലക്കടല നട്ടു കഴിഞ്ഞാൽ 90-ാം ദിവസം നമ്മൾ നിലക്കടല പറിച്ചില്ലെങ്കിൽ ഉറുമ്പ് പറിക്കുന്നാണ് പറയുന്നത്.
1: ശരി,
0: ആ എന്നുവെച്ചാൽ അപ്പോഴത്തേക്ക് ഉറുമ്പിനറിയാം ഇവിടെ നിലക്കടല ഉണ്ട്, ഞാൻ പോയാൽ കിട്ടുന്നുള്ളത്. ഇതെല്ലാം വാമൊഴിയായിട്ട് കിട്ടുന്ന കുറെ അറിവുകള്, ഞാറ്റുവേലകള്. പണ്ടൊക്കെ തെങ്ങിനൊക്കെ കേടുവന്ന മത്തി, ഉള്ളി, ഉപ്പ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ വേനൽക്കാലത്ത് തെങ്ങിന്റെ ചുവട്ടിലിട്ട് മൂടി നനയ്ക്കുമായിരുന്നു. അന്ന് നമുക്ക് വെള്ളം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. മിക്ക പറമ്പുകളിലും ഒന്നും രണ്ടും കുളങ്ങൾ ഉണ്ടായിരുന്നു.
1: നമുക്ക് കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയായിട്ടുണ്ടോ, എങ്ങനെയാണ്?
0: ഇത് എൻ്റെ ഒരു സന്തോഷമാണ്. വീട്ടിൽ വരുന്ന ആർക്കും ഒരു ദിവസത്തേക്ക് കോവയ്ക്കാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും ഒരു സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കൊടുത്തു വിടുക. അതുപോലെ ചൊരക്കയാണെങ്കിൽ ചൊരക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വന്ന ആരും വെറും കൈയോടെ പോവാറില്ല. സലാഡ് തക്കാളി ഇഷ്ടം പോലെ നമുക്ക് കിട്ടും, നമുക്ക് തിന്നും മതിയാകും എന്നുള്ളതാണ്. രണ്ടു തരമുണ്ട്, ഒരു മഞ്ഞയുണ്ട്, ഒരു ചുവപ്പുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജ് ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നോർത്ത് ഇന്ത്യൻ ആയിരുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മുടെ ടെറസിന്റെ മോഡല് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൃഷിഭവൻ തിരിനന തന്നിട്ടുണ്ട്. ആ തിരിനനയുടെ ഉപയോഗം എങ്ങനെയാണെന്നും എത്ര വെള്ളം ഒഴിക്കണം, കണ്ടമാനം നമുക്ക് ടെറസിന്റെ മോഡലുള്ള ചെടികൾക്ക് കണ്ടമാനം വെള്ളം ഒഴിക്കണം. ഒരു മഗ്ഗില് വെള്ളം, ഒരു മഗ് വെള്ളം ഒരു ചെടി, വേറെ വെള്ളം ഒരു ലിറ്റർ കുപ്പിയിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഏറെ ഒരു മഴയുടെ ചെടികളും ഒന്ന് ഫ്രഷ് ആകും. അതായത് സത്യം പറഞ്ഞ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു, അതേപോലെ

0: മൂട്ടും സന്തോഷവും എല്ലാം വേണം.
1: വളരെ തിരക്കുള്ള ഒരാളാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയാണ്, പല കാര്യങ്ങളിലും ഇടപെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത്?
0: സമയം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് മടി പിടിച്ചു. സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. 7 മണി മുതൽ ഒരു 9 മണി വരെ ചില ദിവസം വൈകുന്നേരമാണ് ഞാൻ ടെറസിൽ വന്ന് ചെടികൾക്കൊക്കെ വളം ഇടുന്ന പരിപാടിയുള്ളത്. ഈ അറ്റത്തുനിന്ന് ചെടി നനച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ അറ്റം നിന്ന് കഴിയുമ്പോഴത്തേക്കും 1/2 മണിക്കൂറാകും. അത് കഴിഞ്ഞ് വളം എന്താണ് അന്നത്തെ ദിവസം വളം എന്താണ് ഇടേണ്ടത്, വിഷാമിന് ആസിഡ് ഇടണോ അതോ വേറെ എന്തെങ്കിലും കമ്പോസ്റ്റ് ഇടണോ. നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ സ്ലറി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് 4 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വളത്തിന്റെ പുറകെ ഓടണ്ട. അപ്പൊ ഈ വഴിയോരങ്ങളിൽ കാണുന്ന വലിച്ചെറിയൽ രീതി ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉറവിട മാലിന്യ സംസ്കരണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിന്റെ നല്ലൊരു ക്ലാസ് കൃഷിഭവൻ നമുക്ക് പല സമയത്തും തന്നിട്ടുണ്ട്. ആ ഒരു ഇത് ഞാനിവിടെ നടത്തുന്നുണ്ട്. അതുപോലെ പറമ്പെല്ലാം അടിച്ചു വാരിയ ഇലകള് പഴയ വാട്ടർ ടാങ്കിന്റെ പീസിനെ കട്ട് ചെയ്ത് അതിലിട്ട് അതിൽ കിട്ടുന്ന എല്ലാ മുല്ലുകളും ഇട്ട് അതിനെ നികത്തി അതിന്റെ മുകളില് ചകിരിച്ചോറും മണ്ണും കുമ്മായവും മിക്സ് ചെയ്ത് വളം മണ്ണ് അതിൽ നിറച്ച് അതിൽ ഇഞ്ചി നടുക. ഈ പ്രാവശ്യം മഞ്ഞളാണ് നട്ടേക്കണേ. ഓരോ പ്രാവശ്യം ഓരോ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വേറെ വേറെ തൈകളാണ് നടണ്ടത്. ഇപ്പൊ പയറ് നട്ടെടുത്ത് പയറിൽ നട്ട ആ മണ്ണില് വളക്കൂറ് കുറേയും കൂടെ കൂടുതലാണ്, നൈട്രജന്റെ ഇത് കൂടുതലാണ്. അടുത്ത പ്രാവശ്യം അവിടെ വെണ്ടയോ വഴുതനയോ നടാം, അല്ലെങ്കിൽ കോളിഫ്ലവർ നടാം. വേറൊരു പണിയും കൂടെ ഞാൻ ചെയ്യാറുണ്ട്, അത്യാവശ്യം തണുപ്പ് വേണം എന്നാണ് ക്യാബേജും കോളിഫ്ലവറിനും പറയുന്നത്. അപ്പൊ കുറച്ച് ഐസ് വാട്ടർ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് അതും ഒഴിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവും കിട്ടാറുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്?
0: മടി വിചാരിക്കാതിരിക്കുക. അത്യാവശ്യം നമുക്ക് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ ഈ പൂച്ചട്ടികൾ ഹാങ് ചെയ്യണ പോലെ ഹാങ് ചെയ്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പച്ചമുളകും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പച്ചിലകൾ കൊണ്ട് നമുക്കൊരു വളം ഉണ്ടാക്കാൻ പറ്റും. പപ്പായയുടെ ഇലയും ചീമക്കൊന്നയുടെ ഇലയും നമ്മള് കൊന്നപ്പൂവിന്റെ ഇലയും മിക്സ് ചെയ്ത് കുറച്ച് ശർക്കര ഇട്ട് വെള്ളം ഒഴിച്ച് 7 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് തെളിയെടുത്ത് നമുക്ക് 2 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഈ ഇലയടിച്ച് കാനയിൽ തള്ളാതെയും വഴി കൊണ്ടിടാതെയും കത്തിക്കാതെയും നമ്മുടെ വീടുകളിലുള്ള മാലിന്യം നമുക്ക് തന്നെ കൈകാര്യം ചെയ്ത് അത്യാവശ്യം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം തന്നെയാണ് ഞാൻ പറയുന്നത്.
1: ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇനിയും ഒരുപാട് കൃഷി ചെയ്യാനും അതുപോലെ എല്ലാ മേഖലകളിലും വിജയങ്ങൾ ഉണ്ടാവട്ടെ. കിസാൻ വാണിയുടെ എല്ലാ ആശംസകളും.
0: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം.

0: മട്ടുപാവ് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് രജനീചന്ദ്രനെ വിളിക്കാവുന്നതാണ്. നമ്പർ 98 95 29 01. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 98 95 29 01.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം
2: ഡോക്ടർ എൻ പി ശ്യാമ,
1: നീതു എൻ ടി.
3: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
4: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
3: അതെങ്ങനെ?
4: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
5: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
4: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
3: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
4: തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
5: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
4: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
4: 10.5 മാറ്റു സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും

0: ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്ക് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് കാലവർഷം സജീവമായിരുന്നു. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000 രൂപ, ആലപ്പുഴ 22,700, കോട്ടയം 26,500, എറണാകുളം 22,300, കൊച്ചി റെഡി 22,400, ആലുവ 24,000, വടക്കൻ പറവൂർ 24,400 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,100, വടക്കൻ പറവൂർ 13,400 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 23,500 രൂപ, തൊടുപുഴ 25,000, വടക്കൻ പറവൂർ ക്വിന്റലിന് 4,300 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, അൺഗാർബിൾഡ് 69,500, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,300 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,650, കട്ടപ്പന 2,500. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 22,800 രൂപ, മൂവാറ്റുപുഴ 21,000, തൊടുപുഴ 24,900. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 21,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 650 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 5,500 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻ പറവൂർ 4,500. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 4,200 രൂപ, വടക്കൻ പറവൂർ 4,500, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:32. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിബിജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: ജാ 2.5 കറോഡ് മാതാ ഗർഭാവസ്ഥ ോഡ് ലോകോസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി 90.6% പഹുചേ ആന്റിനേറ്റൽ ചെക്കപ്പ് 95.9% സ്വാസ്ഥ്യ വിഭാഗ പ്രദേശ സ്വാസ്ഥ്യ പദാധികാരിയോ ഓഫീസേഴ്സ് ബധായി ചാത്താ ഹും.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധിഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നുവന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്തമാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സഭി രാജ്യ മുഖ്യമന്ത്രിയോ അനുരോധ പത്ര ലിഖാ ഹൈ. ഇസ് ബീച്ച് അനേക രാജ്യ മുഖ്യമന്ത്രി അപ്പനെ രാജ്യ ഡി ജി ഓർ ചീഫ് സെക്രട്ടറി

0: समिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं। हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं।
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കോളിയാടി AUP സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യുഎൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങൾ

0: ങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം
0: സമകാലികം.
2: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം.
3: ലോകകപ്പ് ഫുട്ബോൾ ആവേശമാണ് ലോകമെങ്ങും. ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന്. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് അണിനിരക്കുന്നത്. 11 മുതൽ തുടങ്ങുന്ന പോരാട്ടം ജൂലൈ 19 വരെ 39 ദിവസം നീളും. ആകെ 104 മത്സരങ്ങൾ. മെക്സിക്കോയിലെ ബനോർട്ടെ സ്റ്റേഡിയത്തിൽ 11 ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 കിക്ക് ഓഫ്. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ കളി. അമേരിക്കയിലെ ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. സാധ്യതകളിൽ ഫ്രാൻസും അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും സ്പെയിനും ഇംഗ്ലണ്ടുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. വൻ താരനിരയാണ് ഇക്കുറി കളത്തിലേക്കെത്തുന്നത്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അവസാന ലോകകപ്പിനാണ് ഇറങ്ങുന്നത്. ബ്രസീൽ സൂപ്പർ താരം നെയ്മറുടെയും അവസാന ലോകകപ്പായിരിക്കും. മെസ്സി, റൊണാൾഡോ, മെക്സിക്കോ ഗോൾ കീപ്പർ ഗിലർമോ ഒച്ചോവ എന്നിവർക്ക് 6th ലോകകപ്പാണ് ഇത്. സ്കോട്ട്ലൻഡിന്റെ ക്രെയ്ഗ് ഗോർഡനാണ് പ്രായം കൂടിയ താരം. 43 വർഷവും 162 ദിവസവുമാണ് സ്കോട്ട്ലൻഡ് ഗോൾ കീപ്പറുടെ പ്രായം. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറയാണ് പ്രായം കുറഞ്ഞ താരം. 17 വർഷവും 240 ദിവസവുമാണ് പ്രായം. കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, വിനീഷ്യസ് ജൂനിയർ, റഫീനിയ, ജൂലിയൻ അൽവാരസ് തുടങ്ങിയ ഗോളടിക്കാരുടെ ലോകകപ്പ് കൂടിയായിരിക്കും ഇത്.
4: പരിക്കാണെങ്കിലും സ്പെയിനിന്റെ 18-കാരൻ ലമീൻ യമാലാണ് ലോകം കാത്തിരിക്കുന്ന യുവതാരം. ബ്രസീലിന്റെ 19-കാരൻ എൻട്രിക്കും അത്ഭുതങ്ങൾ കാട്ടാൻ കെൽപ്പുള്ള കളിക്കാരനാണ്. തുർക്കിയുടെ അർദ ഗുലേറാണ് മറ്റൊരു താരം. ഫ്രാൻസും പോർച്ചുഗലും താരസമ്പന്നമാണ്. എംബാപ്പെ നയിക്കുന്ന ഫ്രഞ്ച് ടീമിൽ ഉസ്മാൻ ഡംബേല, മൈക്കൽ ഒലീസെ, ദിസിരെ ദുവെ, ദയോദ് ഉപമെക്കാനോ, ലൂക്കാസ് ഫെർണാണ്ടസ്, യുലെസ് കുണ്ടെ, എൻഗോലോ കാന്റെ തുടങ്ങിയ മികവുറ്റ കളിക്കാരാണുള്ളത്. 2018 ചാമ്പ്യന്മാരും നിലവിലെ റണ്ണറപ്പുമായ ഫ്രഞ്ച് ടീം 1st റാങ്കുകാരാണ്. ആദ്യ ലോകകപ്പ് നേട്ടമെന്ന സ്വപ്നവുമായി എത്തുന്ന റൊണാൾഡോയുടെ പോർച്ചുഗലിന് മധ്യനിരയിലും മുന്നേറ്റത്തിലും പ്രതിഭകളുടെ ആധിക്യമാണ്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ

0: സിൽവ, ജോയോ നെവെസ്, വിറ്റീനിയ, റൂബസ് നെവെസ്, ജോയോ ഫെലിക്സ്, റഫേൽ ലിയാവോ എന്നിവരും റൊണാൾഡോയ്ക്കൊപ്പം പന്ത് തട്ടാനുണ്ട്. കിരീടം നേടിയ ടീമിലെ 17 കളിക്കാരെ നിലനിർത്തിയാണ് ലയണൽ സ്കലോണി അർജന്റീന സംഘത്തെ തയ്യാറാക്കിയത്. കാർലോ ആൻസലോട്ടിയുടെ പരിശീലന മികവും ആക്രമണ നിരയുടെ ചടുലതയുമാണ് ബ്രസീലിന്റെ ആത്മവിശ്വാസം. യുവത്വവും പരിചയസമ്പത്തും സമന്വയിപ്പിച്ച് സ്പെയിൻ എത്തുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് സമ്പൂർണ്ണ സംഘമാണ്. 891 കളിക്കാർ ഈ ലോകകപ്പിൽ അരങ്ങേറും. കേപ്പ് വെർദെയും കുറാസോവയും ജോർദാനും ഉസ്ബെക്കിസ്ഥാനുമാണ് അരങ്ങേറ്റ രാജ്യങ്ങൾ. പരിശീലകരിൽ ഖാന കോച്ച് കാർലോസ് ക്യൂറോസ് തുടർച്ചയായ 5-ാം ലോകകപ്പിനാണ് എത്തുന്നത്.
1: ഇറ്റലി തുടർച്ചയായി 3-ാം തവണയും ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയില്ല. മത്സരങ്ങൾ 90% ഇന്ത്യൻ സമയം അർദ്ധരാത്രിയിലാണ്. രാത്രി 9:30 രാവിലെ 9:30 ഇടയിലാണ് കളികൾ. സന്നാഹ മത്സരങ്ങളിൽ അർജന്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബെൽജിയം, ജർമ്മനി ടീമുകൾ ജയം നേടി. 18-കാരൻ എൻട്രിക്കിന്റെ ഗോളിൽ ബ്രസീൽ ഈജിപ്തിനെ 2-1 തോൽപ്പിച്ചു. ബ്രൂണോ ഗിമറസാണ് ആദ്യ ഗോളടിച്ചത്. ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീന ഹോണ്ടുറാസിനെ 2 കീഴടക്കി. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായി പന്ത് തട്ടി. ചിലിക്കെതിരെ 2-1 ജയമാണ് പോർച്ചുഗലിന്. ജർമ്മനി ആതിഥേയരായ അമേരിക്കയെ 2-1 മറികടന്നു. ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ 1, ബെൽജിയം ട്യൂണീഷ്യയെ 5 കീഴടക്കി.
0: ലോകകപ്പിൽ പന്ത് തട്ടുന്ന ആദ്യ മലയാളി എന്ന സ്വപ്നവുമായി തഹസീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ചു. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ആദ്യ കളി. കാനഡയും ബോസ്നിയ ഹെർസഗോവിനയുമാണ് മറ്റു ടീമുകൾ. കളിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തഹസീൻ. ഇടത് വിങ്ങിലാണ് കളി. ഖത്തറിൽ സ്റ്റാർസ് ലീഗിൽ പന്ത് തട്ടിയാണ് തഹസിന്റെ തുടക്കം. 2024 അൽ ദുഹൈൽ ക്ലബിന്റെ സീനിയർ കുപ്പായത്തിൽ അരങ്ങേറി. ഖത്തറിലെ ആസ്പയർ ഫുട്ബോൾ അക്കാദമിയിലായിരുന്നു പരിശീലനം. ഖത്തറിന്റെ വിവിധ പ്രായ വിഭാഗത്തിലുള്ള ടീമുകൾക്കായി കളിച്ചു. ഖത്തർ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനായി. 2024 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു ഖത്തർ ടീമിലെ അരങ്ങേറ്റം. ഇന്ത്യയുമായുള്ള കളിക്കുള്ള ടീമിലും ഉൾപ്പെട്ടു. ഈ ലോകകപ്പിൽ കളിക്കുന്ന 4-ാമത്തെ ഇന്ത്യൻ വംശജനാണ് തഹസീൻ.
1: ലോകകപ്പിന് തയ്യാറെടുക്കും മുമ്പ് ജർമ്മനിക്ക് കനത്ത തിരിച്ചടി കിട്ടി. മധ്യനിരക്കാരനും ഭാവി വാഗ്ദാനവുമായ ലെന്നാർഡ് കാൾ പരിക്കേറ്റ് പുറത്തായി. പരിശീലനത്തിനിടെയാണ് 18-കാരന് പരിക്കേറ്റത്. അർജന്റീന പ്രതിരോധക്കാരൻ ലിയനാർഡോ ബലേർദിയും പരിക്കിനെ തുടർന്ന് ലോകകപ്പിൽ നിന്ന് പുറത്തായി. 26 അംഗ ടീമിലുണ്ടായിരുന്ന ബലേർദിക്ക് പരിശീലനത്തിനിടെയാണ് പരിക്കേറ്റത്. മാർക്കോ സെനസി, ലൂക്കാസ് മാർട്ടിനസ് ക്വാർട്ട എന്നിവരിലൊരാളെ പകരക്കാരനായി ഉൾപ്പെടുത്തും. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം സി നെറ്റ്വർക്കിന് ലഭിച്ചു. സി എന്റർടൈൻമെന്റിന്റെ യുണൈറ്റ് 8 സ്പോർട്സ് ചാനലിലാണ് കളി. ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകൾക്കൊപ്പം 2 HD ചാനലുകളിലും കളി കാണാം. C5 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും കളിയുണ്ട്. 2034 വരെയുള്ള ഫിഫ ടൂർണമെന്റുകളെല്ലാം കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ സി നെറ്റ്വർക്കിനാണ് കിട്ടിയിരിക്കുന്നത്. 2030 ലോകകപ്പും ഇതിൽ ഉൾപ്പെടും. ഇംഗ്ലീഷ് മധ്യനിരക്കാരൻ ജെയിംസ് മിൽണർ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. പ്രതിരോധക്കാരനായും മധ്യനിരക്കാരനായും കളിച്ച ഈ 40-കാരൻ അവസാന 3 സീസണുകളിലായി ബ്രൈറ്റണിലായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരത്തിനിറങ്ങിയ താരമാണ്. 24 വർഷത്തിൽ 658 മാച്ചുകൾ കളിച്ചു.
0: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം റഷ്യയുടെ മിറ ആൻഡ്രീവ സ്വന്തമാക്കി. പോളണ്ടുകാരി മയ ക്വാലൻസ്കയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് 19-കാരിയായ ആൻഡ്രീവ ചാമ്പ്യനായത്. 8-ാം സീഡായ റഷ്യക്കാരി മോണിക്ക സെലസിന് ശേഷം ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് മിറ. വനിതകളിൽ നിലവിലെ ചാമ്പ്യൻ കൊക്കോ ഗഫും 4 തവണ ചാമ്പ്യനായ ഇഗാ ഷാറ്റക്കും നേരത്തെ പുറത്തായിരുന്നു. 1-ാം റാങ്കുകാരി അരീന സബലങ്കയ്ക്ക് മുന്നേറാനായില്ല. പുരുഷ സിംഗിൾസിൽ ജർമ്മൻ താരമായ അലക്സാണ്ടർ സ്വരേവ് കരിയറിലെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളിയെ 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി. 1996 ബോറിസ് ബക്കർ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചതിനു ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം നേടുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇതിനു മുമ്പ് 2020 US ഓപ്പൺ, 2024 ഫ്രഞ്ച് ഓപ്പൺ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നിവയിൽ ഫൈനലിൽ കടന്നിട്ടുണ്ട്. പക്ഷേ കിരീടം കൈവിടുകയായിരുന്നു. പുരുഷ റണ്ണറപ്പായ യാനിക് സിന്നറും 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുള്ള നൊവാക് ജോക്കോവിച്ചും സെമിയിലെത്തും മുൻപ് പുറത്തായിരുന്നു. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് പരിക്ക് കാരണം പിന്മാറുകയും ചെയ്തു.
1: അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചു. ഒന്നാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. രണ്ടാം ദിവസം കളി

0: നിർത്തുമ്പോൾ അഫ്ഗാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺ എന്ന നിലയിൽ തകർച്ചയിലാണ്. ഇന്ത്യയുടെ അരങ്ങേറ്റക്കാരനായ ഇടംകയ്യൻ സ്പിന്നർ മാനവ് സുതാർ 15.5 ഓവറിൽ 21 റൺ വഴങ്ങി 3 വിക്കറ്റെടുത്തു. പേസർ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 2 വിക്കറ്റുണ്ട്. 126 റണ്ണെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും 100 റണ്ണുമായി ഓപ്പണർ കെ എൽ രാഹുലുമാണ് ഇന്ത്യൻ സ്കോർ 500 കടത്തിയത്. 81 റണ്ണുമായി ഋഷഭ് പന്തും 52 റണ്ണോടെ വാഷിംഗ്ടൺ സുന്ദറും പിന്തുണ നൽകി. സായ് സുദർശൻ 81 റണ്ണടിച്ചു. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ നിയമിച്ചു. ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച സൂര്യകുമാർ യാദവിന് പകരമാണ് 31-കാരൻ എത്തുന്നത്. സൂര്യകുമാർ ടീമിൽ നിന്നും പുറത്തായി. 15-കാരൻ വൈഭവ് സൂര്യവംശി ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തി. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ലോകകപ്പിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ടീമിൽ തുടർന്നു. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിനെയും ഇതിനൊപ്പം പ്രഖ്യാപിച്ചു. ഈ ടീമിൽ പേസർ ജസ്പ്രീത് ബുംറയും ഉൾപ്പെട്ടു. ഒളിമ്പിക്സും 2028 2020 ലോകകപ്പും ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ഒരുക്കം. വലം കയ്യൻ ബാറ്ററായ ശ്രേയസ് 2023 ഡിസംബറിന് ശേഷം ഇന്ത്യക്കായി 2020 കളിച്ചിട്ടില്ല. IPL പഞ്ചാബ് കിങ്സ് നായകനായിരുന്നു.
1: ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. 16 വയസ്സ് തികയുന്നതിന് മുൻപ് ഇന്ത്യക്കായി കളിച്ച ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കും. സച്ചിന്റെ രാജ്യാന്തര ക്രിക്കറ്റിലെ അരങ്ങേറ്റം 16 വർഷവും 205 ദിവസവും ഉള്ളപ്പോഴായിരുന്നു. ടെസ്റ്റിലായിരുന്നു ഇത്. ഏകദിനത്തിൽ 16 വർഷവും 238 ദിവസവും ഉള്ളപ്പോൾ അരങ്ങേറി. വാഷിംഗ്ടൺ സുന്ദറാണ് 2020 കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അരങ്ങേറുമ്പോൾ 18 വയസ്സായിരുന്നു. ഈ മാസം 26-നാണ് അയർലൻഡുമായുള്ള ആദ്യ കളി. 15 വർഷവും 71 ദിവസവുമാണ് വൈഭവിന്റെ ഇപ്പോഴത്തെ പ്രായം. ഈ സീസൺ IPL 776 റൺ അടിച്ചുകൂട്ടിയ ഇടംകയ്യൻ ബാറ്റർ മികച്ച താരവും യുവതാരവും മികച്ച റണ്ണടിക്കാരനുമായി.
0: അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് വിരാട് കോഹ്ലി പരിക്കു കാരണം പുറത്തായി. IPL ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഫൈനലിലാണ് പരിക്കേറ്റത്. ഈ മാസം 13-നാണ് ആദ്യ ഏകദിനം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ. കോഹ്ലിക്ക് പകരം ഇടംകയ്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ടീമിലെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പിൻ കോച്ചായി മുൻതാരം സായ്രാജ് ബഹുതുലയെ നിയമിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റിൽ ചുമതലയേറ്റു. ഏകദിന പരമ്പരയിലും തുടരും. IPL പഞ്ചാബ് കിങ്സിന്റെ സ്പിൻ പരിശീലകനായിരുന്നു. കേരളത്തിന്റെയും ബംഗാളിന്റെയും മുഖ്യ കോച്ചായിരുന്നു. ഇന്ത്യയ്ക്കായി 2 ടെസ്റ്റും 8 ഏകദിനവും ബഹുതുലെ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ തോൽവി വഴങ്ങി. 3 മത്സര പരമ്പര 2-1 തോറ്റു. നിർണായകമായ അവസാന കളിയിൽ 6 വിക്കറ്റിനാണ് കീഴടങ്ങിയത്. ആദ്യം ബാറ്റെടുത്ത ഇന്ത്യ 40 പന്തിൽ 56 റണ്ണെടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെ കരുത്തിൽ 180 റണ്ണെടുത്തെങ്കിലും കാര്യമുണ്ടായില്ല.
1: നോർവേ ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിട്ട് ആർ പ്രജ്ഞാനന്ദ. ഫൈനൽ റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസൻ ഗെയ്മറെ തോൽപ്പിച്ചാണ് നേട്ടം. തകർപ്പൻ ജയത്തോടെ 18 പോയിന്റുമായി കിരീടം സ്വന്തമാക്കുകയായിരുന്നു പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിനോ നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനോ സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. 2013 വിഖ്യാത ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം. 7 തവണ ചാമ്പ്യനും ലോക 1-ാം നമ്പറുമായ നോർവേയുടെ മാഗ്നസ് കാൾസനെ 2 തവണ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചു. ഗുകേഷ് അവസാന കളിയിൽ കാൾസനോട് തോറ്റു. ഫുട്ബോളിൽ ഇന്ത്യയുടെ മോശം പ്രകടനം തുടർന്നു. സൗഹൃദ മത്സരത്തിൽ തജിക്കിസ്ഥാനിനോട് കൂറ്റൻ തോൽവി വഴങ്ങി. 3-1 തജിക്കിസ്ഥാൻ തോൽപ്പിച്ചു. തുടർച്ചയായ 3-ാം തോൽവിയാണ് ഇന്ത്യക്ക്. ISL ഫുട്ബോളിൽ പുതിയ സീസൺ സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം April 11 നടക്കും. 7 മാസം നീളും. കഴിഞ്ഞ പതിപ്പ് 3 മാസമായിരുന്നു. അടുത്ത സീസണിൽ സൂപ്പർ കപ്പിന് പകരം ഫെഡറേഷൻ കപ്പാണ് നടത്തുക. April 20 മുതൽ May 10 വരെയാണ് ടൂർണമെന്റ്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് October 9 മുതൽ March 14 വരെയും വനിതാ ലീഗ് September 3 മുതൽ January 24 വരെയും അരങ്ങേറും. ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റായ ഡ്യൂറൻ കപ്പ് July-August മാസങ്ങളിലാണ്. സന്തോഷ് ട്രോഫിയുടെ യോഗ്യതാ റൌണ്ട് നവംബറിൽ തുടങ്ങും. ഫൈനൽ റൌണ്ട് ജനുവരിയിലാണ്.
0: ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു പുറത്തായി മടങ്ങി. പ്രീ ക്വാർട്ടറിൽ ദക്ഷിണ കൊറിയയുടെ അൻസേ യങ്ങിനോടാണ് സിന്ധു തോറ്റത്. ബാസ്കറ്റ്ബോൾ ലീഗ് 1-ാം സീസൺ കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്റർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. Under-14-19 വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് മത്സരം. തിരുവനന്തപുരം ക്യാപിറ്റൽസ്, ആലപ്പുഴ ഡോൾഫിൻസ്, കോട്ടയം ബൈസൺസ്, കൊച്ചി സ്റ്റാലിയൻസ്, തൃശൂർ ടസ്കേഴ്സ്, കാലിക്കറ്റ് വാരിയേഴ്സ് എന്നിവയാണ് ടീമുകൾ. 10 ദിവസം 72 കളികളാണ് ഉള്ളത്. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സിൽ തുടർച്ചയായ 4-ാം വർഷവും പാലക്കാട് ജേതാക്കളായി. 174 പോയിന്റുമായാണ് നേട്ടം. എറണാകുളം 2-ാമതും കോട്ടയം 3-ാമതുമാണ്. രണ്ടു ദിവസം

0: നടന്ന മീറ്റിൽ ആകെ 13 റെക്കോർഡുകൾ പിറന്നു.
1: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം. അവതരണം ആർ ഉണ്ണികൃഷ്ണൻ. സംഗീത ആർ നാഥ്. സമകാലികം.

കെഎസ്ഇബി അറിയിപ്പ്. ചോറ്റാനിക്കര സെക്ഷൻ പരിധിയിൽ കണിച്ചിറ കോളനി ബസ് സ്റ്റോപ്പിന് തെക്കുവശം സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ, LBS റോഡ് പള്ളത്തു ലൈനിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്നിവയിലും അനുബന്ധ 11 kV 430 V ലൈൻ എന്നിവയിലൂടെ നാളെ രാവിലെ 10 മണി മുതൽ വൈദ്യുതി പ്രവഹിക്കുന്നതാണ്. ആയതിനാൽ പൊതുജനങ്ങൾ, വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഈ ട്രാൻസ്ഫോർമർ അനുബന്ധ ലൈനുകൾ എന്നിവയുമായി സമ്പർക്കം പാടില്ല എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വൈദ്യുതി മുടക്കം കലൂർ സെക്ഷൻ പരിധിയിൽ ദേശാഭിമാനി, കറുകപ്പള്ളി റോഡ്, മസ്ജിദ് ലെയ്ൻ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായും, ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ അമ്പലം, ഷാപ്പുപടി, അച്ചുണ്ണിക്കവല, ജയകേരള, കുട്ടിസാഹിബ് റോഡ്, ചിറ്റൂർ ഫെറി, വടുതല പാലം വരെയുള്ള ഭാഗങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടങ്ങും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സേവന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7-ാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7-ാം ക്ലാസ് പാസ്സാകണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻ പരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-0064-12.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-2-36-50-91, 0495-2-36-50-91. പാലക്കാട് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇവരുടെ അഭാവത്തിൽ 55% കുറയാത്ത മാർക്ക് ബിരുദാനന്തര ബിരുദ തലത്തിൽ നേടിയവരെ പരിഗണിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഈ മാസം 11 രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281-7161-673. നമ്പർ ആവർത്തിക്കാം: 82-81-71-67-73.

0: അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചിലർ ഓഫ് ന്യൂറോപ്പതി ആൻഡ് യോഗ, സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, BSc ഇൻ യോഗ. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി നാളെ രാവിലെ 10:30 അയിലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492324274. FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: രണ്ടുപേരും ഒരു കുന്നിൻമുകളിലെത്തി. ചെങ്കുത്തായ പാറ. പാറയുടെ ഉച്ചയിലെത്തി താഴേക്ക് നോക്കി. പെരുന്തച്ഛന് തല ചുറ്റി. നാരായണത്ത് സഹോദരനെ അവിടെ ഇരുത്തി. മകൻ മരിച്ചതിൽ ദുഃഖമുണ്ട്, മകനെ കൊന്നതിൽ പശ്ചാത്താപമുണ്ട്, ഇല്ലേ പെരുന്തച്ച? നാരായണത്ത് ചോദിച്ചു. ഞാൻ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാരായണത്തെ. ഒരിക്കൽ കൂടി താഴേക്ക് നോക്കൂ. പെരുന്തച്ഛൻ നോക്കി. എന്താണ് പെരുന്തച്ഛൻ കാണുന്നത്? വെള്ളാരം പാറ. പാപപരിഹാരാർത്ഥം സ്വന്തം ജീവൻ ബലിയർപ്പിക്കൂ. താഴേക്ക് ചാടിക്കോളൂ, മരിച്ചോളും. വെള്ളാരം പാറയിൽ തട്ടി പെരുന്തച്ഛന്റെ തല കഷണമായി മാറും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നാരായണത്ത് പറഞ്ഞു. വേദന അറിയില്ല, നല്ല സുഖമുള്ള മരണം. നാരായണത്ത് പെരുന്തച്ഛന്റെ പുറത്ത് തട്ടി. പെരുന്തച്ഛൻ എഴുന്നേറ്റ് നിന്നു. ഒരു നിമിഷം കണ്ണടച്ചു ധ്യാനിച്ചു. കുടുകുടെ കണ്ണീരൊഴുകി. പെരുന്തച്ഛൻ താഴേക്ക് ചാടി. നാരായണത്ത് കൈ കൊട്ടിച്ചിരിച്ചു. മലയിറങ്ങി. പെരുന്തച്ഛൻ വീണുകിടക്കുന്ന സ്ഥലത്തെത്തി. അദ്ദേഹം ചെറിയൊരു മോഹാലസ്യത്തിലാണ്ട് കിടക്കുകയാണ്. പെരുന്തച്ച, നാരായണത്ത് വിളിച്ചു. പെരുന്തച്ഛൻ കണ്ണു തുറന്നു. തന്റെ പാപമെല്ലാം നശിച്ചിരിക്കുന്നു. പാപത്തെയോർത്ത് ഇനി വ്യസനിക്കണ്ട. മകന്റെ വേർപാട് എന്നും പെരുന്തച്ഛനൊരു ദുഃഖമായിരിക്കുക തന്നെ ചെയ്യും. ആ ദുഃഖമായിരിക്കും ഇനി മുതൽ തന്റെ ചങ്ങാതി. സ്വാഭാവികമായ ഒരു മരണം നടന്നു. അങ്ങനെ കണക്കാക്കിയാൽ മതി. എഴുന്നേൽക്കൂ. പെരുന്തച്ഛൻ എഴുന്നേറ്റു. മനസ്സിനെന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ജീവിതമെന്നാൽ അതൊക്കെയാണ് പെരുന്തച്ഛ. ഇതൊന്നുമില്ലെങ്കിൽ ജീവിതമാവില്ല, നാരായണത്ത് പറഞ്ഞു. പെരുന്തച്ഛൻ അനുജന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നാരായണത്ത് ആകാശത്തേക്ക് നോക്കി. സൂര്യൻ പടിഞ്ഞാറേ ഭാഗത്തേക്ക് നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. നമുക്ക് വീണ്ടും പാക്കനാരുടെ ജീവിതത്തിലേക്ക് കടക്കാം. പാക്കനാർ മുറമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ തേയി ഭർത്താവിനെ സഹായിക്കുന്നുണ്ട്. ഒരു ദിവസം 10 മുറമുണ്ടാക്കും. 5 എണ്ണം വിറ്റ് കാശാക്കാൻ, ബാക്കി 5 എണ്ണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ. പാക്കനാർ താണജാതിക്കാരനാണ്. അതുകൊണ്ട് നേരിട്ട് ദാനം സ്വീകരിക്കാൻ എല്ലാവർക്കും മടിയാണ്. പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്ന് പാക്കനാർ ഉറച്ചു വിശ്വസിച്ചു. അവരെ സഹായിക്കാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു അദ്ദേഹം. പാക്കനാരും ഭാര്യയും ഓരോ വീട്ടിലും കയറിയിറങ്ങും. മുറം വേണോ മുറം, മുറം വേണോ മുറം. എന്താ വില? എടുത്തു നോക്കിൻ, നന്നോ എന്ന് നോക്കിൻ, എന്നിട്ട് വില പറയാം. മുറങ്ങൾ അവർ അകത്തേക്ക് കൊണ്ടുപോകും. എന്താ വില എന്ന് പറഞ്ഞില്ലല്ലോ, അവർ വിളിച്ചു.

0: ചോദിക്കും. പാക്കനാർ വലിയ വില പറയും. അത് കേൾക്കേണ്ട താമസം വീട്ടുകാരികൾ പറയും, ഇത്ര വലിയ വിലയ്ക്ക് മുറം വേണ്ട, തിരിച്ചു കൊണ്ടുപോയിക്കോളിൻ. എന്നാൽ അകത്ത് കൊണ്ടുപോയ 8 മുറങ്ങളും വേഗം തിരിച്ചെത്തിക്കിൻ, പാക്കനാർ പറയും. 10 മുറങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാകും, പാക്കനാർ തിരികെ ചോദിക്കുന്നതോ 8 മുറം. വീട്ടുകാരികൾ സന്തോഷിക്കും. 2 മുറം എടുത്തു മാറ്റി ബാക്കി 8 മുറം അവർ പാക്കനാരെ ഏൽപ്പിക്കും. അവർ ഉള്ളാലേ ചിരിക്കും. കിറുക്കൻ പാക്കനാർ.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി.
2: Internet.

0: ആകാശവാണി FM വാർത്തകൾ.
1: പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP Nadda. VBG RAM പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ പുതുവൈപ്പ് ബീച്ചിൽ നിന്നും നീക്കം ചെയ്തത് 300 കിലോയിലേറെ മാലിന്യം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മേഘങ്ങൾ. ആകാശക്കാഴ്ച എന്ന് പറയുമ്പോൾ നക്ഷത്ര നിരീക്ഷണത്തിനാണ് ഏറെ പ്രാധാന്യമെങ്കിലും മേഘങ്ങളും ഒട്ടും പിന്നിലല്ല. കവികൾക്കും കഥാകാരന്മാർക്കും അവരുടെ കൃതികളിൽ ഇവയെ വിഷയമാക്കുവാൻ വളരെ ഇഷ്ടമായിരുന്നു. കാളിദാസന്റെ മേഘസന്ദേശം പ്രണയദൂതുമായി പോകുന്ന മേഘത്തെ വ്യക്തിപരിവേഷമുള്ളതാക്കി മാറ്റി. യഥാർത്ഥത്തിൽ എന്താണ് മേഘം? അന്തരീക്ഷത്തിൽ ജലസാന്നിധ്യമുണ്ടെങ്കിലും നഗ്ന നേത്രങ്ങളാൽ നമുക്ക് അത് കാണുവാനാവില്ല. ഇത് ഘനീകരണത്തിന് വിധേയമായി ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് നമുക്കവ ദൃശ്യമാകുന്നത്. അന്തരീക്ഷം ജലപൂരിതമാകുമ്പോഴാണ് ഘനീകരണം ആരംഭിക്കുന്നത് തന്നെ. ഘനീകരണത്തിന്റെ പ്രധാനപ്പെട്ട രൂപമാണ് നാം കാണുന്ന മേഘങ്ങൾ. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയാണ് മേഘത്തെ കൂടാതെയുള്ള വിവിധ ഘനീകരണ രൂപങ്ങൾ. അന്തരീക്ഷത്തിലെ താപനില, ഈർപ്പം, ഉയരം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് വിവിധതരം മേഘങ്ങൾ രൂപീകൃതമാകുന്നത്. മേഘങ്ങളെ വിവിധ മാനദണ്ഡങ്ങളിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവ കാണപ്പെടുന്ന ആകൃതിയുടെ അടിസ്ഥാനത്തിലും ഈരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിഭജന രീതിയാണ് സാധാരണയായി അവലംബിച്ചു വരുന്നത്. 19-ാം ശതകത്തിൻ്റെ ആദ്യം ലാമാർക്കാണ് മേഘങ്ങൾക്കുള്ള നാമകരണത്തിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. പിന്നീട് 1887 ആബേർ കോംബി, ഹിൽഡി ബ്രോൺസൺ എന്നീ ശാസ്ത്രജ്ഞർ ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പേരിടൽ പ്രക്രിയ നിലവിൽ വരുത്തിയത്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ കണ്ടിട്ടില്ലേ? ഇവയാണ് സിറസ് മേഘങ്ങൾ. മിനിമിനുത്തൊരു സിൽക്ക് ഷോൾ പോലെ നിശ്ചലമായി ഒരേ സ്ഥലത്ത് വളരെ നേരം കാണപ്പെടുന്ന ഭംഗിയുള്ള

0: അക്കങ്ങൾ. നാരുപോലെ എന്നർത്ഥം വരുന്ന സിറസ് എന്ന ലാറ്റിൻ വാക്കു തന്നെയാണ് ഇതിൻ്റെ പേരും. ഭൗമാന്തരീക്ഷത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവും കുറയുമല്ലോ, ക്രമമായ താപനഷ്ടനിരക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഏകദേശം 6 കിലോമീറ്ററിനു മേൽ താപനില -40 ഡിഗ്രി സെൽഷ്യസിനും താഴെയുള്ള മേഖലകളിൽ ഇവ കാണപ്പെടുന്നതിൽ നിന്നും ഇവ ഐസിൻ്റെ പരലുകൾ തന്നെയാണെന്ന് പറയാം. ഇനി താഴ്ന്ന വിധാനങ്ങളിലേക്ക് വരാം. ഇവിടെ കനത്ത പാളികളായി രൂപീകൃതമാകുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശം മുഴുവൻ പരന്നുകിടക്കുന്ന ഇവയെ ഉദ്ദേശിച്ചാണ് ആകാശം മേഘാവൃതമായിരിക്കും എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ ഇവ മഴമേഘങ്ങളായി പരിണമിക്കും. ഉദയാസ്തമന വേളകളിൽ ഇവയിൽ ചുവന്ന സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇവ ചെമ്മാനങ്ങൾ തീർക്കുന്നു. ഉയർന്ന തോതിലുള്ള സംവഹന പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. അടുത്ത ഒരിനം നമുക്ക് സുപരിചിതങ്ങളാണ്. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ രൂപം കൊള്ളുന്ന ഇരുണ്ട മഴമേഘങ്ങളായ നിംബസ് മേഘങ്ങളാണവ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ അതാര്യമായി നിലകൊള്ളുന്നതിനാലാണ് ഇവ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഈ മേഘങ്ങളൊന്നും പലപ്പോഴും സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഇവ മറ്റു മേഘങ്ങളുമായി കൂടിച്ചേർന്ന് സിറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോ സ്ട്രാറ്റസ് തുടങ്ങിയ കംബൈൻഡ് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയവൻ മേൽ പറഞ്ഞവയിലെ ക്യുമുലോ നിംബസ് ആണ്. അന്തരീക്ഷത്തിൻ്റെ താണവിധാനങ്ങളിൽ തുടങ്ങി ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ തൂണുകൾ പോലെ കാണപ്പെടുന്ന ഈ മേഘഭീമരെ തുലാവർഷത്തിലും കാലവർഷവേളകളിലും നമുക്ക് കാണാവുന്നതാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.
2: FM ഈവനിംഗിൽ ഇനി വിടരുന്ന മുട്ടുകൾ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കുട്ടികളാണ്. ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നവർ അലോന മേരി മനോജ്, ആരാധ്യ രതീഷ്, ആർദ്രിക രതീഷ്, സൈറ മെർലിൻ പവിൻ, ആഞ്ചലിൻ മരിയ മനോജ്, നൈല മുഹമ്മദ്, അവന്തിക എസ് എസ്.

0: ഇനി ഒരു തമിഴ് കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് നൈല മുഹമ്മദ്.
1: കവിങ്കർ ഇളമേ അവർകൾ എഴുതിയ തമിഴനായി വാഴ്വും തമിഴ്ക്കായി വാഴ്വും എന്ന കവിതയി വരികൾ. തമിഴ് താൻ എങ്കിൽ തായ്മൊഴി, തമിഴ് എനിക്ക് ഇതുവേ ഉയർമൊഴി. അലൈ മികുന്തവരുമായി വന്നേ അവധിയുറ്റ നാളിലും ஐயமிட்டே எண்ணுகின்ற அறிவு சொல்லும் தமிழ்மொழி. பொது கையிலே பிறந்து முச்சங்க சபையிலே வளர்ந்து கம்பன் கவியிலே மலர்ந்து வையகத்தே இணையில்லா செம்மொழியே உந்தன் பிறவு கண்டு புறம் முதுகு காட்டி ஓடிப்போனான். இன்றோ இங்கு இவன் தமிழன் என்பதே மறந்து போனான். முகசு கொட்டி உன்னை கண் விழிக்கு செய்வதா இல்லை உன் இடம் மண்மோடி போன பின்பம் விழுதிறக்கு சொல்வதா? தமிழுக்காயொரு குரல் குஞ்சம் செவிமடத்திடு. குறிஞ்சி முல்லை மருதம் நெய்தல் பாலை என்று உன் குடிமக்கள் வாழ்ந்த பெருமையே நீ மறவாயோ? கொடிக்காய் கொடி முல்லைக்காய் தன் தேரையே தானம் தந்த பாரியே நீ மறவாயோ? லட்சிக்கன் திறப்பினும் குற்றம் குற்றமே என்று ஈசரிடம் வாதிட்டு முச்சங்கத்தின் முப்பெரும் புலவர்ண கீரவை நீ அறியாமல் பூனாயோ? ஈ ரண்டடி ஏழு சீருகள் உலக புதுமறையாம் திருக்குறள் இயல்பியலும் இலக்கியமும் பிணைந்து நீதி நூல் எம்ஐஎன் வல்லுவன் தந்த ஒப்பற்ற இலக்கியம் ஒருபுறமுகக்கு மறுபுறம் காப்பியம்.
0: இனி நமக்கு പാർവതി ചൊല്ലുന്ന കുട്ടിക്കവിത കേൾക്കാം.
2: കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു. കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു. പാട്ടുപാടിയും അട്ടമാടിയും കൂട്ടുകൂടിയും ഒത്തു പഠിച്ചു. പാട്ടുപാടിയും അട്ടമാടിയും കൂട്ടുകൂടിയും ഒത്തു പഠിച്ചു. ക്ലാസ്സിലെന്നും ഇടുമിടുക്കിയായവൾ വന്നു. ക്ലാസ്സിലെന്നും ഇടുമിടുക്കിയായവൾ വന്നു. കണ്ണു തിരുമ്മി ഒന്നു ചെണുങ്ങി നിന്നു കുണുങ്ങി കുഞ്ഞാത്തു കുഞ്ഞാത്തു.
0: അടുത്തത് കഥയാണ്. കഥ പറയുന്നത് വൈഗ സൂരജ്.
3: ലോകപ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അയാളുടെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായൊരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിഞ്ഞു വരെ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിൽ അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായൊരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകളും വരുന്നു പോകുന്നു.

0: അപ്പോളാണ് അവൻ ശ്രദ്ധിച്ചത്, ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തും എത്തി. എത്തിയതോടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനല്ലേ ഇവിടെ വന്നത് അല്ലേ? അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂൺ, ഇത് 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തൊളുമ്പി പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണ പറ്റ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നീ എൻ്റെ ആ തിരശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നീട് കൊണ്ടുവന്നതാണ്. അല്ല, നീ എൻ്റെ ആ ഉദ്യാനം കണ്ടില്ലേ? അതീ മട്ടിലാക്കി തീർക്കാൻ 10 വർഷമെങ്കിലും എടുത്തു. അല്ല, നീ എൻ്റെ ആ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലെ ഓരോ തുകൽത്താഴുകളും എത്ര മനോഹരവും ഹൃദ്യവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താനിതൊന്നും കണ്ടില്ലല്ലോ, തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ നേരെ പറഞ്ഞു, കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടില്ല അല്ലേ? എന്നാലും ഒന്നും കൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. എല്ലാം വിസ്തരിച്ച് കണ്ടു. ഗുരു പറഞ്ഞ ഗ്രന്ഥപുരയും തിരശീലയും ഉദ്യാനവും ഇതെല്ലാം കണ്ട് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിൽ തിരിച്ചെത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോളാണ് ഗുരുവിൻ്റെ ചോദ്യം ഉയർന്നത്. അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2 തുള്ളി എണ്ണ എവിടെ? അപ്പോളാണ് അവൻ ശ്രദ്ധിച്ചത്, തൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണിൽ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമുണ്ട്. ലോകത്തിലെ കാഴ്ചകൾ വേണ്ടുമോളം ആസ്വദിക്കാം, പക്ഷേ കയ്യിലിരിക്കുന്ന സ്പൂണും 2 തുള്ളി എണ്ണയും നീ ഒരിക്കലും കൈവിടരുത്. സുഹൃത്തുക്കളെ, ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? സത്യവും ധർമ്മവും നീതിയുമാണ്.
1: അടുത്തത് ഒരു ഇംഗ്ലീഷ് പദ്യമാണ്, ചൊല്ലുന്നത് സേറ മരിയ ലിനീഷ്.
2: ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം, ഓൺ ദ ബാർക്ക് ഓഫ് എ ട്രീ, എ ചെനിയ വാക്ക് ഹാപ്പിലി. ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം, ഓൺ ദ ബാർക്ക് ഓഫ് എ ട്രീ, എ ചെനിയ വാക്ക് ഹാപ്പിലി. Oh, he sleep, sleep, sleep, down he fell, fell, fell, into the stream with a mighty L, into the stream with a mighty L.

0: അടുത്തതൊരു മലയാള കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് ആർദ്രിക രതീഷ്.
1: ഞാൻ പാടാൻ പോകുന്ന കവിത സുഗതകുമാരി അമ്മയുടെ എന്തുപറ്റി നമുക്ക് എന്ന കവിത.

കൈകൾ പൊക്കുന്നു ദീനദീനമായി, എടുക്കാനോ കരം നീട്ടി നീ വിളിക്കുന്നു തങ്കമേ. നിനക്കു പേടിയില്ലെന്നോ പിശാചുക്കളെ ഞങ്ങള്, എടുക്കാമല്ലേ നോവിക്കൊല്ലിതിനെ പൈതലല്ലയോ.

ൾ വന്നു മുട്ടുന്നി ദക്ഷമം. എന്തു പറ്റി ഇവൾക്കെന്നോ വാക്കെല്ലാം അസ്തമിക്കയാ. തൊണ്ട പൊട്ടുമലർച്ചയ്ക്കും കരച്ചിലിനുമപ്പുറം എന്തു പറ്റി ഇവൾക്കെന്നോ കൊടുങ്ക

കാടുകൾ, വെളുത്ത കുഞ്ഞിത്തുടകൾക്കിടയിൽ ചുടുചോര തന്നൊലിക്കൽ, സൂര്യ ഹേ കർമ്മസാക്ഷിൻ കാണുക കാണുക, കണ്ട കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കേണ്ടതു നിങ്ങളെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞവ. ഇവൾ പിഞ്ചോമൽ കൊഞ്ചിക്കൊണ്ടമ്മേ എന്നു വിളിക്കുവാൻ തുനിഞ്ഞതേയുള്ളു, പിച്ച നിന്നതേയുള്ളു തെല്ലിട. വരുന്നേയുള്ളരിപ്പല്ലു തെളിഞ്ഞിട്ടില്ല, തിങ്കളി മലർന്നു നോക്കുവാൻ ചൂണ്ടിച്ചിരിക്കാനറിയാം. ഇവൾക്കറിയാം അമ്മ തൻ പാട്ടിൻ തേനും താരാട്ടുതാളവും, അറിയാമച്ഛൻ്റെ പൊട്ടിച്ചിരിയും തോളിലേറ്റലും, മറ്റൊന്നും അറിയില്ലിവൾ. എടുക്കാനിപ്പോഴും കുഞ്ഞി കൈകൾ പൊക്കിപ്പിടിച്ചവൾ നൊന്തു നൊന്തു ഞരങ്ങുന്നു തളർന്നവൾ തളർന്നവൾ, പതുക്കെ ചത്തിടുന്നവൾ.

നോവു മാറ്റിക്കൊടുക്കുക. ഇവൾ പൊയ്ക്കോട്ടെ, ഇവൾ പൊയ്ക്കോട്ടെ, പോകും മുമ്പോ മനെ കണ്ടുപോയി ഞാൻ, കണ്ടു ഞെട്ടിത്തെറിച്ചു ഞാൻ. അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദമിടിവെട്ടുപോൽ, കണ്ണിൽ തീയാളി ദൈവം പോൽ, നീ

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം വ്യാഴാഴ്ച 11 ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക്ക് തുടങ്ങിയ സൌന്ദര്യവർദ്ധനവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനപ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച 11 ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-55 ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDS 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDS കീഴിലുള്ള SHG 1900,000 വരെ വായ്പ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.ksWDC.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496-01-50-12. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496-01-50-12. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നാളെ രാവിലെ 10 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി രാവിലെ 10 കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04868-23402, 04868-23402.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96-45-75-04-42, 9645-75-04-42. ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.fcikerala.org. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ

8075461636 നമ്പർ ആവർത്തിക്കാം 8075466136. സമയം 8:30. എഫ് എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ONV കുറിപ്പ് രചിച്ച് ബോംബെ രവി സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബിവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു. SC, ST, OEC വിഭാഗക്കാർക്ക് സൌജന്യ പഠനം. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയോ അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492225677, 0492225677.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൌജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 81578692. നമ്പർ ആവർത്തിക്കാം: 81578692. പാലക്കാട് LBS തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, GST ടാലി, മൊബൈൽ ടെക്നോളജി ആന്റ് ട്രബിൾ ഷൂട്ടിംഗ്, ഡേറ്റ എൻട്രി ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 79 33 08. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 95 79 33 08.

എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ, ഉദയ് മസുംദാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗുൽസാർ, സംഗീതം എ ആർ റഹ്മാൻ.

ഇന്ന് 9:15 ചുറ്റുവട്ടം AAR@90 ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിന്റെ റിപ്പോർട്ട് ഇന്ന് രാത്രി 9:15 മറക്കാതെ കേൾക്കുക.

കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷവും ആറുമാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7994449314. 7994 44 94 93 14.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കടവത്ത് നിന്നും ഇടവഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നിഗൂഢതകളാണ്. എത്ര പോയാലും വീട്ടിലേക്കുള്ള വഴികൾ ഒരിക്കൽ പോലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നായകൾ പോവുമ്പോൾ എല്ലാ വഴിത്തിരിവിലും മൂത്രമൊഴിച്ചുകൊണ്ട് പോകുന്നത് അവയ്ക്ക് പെരിയ തെറ്റാതിരിക്കാനാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അതുപോലെ മൂത്രമൊഴിച്ചു പോവാൻ ഒക്കത്തു നിന്നും ഇറക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ ചോദിച്ചു, നായനെ പോലെ നിനക്ക് മൂത്രത്തിന്റെ മണം പിടിക്കാൻ പറ്റുമോ പൊട്ട? അമ്മ ചിരിച്ചുകൊണ്ട് തുടയിൽ പതുക്കെ കൈകൊണ്ട് തല്ലുകയും ചെയ്തു. വഴി തിരിച്ചറിയാൻ ഓരോ അടയാളം കണ്ടുവച്ചിട്ടാണ് പിന്നെ പോവുക. ഒരു വളവിൽ മരക്കൊമ്പിലിരുന്ന് നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുയിൽ, മറ്റൊരു വളവിൽ അപ്പുറത്തേക്ക് ചാടാൻ നിൽക്കുന്ന ചാരനിറത്തിലുള്ള ഒരു പൂച്ച, ഏറ്റവും അവസാനത്തെ വളവിൽ അമ്മയെ കാണാതെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൈക്കുട്ടി. എല്ലാറ്റിന്റെയും ചിത്രം കോറിയിട്ടതുപോലെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അമ്മ പോയതോടെ ചിത്രങ്ങൾ വിസ്മൃതമാവുകയും വഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിഗൂഢതയിലേക്ക് തള്ളിയിടപ്പെടുകയും ചെയ്തു. വിവാഹ വീട്ടിലെത്തുമ്പോൾ ചെക്കനെ ആനയിച്ചുകൊണ്ടുള്ള സംഘം പെണ്ണിന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആറു നാഴിക അപ്പുറത്താണ് എത്തേണ്ടത്. ഇടവഴികളും മലയും തോടും വയലും കടന്നു വേണം എത്താൻ. സംഘത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാരണവന്മാർ നേരത്തെ ഇറങ്ങി. അതിനു പിറകെ ചെക്കനും സംഘവും, പിന്നെ സ്ത്രീകൾ. അത്തരത്തിലുള്ള ഒരു നടത്തവും രാമറിനെ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്നതായിരുന്നു. പഴയ കുയിലിനെയും പൂച്ചയെയും പൈക്കുട്ടിയെയും ഏതെങ്കിലും ഒരു വളവിൽ കാണാൻ കഴിയുമോ എന്നയാൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. പോയ കാലത്തിലേക്ക് ഒരു മടക്കയാത്ര അങ്ങനെയേ സാധ്യമാവൂ. കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് രാമർ വേഗത്തിൽ നടന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ സംഘത്തിലെ കാരണവന്മാർ മുറ്റത്തുനിന്നും വിളിച്ചു ചോദിച്ചു, കഞ്ഞികുടിയും ഇന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പുറത്തുനിന്നും മറുപക്ഷത്തിന്റെ മറുപടി, എന്നാൽ ഇന്ന് തന്നെ നിങ്ങൾ അങ്ങെത്തണം, ഞാള് പുറപ്പെടട്ടെ. എന്നാൽ അങ്ങനെ തന്നെ. പെണ്ണിനെയും കൂട്ടി ചെക്കന്റെ സംഘം പുറപ്പെട്ടു. വീട്ടിലെത്തി തെല്ലിട കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ അവിടെ എത്തും. അവർക്ക് സൽക്കാരമുണ്ട്. ഇതിനെയാണ് കഞ്ഞികുടി എന്ന് വിശേഷിപ്പിക്കുന്നത്. സമൃദ്ധമായ ഉച്ചസദ്യയ്ക്ക് പിറകെയുള്ള ഭക്ഷണമായതുകൊണ്ടാകാം കഞ്ഞികുടി എന്ന് ഇതിനെ വിളിക്കുന്നത്. തോടും കടന്ന് ഇടവഴിയിലേക്ക് കയറുന്നതിന് മുമ്പായി വയലിന്റെ കരയിൽ കള്ളുഷാപ്പ്. അതിനു മുമ്പിൽ എത്തിയതോടെ കാരണവന്മാർ ഒന്നടങ്കം നേരെ ഷാപ്പിനുള്ളിലേക്ക് കടന്നു. പോകണമോ വേണ്ടയോ എന്നറിയാതെ മറ്റുള്ളവർ ഷാപ്പിനു മുമ്പിൽ പരുങ്ങി നിന്നു. ചെക്കനും പെണ്ണും അപരിചിതരെ പോലെ സംഘത്തിന്റെ രണ്ടറ്റത്തായിട്ടാണ് നിന്നിരുന്നത്. അവർ വെയിൽ കൊള്ളുന്നുമുണ്ടായിരുന്നു. കള്ളു കുടിക്കാത്തവരുടെ ശ്രദ്ധ മുഴുവൻ ഷാപ്പിനകത്തേക്കായിരുന്നു. ഉള്ളിൽ ഇരുട്ടായിരുന്നതിനാൽ ഒന്നും വ്യക്തമായിരുന്നില്ല. കാരണവന്മാരുടെ ഉച്ചത്തിലുള്ള സംസാരം പുറത്തേക്ക് ഇഴഞ്ഞെത്തുന്നുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പോൾ കള്ളിന്റെ പൊളിച്ച ഗന്ധവും ഇടയ്ക്കിടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാമറിന് മനസ്സിലായില്ല. മറ്റുള്ളവരെ അങ്ങനെ വഴിയിൽ നിർത്തിക്കൊണ്ട് ചിലർ കള്ളു കുടിക്കുവാൻ പോയത് ഒട്ടും പന്തിയായില്ല എന്നു മാത്രം അയാൾക്ക് തോന്നി. അതിനെക്കുറിച്ച് അടുത്തുനിന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ മറുചോദ്യം ഉന്നയിക്കുകയായിരുന്നു, ഇങ്ങൾ പെണ്ണ് തേടി മുമ്പൊന്നും പോയിട്ടില്ലേ?
2: ഇല്ല.
1: അതാണ് ഇങ്ങക്ക് അങ്ങനെ തോന്നുന്നത്. ഇതൊരു പതിവാണ്. പെണ്ണിനെയും കൊണ്ട് വരുന്ന വൈ കാരണവന്മാര് കാണുന്ന കള്ളുഷാപ്പിലൊക്കെ കാരും. ഓരുടെ അവകാശമാണത്. അതിന്റെ പണോ ചെക്കൻ വീട്ടുകാർ കൊടുക്കണോ? കാരണവന്മാര് പിണങ്ങിയാല് പിന്നെ കുടുംബത്തിലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാ എല്ലാരും ഉണ്ടാതിരിക്കുന്നത്. കഞ്ഞികുടിക്കുള്ള ആൾക്കാരെത്തിയിട്ടും പെണ്ണ് വീട്ടിലെത്താത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാമറിന് തോന്നിയത് കാരണവന്മാർ ചെയ്യുന്നത് വലിയ അഹമ്മതി തന്നെയാണെന്നാണ്. ചോദിക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നവർ എല്ലാവരും അസ്വസ്ഥരായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വേഗത്തിൽ നടന്നാലും രാത്രിക്ക് മുമ്പേ ചെക്കന്റെ വീട്ടിലെത്താൻ കഴിയില്ല. കള്ളുഷാപ്പിലെ സംസാരത്തിന്റെ ഒച്ച കൂടി വരികയാണ്. കാരണവന്മാർ പുറത്തിറങ്ങാനുള്ള ഭാവമില്ല. അസ്വസ്ഥത കൂടി വന്നത് കാരണം അതൊഴിവാക്കാൻ രാമർ ഓരോരുത്തരെയും രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വെയിലിൽ ഏറെ നേരം നിന്നത് കാരണം എല്ലാവരും തളർന്നിരിക്കുകയാണ്. ഇരിക്കുവാൻ ഇടം കിട്ടാതെ അവർ വിഷമിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കെ വയൽ അവസാനിക്കുന്നിടത്ത് അല്പം ഉയർന്ന മൺതിട്ടയിൽ കയറി നിൽക്കുന്ന ഒരു ബാല്യക്കാരത്തി പെട്ടെന്ന് രാമറിന്റെ കൺമുന്നിൽ വന്നു നിന്നു. അവൾ തന്റെ കൺമുമ്പിലാണോ താൻ അവളുടെ കൺമുമ്പിലാണോ ചെന്നുപെട്ടതെന്ന സംശയം അപ്പോൾ അയാളിലുണ്ടായി. തീർച്ചയായും അവൾ തന്നെ നോക്കുകയായിരുന്നു. ഈ സംഘത്തിൽ

0: ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് താൻ ഇവളെ കാണുന്നത്. ഇങ്ങനെ അവളെ നോക്കുന്നതിൽ തെല്ലുപന്തികേട് രാമറിന് തോന്നുന്നുണ്ടായിരുന്നു. അവളെയല്ല നോക്കുന്നതെന്ന നാട്യത്തിൽ അലക്ഷ്യമായി ചുറ്റും കണ്ണുകൾ ചുഴറ്റിയതിനു ശേഷം വീണ്ടും പലവട്ടം അവളിലേക്ക് തന്നെ രാമറിന്റെ നോട്ടം എത്തിച്ചേർന്നു. എന്തോ ചില പ്രത്യേകതകൾ അവൾക്കുണ്ടെന്ന് രാമർ അതിനിടയിൽ തിരിച്ചറിഞ്ഞു. എന്തിനാണ് താനിങ്ങനെ അവളെ മാത്രം ശ്രദ്ധിക്കുന്നതെന്ന് രാമറിന് മനസ്സിലായില്ല. അവളുടെ കൺവെട്ടത്ത് താനുണ്ടെന്ന തോന്നൽ എങ്ങനെയോ രാമറിൽ ഉറക്കുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
2: പത്താമുദയം. മലയാള വർഷത്തിലെ മേടമാസം 10 പത്താമുദയം. അന്നേ ദിവസം സൂര്യൻ ഏറ്റവും ബലവാനായി അത്യുച്ച രാശിയിൽ വരുന്നു എന്നതാണ് സങ്കല്പം. വിത്ത് വിതയ്ക്കാനും ഞാറു നടാനും ഈ ദിവസം ഏറ്റവും ഉത്തമമായി കരുതുന്നു. ഇതിനായി പ്രത്യേക മുഹൂർത്തങ്ങളൊന്നും നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം. വിഷുദിനത്തിൽ പാടത്ത് നിലമുഴുത് വിത്തിടുന്ന കർഷകർ പത്താമുദയത്തോടെ വിത്ത് മുളച്ച് കൂടുതൽ സജീവമാകുമെന്ന് വിശ്വസിക്കുന്നു. കടുത്ത വേനലിന് ശേഷം മഴ ലഭിക്കുന്ന കാലമായതിനാൽ പുതിയ കാർഷിക വിളവെടുപ്പുകൾക്കും ഇതുവഴി തുടക്കം കുറിക്കുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. നിത്യപൂജയില്ലാത്ത കാവുകളിലും മറ്റും ഈ സമയത്ത് പൂജകൾ നടക്കുന്നു. വീട് പാലുകാച്ചലിന് ഈ ദിനം ഉത്തമമായി കരുതുന്നു. പത്താമുദയ നാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം 10 സൂര്യനെ ഉദയസമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത്. ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസാദമായി കഴിക്കുകയും ചെയ്യും. പത്താമുദയ ദിനം തൊഴുത്തിൻ്റെ മൂലയിൽ അടുപ്പുകൂട്ടി ഉണക്കലരി പായസമുണ്ടാക്കി പശുക്കൾക്ക് നിവേദ്യം നടത്തുന്ന പതിവും ഉണ്ടായിരുന്നു. മലയാളികളെ സംബന്ധിച്ച് തുലാമാസം 10 ഒരു പത്താമുദയമുണ്ട്. ഇതിനെ തുലാപ്പത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരമ്പരാഗത കാർഷിക കലണ്ടറിലെ നടീൽ ദിനമായ മേടപ്പത്ത് കാർഷിക സംസ്കൃതിയുടെ അറിവടയാളമാണ്. ഇനി വരുന്ന പത്താമുദയ നാളുകളിൽ നമ്മുടെ പറമ്പിലും വീട്ടുമുറ്റത്തുമെല്ലാം ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 രാത്രി 8:50.
4: രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഈ മാസം 16 മുതൽ ലഭ്യമാകും. ഈ മാസം 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് www.se.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 പ്രത്യേക സെൽഫ് ഇനോമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, ഒരു വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയതാര്? ഉത്തരം 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ഭിഖാജി കാമയാണ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത്. പച്ച, കുങ്കുമം, ചുവപ്പ് വരകളും മധ്യത്തിൽ വന്ദേ മാതരം എന്നും ആലേഖനം ചെയ്തിരുന്നു ഈ ത്രിവർണ പതാകയുടെ ആദ്യകാല പതിപ്പിൽ. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മംഗളദേവത എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. നാളെ ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ മലയാളിയുടെ സംഗീതാവബോധവും ആകാശവാണിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത് ഏവുരത്ത് നടത്തിയ പ്രഭാഷണത്തിന്റെ ശബ്ദലേഖനം. 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 പൂക്കൾ. 5 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. ചീരയോടൊപ്പം മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഇരുമ്പനം സ്വദേശി രമണി പങ്കെടുക്കുന്നു. വിശ്രമകാല മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മരട നിവാസി സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് VJ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, ഫിഫ ലോകകപ്പ് ഓളപ്പെരുക്കം. രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കുട്ടികളിലെ തൊണ്ട, മൂക്ക്, ചെവി ഇവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയുമായി അഭിമുഖം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളുടെ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈവിധ്യമാർന്ന പരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

FM evening. ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Passenger movement across land borders, and Defence Ministry to establish 250 megawatt solar power project with battery energy storage system in Uttar Pradesh. That is all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ AAR@90 ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ റിപ്പോർട്ട്.
2: AAR@90 ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഇന്നലെ വൈകുന്നേരം ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി എഫ് എം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സ്റ്റേഷൻ മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗുമായ സണ്ണി ജോസഫ് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു.
3: ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശൃംഖലയാണ് ആകാശവാണി.
2: സണ്ണി ജോസഫ്:
3: ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് ഏകദേശം 90 വർഷങ്ങൾ പിന്നിടുകയാണ്. ആകാശവാണിയുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ആപ്ത വാക്യത്തോടെ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. 1 വർഷം നീണ്ടു നിന്ന ഈ ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. ഈ സമാപനം ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു.
4: ഈ ചടങ്ങിന് ആശംസകൾ നേരുവാനായി കൊച്ചി നിലയം പ്രോഗ്രാം മേധാവി TB ലസിത മാഡത്തെ ക്ഷണിക്കുന്നു.
5: ആക്ച്വലി ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് സ്റ്റാർട്ടഡ് ഇൻ 1921 ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് ഓൾ ഇന്ത്യ റേഡിയോ ഓൺ June 8, 1936 ആൻഡ് വി ആർ കംപ്ലീറ്റിംഗ് 90 years. വി ഹാവ് കംപ്ലീറ്റഡ്, ഇറ്റ് ഇസ് ദ കൾമിനേഷൻ ഓഫ് 90 years ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റാർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് അണ്ടർ പ്രസാർ ഭാരതി കോർപ്പറേഷൻ. Our motto is Bahujana Hitaya, Bahujana Sukaya. That is welfare and happiness to all. We cater to all sections of people and all subjects above the sky and under the sky are dealt with in All India Radio. All India Radio or Akashwani is the only radio which caters to all types of people and all subjects. Like the broadcast programs for tiny tots, for children, for youth, women, children, then science program, legal affairs program. There is no subject which Akashwani or All India Radio does not cater to or does not deal with. So I welcome all of you to this gracious occasion.
2: നേരത്തെ കൊച്ചി നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ MV ശശികുമാർ ആമുഖ പ്രഭാഷണവും സ്വാഗതവും പറഞ്ഞു.
6: പ്രക്ഷേപണത്തിൻ്റെ 90 സുവർണ വർഷങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് റേഡിയോ പ്രക്ഷേപണം തുടങ്ങി 90 വർഷങ്ങളായിരിക്കുന്നു. 1920കളിലാണ് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ച് റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ ഭാരതത്തിലും ഇന്ത്യയിലും റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു. 1921 യഥാർത്ഥത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടെയായിരുന്നു 1921 ബോംബെയിൽ നിന്ന് ആദ്യ റേഡിയോ പ്രക്ഷേപണം ഇന്ത്യയിൽ നടന്നത്. പിന്നീട് ഇതുപോലെ കൊൽക്കത്ത റേഡിയോ ക്ലബ്, മദ്രാസ് റേഡിയോ ക്ലബ്, ഇങ്ങനെ സ്വകാര്യ സംരംഭങ്ങളിൽ റേഡിയോ പ്രക്ഷേപണം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുകയുണ്ടായി. എന്നാൽ ആദ്യമായി ഒരു ഓർഗനൈസ്ഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന തരത്തിൽ പ്രക്ഷേപണം ആരംഭിക്കുന്നത് 1927. കൃത്യമായി പറഞ്ഞാൽ July 23 ആദ്യമായി ഓർഗനൈസ്ഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുന്നത്. അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന കമ്പനിയുടെ കീഴിലായിരുന്നു. ബോംബെയിലും കൊൽക്കത്തയിലും റേഡിയോ നിലയങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് July 23 നമ്മുടെ ദേശീയ പ്രക്ഷേപണ ദിനമായി നാം ഇന്ന് ആഘോഷിക്കുന്നത്. പിന്നീട് എന്താണ് ഈ 90 വർഷം എന്നപ്പോൾ ന്യായമായും എല്ലാവർക്കും സംശയം തോന്നാം. നമ്മുടെ പ്രക്ഷേപണ ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രക്ഷേപണം തുടങ്ങിയത് ഞാൻ പറഞ്ഞു സ്വകാര്യ സംരംഭത്തിലായിരുന്നു. പിന്നീട് അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഗവൺമെൻറ് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. എങ്കിലും ഇടയ്ക്ക് വച്ച് അത് മുടങ്ങുകയും കുറച്ചു കാലം പ്രക്ഷേപണമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പ്രക്ഷേപണം ആരംഭിക്കുന്നത് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ആലോചിക്കണം, 1930 ഈ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പ്രക്ഷേപണം നിന്നുപോവുകയും 31 പബ്ലിക് ഡിമാൻഡ്, ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രക്ഷേപണം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് തുടങ്ങുന്നത്. അങ്ങനെ ഗവൺമെന്റ് കൺട്രോൾ ഒരു പ്രക്ഷേപണ സ്ഥാപനം

0: ഭവനമായി തുടങ്ങിയ ഈ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന സ്ഥാപനം ജനങ്ങളുമായി ഇടപഴകുന്നതിൽ അത്ര ജനകീയമാകുന്നില്ല എന്നൊരു സംശയം ഇതിൻ്റെ കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് 1935 ലയണൽ ഫീൽഡൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചാർജ് എടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി, കാരണം ഇതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി നിന്നാൽ പോരാ, ഇതൊരു സാംസ്കാരിക സ്ഥാപനമാണ്, ഇതൊരു സാഹിത്യത്തെയും കലയെയും പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, അതൊരു സാധാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞ് ഇരുന്നാൽ മതിയാകില്ല, അതിനൊരു പേരുമാറ്റം വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. നമുക്കറിയാം പേരുമാറ്റം വേണമെന്ന് ഏതൊരു ഉദ്യോഗസ്ഥൻ ചിന്തിച്ചാലും അത് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മുടെ ഭരണതലത്തിൽ ചില മാറ്റങ്ങൾ അവർ നിർദ്ദേശിക്കേണ്ടി വരും. അത്തരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് AER എന്ന പേരിലേക്ക് വന്നത് എന്ന് തന്റെ നാച്ചുറൽ ബെൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അന്ന് വൈസ്രോയി ആയിരുന്ന ലിംഗ്ലിത്തോ പ്രഭുവിന്റെ അടുത്ത് പോയി അദ്ദേഹം പറയുന്നു, ഇന്ത്യ മുഴുവനുള്ള പ്രക്ഷേപണമാണ്, അപ്പൊ നമുക്ക് അത് ഇന്ത്യ വേണം, റേഡിയോ പ്രക്ഷേപണമാണ്, റേഡിയോ വേണം, റേഡിയോ ആൾ ഇന്ത്യ എന്നൊക്കെ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ലിംഗ്ലിത്തോ പ്രഭ പറയുന്നു, വൈ നോട്ട് AER എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ ആയി എയറിലാണ് ഇത് സംഭവിക്കുന്നത്, അതുകൊണ്ട് ഈ പേരാണ് ഏറ്റവും അനുയോജ്യമെന്ന് വൈസ്രോയി പറയുകയാണ്. വൈസ്രോയെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്. ശരിക്കും ലയണൽ ഫീൽഡിന്റെ മനസ്സിൽ ഈ പേര് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മനസ്സിലുള്ള പേര് ഭരണാധികാരിയെ കൊണ്ട് പറയിപ്പിക്കുന്നു, അപ്പൊ പിന്നെ എതിർപ്പില്ല. അങ്ങനെയാണ് ഈ മഹത്തായ പേര് AER എന്ന പേര് നമ്മുടെ പ്രക്ഷേപണ സ്ഥാപനത്തിന് ഉണ്ടാവുന്നത്. അത് സംഭവിച്ചത് 1936 June 8 അതിന്റെ 90 വർഷമാണ് നാം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സമാപന സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം വിവിധ പരിപാടികളായിട്ടാണ് ഇന്ത്യ മുഴുവൻ എല്ലാ റേഡിയോ നിലയങ്ങളും ഇത് ആഘോഷിച്ചിട്ടുള്ളത്. പ്രത്യേക ചില പരിപാടികൾ നമ്മളുടെ കൊച്ചി നിലയവും തുടങ്ങുകയുണ്ടായി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപക്ഷെ കേട്ട് കാണും, ആത്മസഖി ആകാശവാണി, അതുപോലെ എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത് കാത്തതും കാതോർത്തതും, അതോടൊപ്പം പ്രക്ഷേപണത്തിൽ ചില ഫൺ ഫാക്ട്സ് പറയുന്ന ചില ഗാനസല്ലാപം പരിപാടികളും എല്ലാം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇത്തരം റീച്ച് ഔട്ട് പ്രോഗ്രാംസ്, ഈ വേദിയിൽ തന്നെ ഇത് 3rd time നമ്മൾ ഈ AER@90 എന്ന പരിപാടിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് 2 ഈ വേദിയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭാരത് മാതാ കോളേജിൽ, ചവറ കൾച്ചറൽ സെന്റർ, അതുപോലെ ആലുവയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഇവിടെയെല്ലാം ഞങ്ങൾ ഇത്തരം റീച്ച് ഔട്ട് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓണം പാർക്കിലുണ്ടായിരുന്നു ഒരു പരിപാടി. അപ്പോൾ ഇത്തരം പരിപാടികൾ ഇന്ത്യ മുഴുവൻ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സമാപനമാണ് ഇന്ന് കുറിക്കുന്നത്. സമാപനം എന്ന് പറയുമ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ അടുത്ത വർഷം പ്രക്ഷേപണത്തിൻ്റെ 100 ആഘോഷിക്കാൻ പോവുകയാണ്. 1927 July 23 ഓർഗനൈസ്ഡ് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ 2027 June 23 ആകുമ്പോഴേക്ക് അതിൻ്റെ 100 തികയുകയാണ്. അപ്പോൾ പ്രക്ഷേപണത്തിൻ്റെ 100 സെന്റിനറി ഇയറാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ ആഘോഷ പരിപാടിയൊന്ന് നമ്മൾ സമാപിക്കുന്നുവെങ്കിൽ ഇനി 100 ആഘോഷം വരാൻ പോവുകയാണ്. നമുക്ക് ഈ 90 ആകാശവാണിയുടെ പ്രക്ഷേപണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മാധ്യമം എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഈ ജനകീയ മാധ്യമം പ്രവർത്തിച്ചത്, അതല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് മീഡിയ ആണെങ്കിൽ പോലും എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നാം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളെയും സ്പർശിക്കുന്ന ഒരു മാധ്യമമായി വളരാൻ ആകാശവാണിക്ക് അതല്ലെങ്കിൽ AER കഴിഞ്ഞിട്ടുണ്ട്. സന്ദർഭവശാൽ പറയട്ടെ, ഇപ്പോൾ AER എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ദിസ് ഈസ് ആകാശവാണി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മാധ്യമത്തിന്റെ ജനത്തിന്റെ എല്ലാ ജീവിത അവസ്ഥകളെയും, അത് വിദ്യാഭ്യാസ പരിപാടിയാകട്ടെ, ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ എന്നാണല്ലോ സാധാരണ ഒരു മാധ്യമധർമ്മമായി പറയാറുള്ളത്. ഈ 3 മേഖലകളിൽ മാത്രമല്ല, ഇവിടെ ആദ്യമായിട്ട് ഒരു ശാസ്ത്രീയമായ കൃഷിരീതികൾ, അതല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ശാസ്ത്ര പ്രചരണം, ഈ മേഖലയിലെല്ലാം ആകാശവാണി ഒരു മാധ്യമം എന്ന നിലയിൽ മറ്റു പല മാധ്യമങ്ങൾക്കും വഴികാട്ടിയായിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാഹിത്യം, സംഗീതം, ഈ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിലും ആകാശവാണി നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടന്ന കലാസന്ധ്യയിൽ മലയാളിയുടെ സംഗീതാവബോധവും ആകാശവാണിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത് ഏവൂരേത്തിന്റെ സോദാഹരണ പ്രഭാഷണമായിരുന്നു ആദ്യം.
2: ആകാശവാണി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത്, ആകാശവാണി എങ്ങനെയാണ് നമ്മളുടെ സംഗീത അവബോധത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ് വിഷയം. അവബോധം അറിവാണ്, അവബോധം ഉണർവാണ്, അവബോധം മനസ്സിലാക്കലാണ്, അവബോധം ഗ്രഹിക്കാനുള്ള കഴിവാണ്. ഇങ്ങനെ പല അർത്ഥങ്ങൾ അവബോധത്തിനുണ്ട്. ഇതൊക്കെ ആകാശവാണി നമുക്ക് നൽകിയിരിക്കുന്നു പാട്ടിലൂടെ. ആകാശവാണിയിൽ നിന്ന് ലഭിച്ച അവബോധമാണ് എന്നെ പാട്ടിൻ്റെ ലോകത്ത് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം വളരെ കുട്ടിക്കാലത്ത്, ടെലിവിഷൻ ഇല്ലാതിരുന്നൊരു കാലത്ത്, സുഹൃത്തുക്കളില്ലാതിരുന്നൊരു കാലത്ത്, ഒരു സുഹൃത്തിനെ പോലെ ഒപ്പം കൂടിയത്, അല്ലെങ്കിൽ ഒപ്പം സഞ്ചരിച്ചത്.

ആകാശവാണിയോടൊപ്പമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേർക്കും ആകാശവാണി അങ്ങനെ പല അർത്ഥത്തിൽ പരസ്യത്തിൽ പറയുന്ന പോലെ സുഹൃത്തും വഴികാട്ടിയുമായി ആകാശവാണി ഉണ്ടായിരുന്നിരിക്കും. ആകാശവാണിയുടെ സംഗീത അവബോധമാണെങ്കിലും ആകാശവാണിയുമായി ബന്ധപ്പെട്ട ഏത് പ്രോഗ്രാം പറഞ്ഞാലും അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കുറേ ഓർമ്മകൾ, ഗൃഹാതുരതകൾ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തിക്കിത്തിരക്കി കടന്നു വരും. കാരണം നമ്മൾ ആകാശവാണിയുടെ തുടങ്ങുന്ന സിഗ്നേച്ചർ ട്യൂൺ മുതൽ നമ്മളുടെ ഓർമ്മകളാണ്. അപ്പം ആ ഓർമ്മകൾ അതെല്ലാം സംഗീതമാണ്. ആ സംഗീതത്തിലൂടെ നമ്മളെ ഇങ്ങനെ ആകാശവാണി നമ്മളെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയ പഴയ കാലങ്ങളിലേക്ക്, ആ കാലങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർക്കും. അപ്പോൾ ഓർമ്മകളാണ് ആകാശവാണിയുമായി, പ്രത്യേകിച്ച് പാട്ടോർമ്മകളാണ് ഇങ്ങനെ ആകാശവാണിയുടെ പാട്ടിൻ്റെ അവബോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.

0: കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
1: തുടർന്ന് കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും വാദ്യസംഗമം അവതരിപ്പിച്ചു.
2: അച്ഛൻ പറയുമായിരുന്നു, ഞാൻ കുറച്ച് നിന്നോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബാക്കി നീ കേട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. ഈ കേട്ട് പഠിക്കാനുള്ള സാഹചര്യം അന്ന് സാമ്പത്തികമായി ഒരുപാട് സ്ഥലത്ത് പോയി കച്ചേരി കേൾക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പാലക്കാട് മണിയേരെയും ടി കെ മൂർത്തി സാറേയും അതുപോലെ പാലക്കാട് രഘു, ഉമയാൾപുരം ശിവരാമൻ, വെല്ലൂർ രാമഭദ്രൻ, ഗുരുവായൂർ ദരൈ, ഇങ്ങനെ എൻ്റെ മനസ്സിലിപ്പോഴും ചിത്രം തെളിഞ്ഞു വരികയാണ്. ഈ വ്യക്തികളെയെല്ലാം ഞാൻ കണ്ടത് ആകാശവാണിയിലൂടെയായിരുന്നു. കണ്ടത് അവരുടെ ആ ഒരു ശബ്ദം, അതായത് നാദം, അതിലൂടെ ഞാൻ അവരെ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആകാശവാണിയിലൂടെ എൻ്റെ മനസ്സിൽ അവരുടെ എല്ലാം രൂപം വളർത്തിയെടുത്തു. പിന്നീട് കാണുമ്പോൾ പോലും ആ ഒരു ആരാധനയായിരുന്നു എനിക്ക്. അങ്ങനെ ആകാശവാണി എൻ്റെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ഒരു സ്ഥാപനമാണ്. പലരും ചെമ്പൈ സംഗീത കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ ആർ എൽ വി കോളേജിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ അവകാശപ്പെടാനൊന്നുമില്ല. അങ്ങനെ ആകാശവാണിയിലൂടെ കേട്ട് വളർന്ന് ഇന്ന് ഞാനിവിടെ ആകാശവാണിയുടെ ഏറ്റവും ഉന്നതമായ ഗ്രേഡ് നേടുവാൻ പ്രാപ്തനാക്കിയത് ആകാശവാണി തന്നെയാണ്.

0: കൊച്ചി നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് റിയാസ് കെ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു.
1: ആകാശവാണി എന്ന് പറഞ്ഞ ഒരു വലിയൊരു തറവാടാണ്. 10 വർഷം എന്ന് പറയുന്നത് അല്ലെ വളരെ തുലവും കുറഞ്ഞ കേവലമായ ഒരു പ്രവൃത്തി പരിചയ സമയമാണ്. ഞാൻ ജോയിൻ ചെയ്യാനായി ആദ്യമായി ആകാശവാണിയിൽ വരുമ്പോൾ എൻ്റെ പ്രായമായിരുന്നു എൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ വർക്ക് എക്സ്പീരിയൻസ്. അത്രയും ചരിത്രം പറയുന്ന, അത്രയും പൈതൃകമുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ 90 വർഷത്തിൻ്റെ പടവുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. AIR@90 എന്ന ലേബലിൽ കഴിഞ്ഞ 1 വർഷമായി ആകാശവാണി നിലയങ്ങളെല്ലാം ഭാരതത്തിലുടനീളം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിലൂടെ ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, ഇന്ത്യയിൽ എത്ര വൈവിധ്യമായ കലാ പ്രകടനങ്ങളുണ്ട് എന്നെല്ലാം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ആകാശവാണിയുടെ ആപ്തവാക്യം പോലെ തന്നെ അതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ഈ പരിപാടികളുടെ ശബ്ദലേഖനം KC പ്രതാപും അവതരണം സിതാരയും നിർവഹിച്ചു.
2: എല്ലാവരും വളരെ സുന്ദരമായി ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ കലാകാരന്മാരുടെ പേരുകൾ ഒരിക്കൽ കൂടി പറയാം. കുഴൽമന്ദം രാമകൃഷ്ണൻ സാറിനോടൊപ്പം ഈ വേദിയിൽ ഉണ്ടായിരുന്നത് ഗഞ്ചിറ വി ഗജാനന പൈ, പുല്ലാങ്കുഴൽ അരുൺ മോഹൻ, വീണ രജിത ഹരി, വയലിൻ സായി നന്ദൻ, റിഥം പാട്ട് ഗോവിന്ദ് കുമാർ, കീബോർഡ് അമിത് പി രഞ്ജിത്ത് എന്നിവരാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പരിപാടിയുടെ ശബ്ദലേഖനം ബുധനാഴ്ച 3 മണിക്കും വ്യാഴാഴ്ച രാവിലെ 11 മണിക്കും ആകാശവാണിയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് AIR@90 ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ റിപ്പോർട്ട്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 29:27. ഇനി 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ.

അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിനു വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചുകൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളിപിടുത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിനു വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്കു വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്കു വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജീശങ്കരക്കുറുപ്പ് ചേതോഹരമായ തന്റെ രാഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
2: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും.

que era ുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് വായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വെമ്പരനാട് ഇന്നത്തെ കോട്ടയം തന്നെ, വേമ്പനാട്ട് കായലിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വെമ്പലനാടായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തമ്പുരാട്ടിക്ക് ഇങ്ങനെയൊരു മോഹം ജനിച്ചപ്പോഴേക്കും തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രം ആകെ ഒന്നോടെ ചലിച്ചു.

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാര്. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആള് വേണമല്ലോ. അതിനാണ് 10-80 പരം നായന്മാര്. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാര്. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാര്. എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വാക്കത്തേക്കോ.

സകല സന്നാഹങ്ങളോടും കൂടിയൊരു വലിയ സംഘം അതാ പുറപ്പെട്ടു കഴിഞ്ഞു. അത് രാവിലെ രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി പുറപ്പെടുമ്പോൾ ഒരാൾ മുന്നറിയിപ്പ് നൽകി,

പക്ഷികൾ പാറി നടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടും കാട് തേടി പോവുകയാണ് ആ നാടുവാഴി.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനിച്ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?

മരുമകൻ ഭാരതം വായിക്കുമ്പോൾ വലിയൊരു ശങ്കകബന്ധമെന്താ, അനിവാർന്നൊരാ നാടു വഴികെട്ടു. മഹാഭാരതം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മരുമകന് വലിയൊരു ശങ്ക, അമ്മ ആ കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മരുമോനെ, കബന്ധത്തിന്റെ അർത്ഥം അറിയില്ല. മൂക്ക് വിയർക്കുമ്പോൾ എട്ട് ദിക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പിൽ തന്റെ മരുമകന് കബന്ധം എന്ന വാക്കിന്റെ പ്രകൃതത്തിൽ അർത്ഥം പറഞ്ഞുകൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു, മരുമകനെ വിളിപ്പിച്ച് അടുപ്പിച്ച് നിർത്തി, നെറുകയിൽ ചുംബിച്ചു. മൂപ്പിലെന്ന് അലറി, ഒരടി പിറകോട്ട് മാറി, ആരെവിടെ? ഒരു കിഴവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി, ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വായ്പയും കൊത്തിരുന്നു. നാടുവാഴി തന്റെ വാളെടുത്തു, ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിലാ വാളിന്റെ വാൾത്തലയിൽ നോക്കി നട്ടഹസിച്ചു. ഒരടി പിറകോട്ട് മാറി, ആ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊടുങ്ങി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ച് വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

മരുമകന്റെ സംശയവും തീർന്നു. കബന്ധമെന്ന വാക്കിന്റെ അർത്ഥമറിയാൻ നീ പോയി നിക്കട്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. നാടുവാഴിയുടെ കഥ കേട്ടപ്പോൾ ഊണ് കഴിക്കേണ്ട സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു? ആ അതെ അതെ, ആ കുന്നിന്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പലരുവില്ലേ, അതിന്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം അടഞ്ഞിരുന്നു. പൊതിയിലച്ചോർ അഴിച്ചു വെച്ച് ഊണ് കുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദർച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഏയ് മൂത്താശാരി, ദേ ആ മരം, അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിന്റെ വടക്കു വശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരുകൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിന്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കുത്തി മണത്തു നോക്കി. ഹായ് നറുചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ,

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നത് വരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അങ്ങനെ അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലി പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലി പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെ പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞുവതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്ക് നിന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം. മനുഷ്യ ഭാഷയിൽ

മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷ

ചില ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റിലേക്ക് ഇരി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ വേനോക്കി അച്ഛനൊന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം, ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാല്. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം, ഇയാള് യക്ഷിയുടെ സഹസേനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.

വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരവ് ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയങ്ങ് പോയാലോ? തേടി പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം, ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ? ഈ കേട്ടത് മനുഷ്യക്കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കിയച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചോളൂ. തന്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കു വിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളു. കാരണം ഇരുമ്പിന്റെ അംശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ലത്രേ. അയൺ ഏജിൽ യക്ഷി എന്ന സങ്കല്പം ചിലവില്ല. യക്ഷി ശിലായുഗത്തിലെ സങ്കല്പമാണല്ലോ. അയാൾ ആ മുകളിലേക്ക് കയറുന്നു.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ ആ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് നിന്നു. ആധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് നോക്കി. അതാ അയാൾ വീണ്ടും കയറുന്നു.

മരം ആ മരത്തിലേക്ക് വളരെ കരുതലോടെയാൽ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിലെ കമയൽ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യ കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുവിട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിന് മരപ്പത്തിൽ കഴിയുന്നു? ഈ മരപ്പത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ, എന്താ പക്ഷേ? നീ എന്തിന് കരയുന്നു?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിന്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവെണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനമരത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി വരുത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ തൂവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. ചൂത്തൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവെച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഒന്നുകൂടി കൊടുത്തപ്പോൾ

എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ശണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ട്യാവിന്റെ തുണ്ട് കഷ്ണകൾ നിരന്നു നിരന്നു കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷിയമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ട്യാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളി പട്ടിൽ പൊതിഞ്ഞ ഭക്ഷ്യമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻകുഞ്ഞ് തേങ്ങി തേങ്ങി ബോധമറ്റ് കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

തീർന്ന് ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവതി രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയ പത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുളവും അതിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹൃദയരെ ഭാരമേൽപ്പിക്കുകയാണ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9 മണി കഴിഞ്ഞ് 59:52. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അങ്കത്തട്ട് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും പി മാധുരിയും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

എ എം രാജ, പി ലീല എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ഉമ്മ. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എം എസ് ബാബുരാജ്.

ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

0: ചില്ലിജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലിജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: സ്മൃതിരാഗം തുടരുന്നു. കുപ്പിവള ഈ ചിത്രത്തിൽ AM രാജ, പി സുശീല എന്നിവർ പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സമയം 10:30:50. 102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം വയലാർ രാമവർമ്മ വരികളെഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് AM രാജ പാടിയത്, ചിത്രം അടിമകൾ

പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ. ഈ ചിത്രത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ.

ഒരു സുന്ദരിയുടെ കഥ. പി സുശീല പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജൻ സംഗീതം നൽകി, എ എം രാജ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ഭാര്യ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം വ്യാഴാഴ്ച 11 ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക്ക് തുടങ്ങിയ സൗന്ദര്യവർദ്ധനവിലുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനപ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച 11 ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484 2 42 63 97 അല്ലെങ്കിൽ 0484 2 42 63 87 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സ്മൃതിരാഗത്തിൽ അടുത്ത ഗാനം പി സുശീല പാടിയത്. ചിത്രം നിഴലാട്ടം. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 59:20. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. തുടർന്ന് സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ആർത്ഥിക് വികാസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഡൽഹി റിലേ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 44 27 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.